ഉന്നത വിദ്യാഭ്യാസവും ലോകവിവരവും ഉണ്ടാകാം. എന്നാൽ എൻ്റെ ശത്രുവും മിത്രവും ആര് എന്ന് തിരിച്ചറിയുന്നത് വലിയ അറിവാണ്. ഈ രണ്ടു കൂട്ടർക്കും പ്രത്യക്ഷമായ സൂചനകൾ ഉണ്ടാവില്ല. അനുഭവജ്ഞാനമാണ് ഇക്കൂട്ടരെ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ചേർന്ന് നിന്ന് മിത്രമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ശത്രുവും തെറ്റുകളെ ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്ന എനിക്ക് ശത്രുവെന്ന് തോന്നുന്ന മിത്രവും ഉണ്ടാകും. ഇവരെ തിരിച്ചറിയാൻ വിമർശനാത്മകവും വിശകലനാത്മകവുമായ നിരീക്ഷണവും വിചിന്തനവും അത്യാവശ്യമായി വന്നേക്കാം. ശത്രുവിനെയും മിത്രത്തെയും കണ്ടുപിടിക്കുകയും തിരിച്ചറിയുകയും ചെയ്താൽ ഒരുപക്ഷേ ജീവിതത്തിലെ സംഘർഷവും സമ്മർദ്ദവും ലഘൂകരിക്കാൻ കഴിഞ്ഞേക്കും.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത് ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാറ്റയറിയിൽ ആദ്യം കേൾക്കാം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വയലാറിന്റെ സർഗസംഗീതം എന്ന കവിത ആലപിക്കുന്നു പ്രിയ സന്തോഷ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ കത്തുകൾ. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നത് ദിയ ധനേഷ് പുന്നാട്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. ഇതിൽ പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിന്റെ ആഖ്യാനമാണ്. 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402-970-896. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്രഗാനങ്ങളാണ്. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 3 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലേശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാറിന്റെ കവിത സർഗസംഗീതം ആലപിക്കുന്നു പ്രിയ സന്തോഷ്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വയലാറിന്റെ കവിത സർഗസംഗീതം. ആലപിച്ചത് പ്രിയ സന്തോഷ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
4: ഇന്ന് സെപ്റ്റംബർ 20. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 20 വർഷത്തിലെ 263 ദിനമാണ്. സെപ്റ്റംബർ 20 അന്താരാഷ്ട്ര സർവകലാശാല കായിക ദിനമായി ആചരിക്കുന്നു. സെപ്റ്റംബർ 20 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1519 ഭൂമി ചുറ്റി സഞ്ചരിക്കുന്നതിനായി ഫെർഡിനാൻഡ് മഗല്ലനും കൂട്ടരും തെക്കൻ സ്പെയിനിൽ നിന്നും യാത്ര പുറപ്പെട്ടു. 1870 വിക്ടർ ഇമ്മാനുവൽ രണ്ടാമന്റെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ സൈന്യം ഫ്രാൻസിൽ നിന്ന് റോമ നഗരം പിടിച്ചെടുത്തു. 1891 ആദ്യ പെട്രോൾ കാർ അമേരിക്കയിൽ മസാച്യൂസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡിൽ പുറത്തിറങ്ങി. 1946 ആദ്യ കാൻ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കപ്പെട്ടു. 1948 കൊച്ചിയിൽ ഇക്കണ്ട വാര്യർ പ്രഥമ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 1970 സോവിയറ്റ് യൂണിയന്റെ Luna 16 ചന്ദ്രനിലിറങ്ങി മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചു. 1977 വിയറ്റ്നാം ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. 1984 ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിനു നേരെയുണ്ടായ ആത്മഹത്യാ കാർ ബോംബാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. 1990 പശ്ചിമ പൂർവ ജർമ്മനികൾ ഒന്നിക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. 1992 ആലപ്പുഴ കായംകുളം തീവണ്ടി പാത തുറന്നു. 2004 വിദ്യാഭ്യാസ പ്രക്ഷേപണ പരിപാടികൾക്കായുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം എഡ്യൂസാറ്റ് വിക്ഷേപിച്ചു. തെർമോഫ്ലാസ്ക് കണ്ടുപിടിച്ച ജെയിംസ് ട്യൂവർ. ചലച്ചിത്ര സംവിധായകൻ TK രാജീവ് കുമാർ. ഇന്ത്യയെ മാതൃരാജ്യമായി സ്വീകരിച്ച് 40 വർഷത്തോളം ജീവിച്ച് ഇന്ത്യയുടെ നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ആംഗ്ലോ ഐറിഷ് വനിത ആനി ബസന്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആസാമിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യസമര പ്രവർത്തക കനകലത ബറുവ. സിനിമാ പിന്നണി ഗായികയായ രാധിക തിലക് തുടങ്ങിയ

0: അവരുടെ ചരമദിനവും സെപ്റ്റംബർ 20-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7225-900-18.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കലേ.
3: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
5: പോന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ. പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കോ?
5: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030, 9496-974-141.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ് മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി ആൻഡോ അഗസ്റ്റിൻ ജപ്തി ചെയ്ത സ്വന്തം വീട് തിരിച്ചുപിടിക്കാൻ നടത്തിയതും ദുരൂഹ ഇടപാടുകളെന്ന് റിപ്പോർട്ട്. വീടും 36.25 സെന്റ് സ്ഥലവും ഈട് നൽകി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എടുത്ത 13.57 കോടി രൂപയുടെ വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ഇത് ലേലത്തിന് വെക്കുകയായിരുന്നു. ലേലത്തിൽ പിടിച്ചത് ആൻഡോയുടെ ഭാര്യ മാതാവിന്റെ പേരിലും കോടികൾ വിലമതിക്കുന്ന വസ്തു വെറും 2 കോടിക്കാണ് ഭാര്യയുടെ അമ്മ ലില്ലിയുടെ പേരിൽ തിരിച്ചുപിടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുവിൽ സുരക്ഷാസേനയ്ക്കു നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ പ്രത്യേക NIA കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ലഭ്യമായ തെളിവുകളും കണക്കിലെടുത്താണ് പ്രത്യേക NIA കോടതി ജഡ്ജി പ്രേംസാഗറിന്റെ നടപടി. കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കവുമായി കേരള സർവകലാശാല. കോളേജുകളിലോ സർവകലാശാല പഠന വിഭാഗങ്ങളിലോ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ കരടു മാർഗരേഖയിലെ നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വിദ്യാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും പിഴ നൽകേണ്ടിവരും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട KPCC വക്താവ് RAJU P NAYAR കളമശ്ശേരി പോലീസിൽ മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും T. വീണയ്ക്കും എതിരായ ED കത്തുപ്രകാരം വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്താൻ സാധ്യത. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാവും ആഭ്യന്തര വകുപ്പ് അന്തിമ തീരുമാനമെടുക്കുക. സാങ്കേതിക തകരാർ സംശയിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഡൽഹിയിൽ തിരിച്ചിറക്കി. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് പുറപ്പെട്ട എയർബസ് A320 വിമാനമാണ് തിരിച്ചിറക്കിയത്. ഡൽഹിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തു. സമയബന്ധിതവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ നിർദ്ദേശിച്ചു. നടപടികളിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. മന്ത്രി KM ഷാജി ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ വിവാദത്തെ തുടർന്ന് ഉടമയെ തിരിച്ചേൽപ്പിച്ചു. വിദേശ മലയാളിയായ വ്യവസായിയുടെ റേഞ്ച് റോവർ കാറാണ് മന്ത്രി ഉപയോഗിക്കുന്നതെന്ന വിമർശം ഉയർന്നതോടെയാണ് കാർ തിരിച്ചേൽപ്പിച്ചത്. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടൽ, പിന്നിൽ കാസർഗോഡ് മലപ്പുറം ഡയറികളിലെ ക്രമക്കേടുകളെന്ന റിപ്പോർട്ടുകൾ. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 25 വർഷമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നു. മാതാ അമൃതാനന്ദമായി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് മുൻ ഗവർണറും അഭിഭാഷകനും ഗ്രന്ഥകർത്താവുമായ PS ശ്രീധരൻപിള്ള അർഹനായി. 123,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് 5 വയസ്സുകാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടുകാൽക്കോണം വാറുവിള വീട്ടിൽ പ്രദീപ് ശ്രുതി ദമ്പതികളുടെ മകൻ ദീപക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരീക്ഷയ്ക്കിടെ ChatGPT ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ട IIT ബോംബെ വിദ്യാർത്ഥി ജീവനൊടുക്കി. ഏഴിമല നാവിക അക്കാദമിയിൽ പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ ബിപ്ലോബ് സോറൻ അലക്ക് ശുചീകരണ തൊഴിലാളിയായി അക്കാദമിയിൽ ജോലി ചെയ്തത് 1.5 വർഷം. ബംഗ്ലാദേശ് പൗരത്വം മറച്ചുവെച്ച് മതിയായ രേഖകളും മറ്റുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് നാവികസേന അധികൃതർ കഴിഞ്ഞ ദിവസം സോറനെ പിടികൂടിയത്. പ്രധാന സൈനിക കേന്ദ്രമായ ഏഴിമല നാവിക അക്കാദമിയിൽ 1 വർഷത്തിലേറെയായി ബംഗ്ലാദേശ് പൗരൻ ജോലി ചെയ്തു വന്നത് അതിഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണവും അവർ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട കെട്ടിട നികുതിക്ക് 30-ാം തീയതി വരെ പിഴപ്പലിശ ഒഴിവാക്കി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തനത് വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായി നികുതി പിരിവ് ഊർജിതമാക്കാനാണ് സർക്കാർ തീരുമാനം. വ്യാജ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ചൂണ്ടിക്കാട്ടി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ നടി മഞ്ജു വാര്യർ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിൽ നോട്ടീസിന് ഉത്തരവായി. മഞ്ജു വാര്യർക്കു നേരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നത് കോടതി വിലക്കിയിട്ടുണ്ടെന്ന് നടിയുടെ അഭിഭാഷക M. ശാന്തി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് 676 മെഗാവാട്ട് ശേഷിയുള്ള 123 ചെറുകിട ജലവൈദ്യുത പദ്ധതികളെന്ന റിപ്പോർട്ടുകൾ. തടയണ നിർമ്മിച്ച് വഴി തിരിച്ചുവിടുന്ന ഒഴുക്കുവെള്ളത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഊർജ്ജോൽപാദനം സാധ്യമാകുന്ന ഈ പദ്ധതികൾ വൈദ്യുതി ബോർഡിന്റെ മെല്ലെപ്പോക്ക് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ മാത്രം 236 മെഗാവാട്ടിന്റെ 22 പദ്ധതിയാണ് ഉള്ളത്. 19 91 മെഗാവാട്ടിന്റെ 21 പദ്ധതികളും കണ്ണൂരിൽ 66 മെഗാവാട്ടിന്റെ 22 പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഹൈസ്കൂളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചതോടെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ പഴയപടിയിലുള്ള മാർക്കിടലിന് സാധ്യതയേറി. പഠന നിലവാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരമാണ് മരവിപ്പിച്ചത്. SSLC വിജയത്തിൽ ഇടിവുണ്ടായി ഹയർ സെക്കൻഡറി പ്രവേശനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മിനിമം മാർക്ക് നിബന്ധന ഒഴിവാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നാണ് വിവരം. സ്കൂൾ അധ്യാപകർക്കായി സർക്കാർ നടത്തിയ പ്രത്യേക KTET പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിൽ അപാകമെന്ന് റിപ്പോർട്ടുകൾ. KTET 3-ാം വിഭാഗത്തിലുള്ള മലയാളം പരീക്ഷയിൽ മാർക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലം റദ്ദാക്കി. പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈകിട്ട് പുതിയ ഫലം പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ 2-ാമത്തെ ഹജ്ജ് ഹൌസിന് കണ്ണൂർ വിമാനത്താവള പരിസരത്ത് തറക്കല്ലിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാനായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ. ഫണ്ട് കണ്ടെത്തുന്നതിലെ പ്രതിസന്ധിയാണ് പദ്ധതിയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചത്. കൊലക്കേസിൽ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. വളവട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കൻപാലത്ത് മണികണ്ഠനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി കോയമ്പത്തൂർ സ്വദേശി C. ആനന്ദിനെയാണ് കോയമ്പത്തൂർ കങ്കയം പാളത്തു നിന്ന് 14 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടിയത്. ഇക്കരെക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ ആയില്യാർ കാവിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് വിവാദമാവുന്നു. വർഷത്തിൽ 2 തവണ പ്രത്യേക സമയത്ത് അനുവാദമുള്ളവർക്ക് മാത്രം പ്രവേശിക്കാവുന്ന കാവിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അനധികൃതമായി ആയില്യാർ കാവിൽ പ്രവേശിച്ച് മരങ്ങൾ മുറിച്ചത് ആചാരലംഘനമാണെന്ന് പടിഞ്ഞീറ്റ രാമചന്ദ്രൻ നമ്പൂതിരി വ്യക്തമാക്കി. പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ബംഗളൂരു വഴിയാണ് സർവീസ്. രാത്രി 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 ബാങ്കോക്കിലെത്തും. തോട്ടട ടെക്നിക്കൽ ഹൈസ്കൂളിൽ നവംബർ 27, 28, 29 നടക്കുന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപവത്കരിച്ചു. യോഗം ടി.ഒ. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2027 ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചവർക്കുള്ള ഒന്നാംഘട്ട സാങ്കേതിക പഠന പരിശീലന ക്ലാസുകൾ തുടങ്ങി ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. 68 സംസ്ഥാന സ്കൂൾ ഗുസ്തി മത്സരത്തിൽ തലശ്ശേരി സായ് സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് നേട്ടം. പങ്കെടുത്ത എല്ലാ കാറ്റഗറിയിലും വിജയിച്ചു. 8 സ്വർണവും 3 വെള്ളിയുമായി 11 മെഡലുകൾ നേടി. ചെസ് ഒളിമ്പ്യാഡിൽ 5 റൗണ്ടിലും ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമുകൾക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ സ്പെയിനിനെയും വനിതാ വിഭാഗത്തിൽ മംഗോളിയയുമാണ് ഇന്ത്യ കീഴടക്കിയത്. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്ത്. യോഗ്യതാ റൗണ്ട് 2 ദക്ഷിണ കൊറിയയാണ് ഇന്ത്യയെ കീഴടക്കിയത്. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം 27, 28 നടക്കും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
1: AKG Hospital, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111-933-600. CM വിസ്താര,
6: CM വിസ്താര നെല്ലൂന്നി.
0: സുനിൽ കല്ലൂർ വരികൾ എഴുതി ജിജോ മനോഹർ സംഗീതം പകർന്ന് ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനം അഖിലാണ്ഠ നായക ആണ്ടവ.

0: ജോലി ടെൻഷൻ ഓർക്കൂല. എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: അല്ലിവളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നു?
9: കുണ്ടിലാ? ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റെല്ലാം ഇല്ലേ, വിൻഡ്രോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
8: എടോ, ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പങ്ങും പറഞ്ഞ നന്നായി.
7: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
10: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു.

0: എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ സമാരോഹിന് ഇന്ന് തുടക്കമാകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. 471 ജില്ലാ എം വൈ ഭാരത് ഓഫീസുകളിലും പങ്കാളിത്ത സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണ യജ്ഞം, തെരുവുനാടകങ്ങൾ, മുദ്രാവാക്യം രചന, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണത്തിന്റെ സന്ദേശം നേരിട്ട് യുവാക്കളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 രാജ്യത്ത് ചരക്കു സേവന നികുതി നിയമം GST നടപ്പിലാക്കിയത്. 17 നികുതികളും 13 സെസ്സുകളും ഒരു പൊതുചട്ടക്കൂടിൽ ഇതോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി എന്ന പ്രയോഗം യാഥാർത്ഥ്യമാക്കി. GST മുൻപ് അന്തർ സംസ്ഥാന ചരക്കു നീക്കത്തിന് ആവർത്തിച്ച നികുതി പരിശോധനകളും പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പുകളുമായിരുന്നു. എന്നാൽ നിയമം വന്നതോടെ ഇതിന് പരിഹാരമായി. നിരക്കുകളിലെ സമീപകാല പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു.
0: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വൃക്ക അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ 360 പേർക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ച 1,400 പേർക്കും പ്രതിമാസം 1,000 രൂപ വീതം ലഭിക്കുന്നതാണ് സമാശ്വാസ പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന 1,680 പേർക്ക് പ്രതിമാസം 1,100 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച 200 രോഗികൾക്ക് പ്രതിമാസം 2,000 രൂപ ധനസഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA KJയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കും. ക്രമസമാധാന വിഭാഗം ADGP PVജയൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കൊലിയക്കോട്.
2: അഭിനന്ദന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ മുൻമാസത്തിൽ മികച്ച സേവനം, മാതൃകാപരമായ പെരുമാറ്റം, മികച്ച അന്വേഷണ മികവ്, ധീരതാ പ്രവർത്തനം തുടങ്ങിയവ കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ ആദരിക്കും. കൂടാതെ പൊതുസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവർ, പോലീസിന് വിലപ്പെട്ട സഹായം നൽകിയവർ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പൌരന്മാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമൻഡോകൾ തുടങ്ങിയ അംഗീകാരങ്ങൾ നൽകണം. ഏതെങ്കിലും കാരണത്താൽ 4ാമത്തെ ശനിയാഴ്ച പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനു മുൻപായി അതേ മാസത്തിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിക്കണം. ഓരോ മാസവും അഭിനന്ദിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം.
0: ശ്രീനാരായണ ഗുരുവിന്റെ 99ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ

0: ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർകോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് KSEB വിഭാവനം ചെയ്ത മൈലാട്ടി വിദ്യാനഗർ സിംഗിൾ സർക്യൂട്ട് പ്രസാരണ ലൈൻ നവീകരിച്ച് മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനാക്കുന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് P ജഗന്നിവാസൻ.
1: മൈലാട്ടി 220 KV സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള നിലവിലെ സിംഗിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നവീകരിച്ച് കൂടുതൽ ശേഷിയുള്ള മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ആക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മൈലാട്ടി വിദ്യാനഗർ മുള്ളേരിയ കുമ്പള മഞ്ചേശ്വരം പെർള ബദിയടുക്ക അനന്തപുരം കാസർഗോഡ് ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്കും പ്രധാന മേഖലകളിലേക്കും കൂടുതൽ വിശ്വസനീയമായും കാര്യക്ഷമമായും വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. 2019 ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് മഹാമാരി, കോറിഡോർ തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയാൽ വൈകിയെങ്കിലും പഴയ കരാർ അവസാനിപ്പിച്ച് KSEBയുടെ SPV ട്രാൻസ്ഗ്രിഡ് വഴി ട്രാൻസ് ഗ്ലോബൽ കമ്പനിയെ ഏൽപ്പിച്ചാണ് നിലവിൽ ബാക്കി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത്.
0: ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നിരവധി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. ടെക്ബോളിൽ ഇന്ത്യൻ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ ഇന്ത്യയുടെ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവരും മത്സരത്തിന് ഇറങ്ങും. വനിതാ ഹോക്കി ടീം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ഹോക്കി ടീം ഇന്ന് ഇന്തോനേഷ്യയും നേരിടും. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വുഷു, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയയും തോൽപ്പിച്ചു. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ P രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. प्रधानमन्त्रिणा नरेन्द्रमोदिना 20 रोजगारमेलायां विविध प्रशासकीय विभागेषु नवनियुक्तानां यूनां कृते 150,000 नियुक्तिपत्राणि वीडियो कॉन्फ्रेंसिंग इति दृश्यश्रव्यमाध्यमेन वितरितानि. अस्मिन् अवसरे श्रीमोदी विकसितस्य आत्मनिर्भरस्य च भारतस्य निर्माणे यूनां महत्वपूर्णां भूमिकां प्रतिपादितवान्. सः अवदत् यत् अद्यतनेषु वर्षेषु केन्द्रसर्वकारेण यूनः भविष्यस्य सज्जतायै, आवश्यकतायै, कौशलैः, अवसरैः च सुसज्जयितुं निरन्तरं ध्यानं प्रदत्तमस्ति. भारतस्य प्रमुखस्य सेमीकंडक्टर सम्मेलनस्य पंचमं संस्करणं 26,000 सेमीकॉन इंडिया ह्यः नवदिल्ल्याः यशोभूमौ सफलतया समाप्तम्. सिलिकॉन टू सिस्टम्स बिल्डिंग द इकोसिस्टम इति विषयस्यान्तर्गतं त्रिदिवसीयेऽस्मिन् सम्मेलने 600+ प्रदर्शकाः भागं भजितवन्तः. एतेषु प्रायः 300 अन्ताराष्ट्रिय प्रतिभागिनः 50 देशानां प्रतिनिधयः 150+ वक्तारः च आसन्। त्रिषु दिनेषु सेमीकंडक्टर विन्यासः निर्माणम् उपकरणानि तथा सामग्र्यः विद्युत कृत्रिम बुद्धिमत्तादि 650 यावत् सन्धिपत्राणि घोषणाः सामरिक उपक्रमाः च दृष्टाः। सूचना प्रसारण मंत्री अश्विनी वैष्णवः सेमीकंडक्टर उद्योगे साइबर आक्रमणानां कृते सावधानम् अकरोत्। केचन देशाः भारतस्य सेमीकंडक्टर मूल्य श्रृंखलायां उन्नतिं नयच्छन्ति, अतः ते कस्यापि प्रकरणस्य व्यवधानस्य च कृते सज्जाः भवेयुः। ह्यः नवदिल्ल्याम् एकस्मिन् वार्तावाहिन्या सह वार्तालापं कुर्वन् श्रीवैष्णवः अवदत् यत् भारतं सम्भाव्य भूराजनैतिक संकटानां विषये निरन्तरम् अवधानं कर्तव्यम्, यतः अधुना भारतं चिप्स विन्यासं कर्तुं च समर्थः देशत्वेन उद्भूतः अस्ति।
3: Industry requires lots and lots of efforts on every front. Both the industry and the government and the state governments, they have to work in tandem. We have to continuously be watchful of the potential geopolitical risks which will arise because India is now emerging as a country which can design and manufacture chips. Obviously, that will be seen as a threat by many other established players.
2: विकसित भारतस्य कृते शत सप्ताहानां नशा मुक्त युवाभियानम् अद्य प्रमुखं राष्ट्रव्यापि यूनां संघटनं द्रष्टुं शक्नोति। युवप्रकरणानां क्रीडामन्त्रालयः अवदत् यत् देशस्य 67,000 स्थानेषु राष्ट्रिय संकल्प समारोहस्य आयोजनं क्रियते। मन्त्रालयेन उक्तं यत् कार्यक्रमोऽयम् 170+ मण्डलानां माय भारत कार्यालयेषु 96+ स्थानैः सह सहभागिसंस्थासु आयोजयिष्यन्ते। मन्त्रालयः अधोरेखितवान् यत् अयं प्रमुखः उपक्रमः प्रशासकीय युवाशाखानाम् आध्यात्मिकसमूहानां शीर्षव्यापारप्रकोष्ठानां महाविद्यालयानां स्थानीयसङ्घटनानां च संयोगेन शतशः स्थानेषु कार्यक्रमाणां सञ्चालनाय विशालराष्ट्रियजालस्य शक्त्या प्रवर्तते। निर्वाचनायोगः अद्य राष्ट्रियराजधान्यां सर्वेषु मतदानकेन्द्रेषु विशेषशिबिराणि आयोजयिष्यति। प्रतिदिनस्याभियानस्य उद्देश्यं नागरिकनूतनसमावेशने निर्वाचकसूच्यां प्रस्तावितसमावेशनस्य अथवा नामविलोपनस्य आक्षेपैः निर्वाचकसूच्यां विवरणानां संशोधने च साहाय्यं कर्तुं भविष्यति इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ സൈനികക്ഷേമ ഓഫീസിലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ വന്ന വിമുക്ത ഭടന്മാർക്ക് ഒക്ടോബർ മാസം 31 തീയതിക്ക് മുൻപ് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ പുതുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0479270069 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി SSC OBC വിഭാഗക്കാർക്ക് നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാം. വാർഷിക വരുമാന പരിധി 800,000 രൂപയാണ്. ഒരു വർഷമാണ് പരിശീലന കാലാവധി. മാസം 4,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. 100 പേർക്കാണ് പ്രവേശനം. 30 സീറ്റ് പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. സുകുമാർ അണ്ടല്ലൂരിന്റെ സ്മരണയ്ക്ക് അണ്ടല്ലൂർ സാഹിത്യ പോഷണി വായനശാലായൻ ഗ്രന്ഥാലയവും സുകുമാർ അണ്ടല്ലൂരിന്റെ കുടുംബാംഗങ്ങളും യുവകവികൾക്ക് ഏർപ്പെടുത്തിയ അവാർഡിന് രചനകൾ ക്ഷണിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കാണ് മത്സരം. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രചന സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രത്തോടെ നവംബർ മാസം 15 തീയതിക്കകം കൺവീനർ സുകുമാർ അണ്ടല്ലൂർ സ്മാരക കവിതാ അവാർഡ് കമ്മിറ്റി, സാഹിത്യ പോഷണി വായനശാല ഗ്രന്ഥാലയം, അണ്ടല്ലൂർ PO പാലയാട്, കണ്ണൂർ 670661 എന്ന വിലാസത്തിൽ ലഭിക്കണം. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സ്മാം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മറ്റന്നാൾ മുതൽ ഒക്ടോബർ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയാകും തിരഞ്ഞെടുപ്പ്. ഫോൺ നമ്പർ 0479279515. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഒടവള്ളിത്തട്ട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. കൂടിക്കാഴ്ച ഒക്ടോബർ മാസം 11 രാവിലെ 10:30 കലക്ട്രേറ്റിൽ. ഫോൺ നമ്പർ 0460209080064. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. ഡെന്റൽ ഹൈജീനിസ്റ്റ് ഡിപ്ലോമ, ഡെന്റൽ ക്ലിനിക്കിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നിങ്ങനെ യോഗ്യതയുള്ളവർ ഈ മാസം 22, അതായത് മറ്റന്നാൾ പകൽ 11 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്തമാറ്റിക്സ് സീനിയർ വിഭാഗം അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 30 പകൽ 11 സ്കൂൾ ഓഫീസിലാണ്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാവണം. ആനയുടക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ LPST ഒഴിവിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 25 പകൽ 11. MG സർവകലാശാല സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസസിൽ ഗ്രൗണ്ട്സ്മാൻ കം മാർക്കർ തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 26 പകൽ 12 നടക്കും. കണ്ണൂർ സർവകലാശാല സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ജിയോഗ്രഫി പഠന വകുപ്പിൽ അധ്യാപക ഒഴിവുണ്ട്. വിരമിച്ച അധ്യാപകർക്ക് മറ്റന്നാൾ പകൽ 11 പഠനവകുപ്പിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0444708546. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ചെറുതാഴം രാമചന്ദ്രമാരാരുടെ സ്മരണാർത്ഥം ചെറുതാഴം പഞ്ചവാദ്യ സംഘം നേതൃത്വം നൽകുന്ന ചന്ദ്രായനം ഇന്ന് പകൽ 3 മണിക്ക് ചെറുതാഴം ഹനുമാൻ അമ്പലത്തിന് സമീപം സജ്ജമാക്കിയ ചെറുതാഴം വിശാൽ നഗറിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഭക്തിസംവർദ്ധിനി യോഗത്തിന്റെ നേതൃത്വത്തിൽ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നാളെ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിക്കും. ഭൗതിക ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ കേരളയുടെ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി കണ്ണൂരിൽ നടക്കും. വയോജന കമ്മീഷൻ സിറ്റിംഗ് മറ്റന്നാൾ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
6: ആഹാ, അങ്ങനെ പറഞ്ഞ
5: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
6: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
6: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
6: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
8: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
5: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനു.
8: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
5: ഇതിപ്പോ +2 കഴിഞ്ഞ്,
8: ഇനിയിപ്പോ എന്താ ചെയ്യാ?
5: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
8: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
5: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിലെ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
8: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
9: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: സ്വാഗതം. ശ്രീജ കാഞ്ഞിരോടാണ് ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്നത്തെ വായനശാലയിൽ അവതരിപ്പിച്ച കവിത എന്റെ കണ്ണു നിറഞ്ഞുപോയി. ചൊല്ലിയയാൾക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: അടുത്ത പ്രതികരണം വായിക്കട്ടെ. പഞ്ചഗുസ്തി നാഷണൽ വിന്നർ ശ്രീ ടി വി രമേശുമായുള്ള അഭിമുഖ പരിപാടി കേട്ടു, ഏറെ ഇഷ്ടമായി. കേരളത്തിന് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന സ്തുത്യർഹമായ നേട്ടം തന്നെയാണ് ഇത്. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു കായിക ഇനത്തെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യം ഇല്ലാത്തവർക്ക് ഇത് വളരെ വളരെ ഇൻഫോർമേറ്റീവായ ഒരു പ്രോഗ്രാം ആയിരുന്നു. ശ്രീ രമേശുമായി ഇങ്ങനെ ഒരു അഭിമുഖം നടത്താനും അത് പ്രക്ഷേപണം ചെയ്യാനും മുൻകൈ എടുത്ത റേഡിയോ മലബാറിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൂടാതെ അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ വിജയപാതയിൽ സഞ്ചരിക്കാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകളോടെ തൃച്ചംബരത്ത് നിന്ന് ഹരിദാസ് എന്ന ശ്രോതാവാണ് ഈ പ്രതികരണം അയച്ചത്.
2: തീർച്ചയായും ഇതുപോലുള്ള പ്രതിഭകളെക്കുറിച്ചുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ നേരത്തെയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
1: അടുത്ത പ്രതികരണം നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അയച്ചതാണ്.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ എടയന്നൂരിലെ പ്ലസ് ടു വിദ്യാർത്ഥി കൂടിയായ ശ്രീനിധി പ്രശാന്ത് പങ്കെടുത്ത ഓരോ ഗാനങ്ങളും ശക്തമായി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ എന്ന ഗാനത്തോടു കൂടി തുടങ്ങിയതും ഏറെ ശ്രദ്ധേയം. അടുത്ത സന്ദേശം ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ. എന്തിനാണ് മറ്റൊരു മരുന്ന്? ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ ഇത്തരം പരിപാടികൾ തന്നെ ധാരാളം. വ്യാഴാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതം വളരെ നന്നായിരുന്നു. രാമകൃഷ്ണൻ പഴശ്ശിക്കും റേഡിയോ മലബാറിനും എല്ലാവിധ ഭാവുകങ്ങളും. എനിക്ക് ഹാസ്യ പരിപാടികൾ വളരെയേറെ ഇഷ്ടമാണ്.
1: രാമേട്ടൻ അവതരിപ്പിച്ച മധുരഗീതങ്ങളെ കുറിച്ചാണ്. 28 വർഷത്തെ സൈനിക സേവനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് റിട്ടയേർഡ് ഹവിൽദാർ ജനാർദ്ദനൻ തൂണേരി പങ്കെടുത്ത് സംസാരിച്ച ജയ് ജവാൻ പരിപാടിയിലെ ഓരോ വാക്കുകളും എത്ര മനോഹരം. ജയ് ജവാൻ നീണാൽ വാഴട്ടെ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്.
2: നഫീസ കുഞ്ഞിപ്പ തുടരുകയാണ്. രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച മധുരഗീതങ്ങൾ ശക്തമായി. ചന്ദനച്ചോലയിൽ നിന്നും തുടങ്ങിയ ഓരോ ഹാസ്യഗാനങ്ങളും ഏറെ മധുരതരമായ ഗാനങ്ങൾ തന്നെയായിരുന്നു.
1: മറ്റൊരു പ്രതികരണം കൂടിയുണ്ട്. സാഹിത്യം, സംഗീതം, സ്വരം എല്ലാം ഒത്തിണങ്ങി 14/9/26 പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ സൂര്യമാനസത്തിൽ നിന്നും തുടങ്ങിയത് ഏറെ ശ്രദ്ധേയമായി.
2: അടുത്ത സന്ദേശം
1: ബാബു ആണിക്കേരി അയച്ചതാണ്.
2: ഈ ആഴ്ചയിലെ ജനഗീയത്തിൽ കൂടി പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യൻ ടി വി രമേശുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് ദേശീയ ചാമ്പ്യനായ അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ചാരുകസേരിയിൽ കൂടി ചരിത്ര പുരുഷൻ കൂടിയായ തങ്ങളുപ്പാപ്പയെക്കുറിച്ച് മാഷും കുട്ടികളും ചേർന്ന് അവിസ്മരണീയമാക്കി. ഇടയ്ക്ക് സൂര്യയുടെ പാട്ടും കൂടിയായപ്പോൾ സംഗതി ജോർ. ശ്രീനിധി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങളും നല്ല നല്ല പാട്ടുകൾ കൊണ്ട് ഇഷ്ടമായി. ചിരിയും ചിന്തിയും ബസ്സിനുള്ളിലെ റീൽസിനെ കുറിച്ചുള്ള ആക്ഷേപഹാസ്യവും വളരെ ഇഷ്ടമായി.
1: എല്ലാ പരിപാടികളും ശ്രദ്ധയോടെയാണ് ബാബു ആണിക്കേരി കേട്ടിട്ട് പ്രതികരണം അയച്ചത്. സന്തോഷം ബാബു ആണിക്കേരി. തുടർന്നും പ്രതികരണം അറിയിക്കുക.
2: അടുത്ത കത്ത് വായിച്ചോളൂ.
1: നെല്ലിക്ക 2 നാടകത്തിന്റെ സമ്പൂർണ്ണ അധ്യായങ്ങളുടെ പുനഃപ്രക്ഷേപണത്തിന്റെ 2 ഭാഗവും കേട്ടു. നേരത്തെ കേട്ടതും കേൾക്കാൻ വിട്ടുപോയതോ മറവിയിലേക്ക് പോയതോ ആയ ഭാഗങ്ങളും കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം തോന്നി. ഫൈനൽ ഭാഗം കൂടി കേട്ടതിനു ശേഷം ഈ നല്ല നാടകത്തെക്കുറിച്ച് കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ചിത്രപരിചയം, താരസ്വരം, ഗാനലയം, നാട്ടിലെ പാട്ട്, ഗാനതരംഗം, സർഗജാലകം, മധുരഗീതങ്ങൾ, ശാസ്ത്രവീതി, ജനസമക്ഷം എന്നുവേണ്ട മിക്കവാറും എല്ലാ പരിപാടികളും റേഡിയോ മലബാറിൽ പുനഃപ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഒരുവട്ടം കൂടി എന്ന പേരിൽ നാടകത്തിനും ചാരുകസേരിക്കും ഈ ഗണത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നുമുണ്ട്. എന്നാൽ ജനകീയ പരിപാടികളായ സന്ദേശഗാനങ്ങൾക്കും ഇഷ്ടഗാനങ്ങൾക്കും ഒരു പുനഃപ്രക്ഷേപണം ഇല്ലാത്തത് ഒരു കുറവായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും സന്ദേശങ്ങളും ഇഷ്ടഗാനങ്ങളും ഒരിക്കൽ മിസ്ഡ് ആയാൽ പുനഃപ്രക്ഷേപണം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കേൾക്കാൻ സാധിക്കാതെ പോകുന്നത് നഷ്ടബോധം ഉണ്ടാക്കാതെയില്ല. ഈ 2 പരിപാടികളുടെയും പുനഃപ്രക്ഷേപണം പരിഗണിക്കുമെന്ന് വിശ്വാസത്തോടെയും റേഡിയോ സ്റ്റേഷന് ഉത്തരോത്തരം പുരോഗതി ആശംസിച്ചുകൊണ്ടും പ്രതികരണം അയച്ചത് ചന്ദ്രഭാനു തില്ലങ്കേരി.
2: ചന്ദ്രഭാനുവേട്ടൻ പറഞ്ഞതുപോലെ ഈ 2 പരിപാടികളുടെയും പുനഃപ്രക്ഷേപണം ഞങ്ങളുടെ പരിഗണനയിലുള്ള വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം.
1: അടുത്ത പ്രതികരണം ബിജേഷ് മുണ്ടേരി, മഹിത ബിജേഷ് എന്നിവർ ചേർന്ന് അയച്ചതാണ്. വായിക്കട്ടെ.
2: വായിച്ചോളൂ.
1: AIയുടെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ തലമുറയെ അടക്കം എന്തിനേറെ അച്ഛനെയും അമ്മയെയും വരെ AIയോട് ചോദിച്ചാൽ നമ്മുടെ മുൻപിലേക്ക് എത്തുകയായി. ഇതു ഞാൻ പറയുവാൻ കാരണം റേഡിയോ മലബാറിലെ സർഗജാലകത്തെക്കുറിച്ച് പറയുവാനാണ്. സർഗജാലകം എന്ന് പറഞ്ഞാൽ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ. സ്വന്തം കവിതകളെ, കഥകളെ സ്വന്തമായി അവതരിപ്പിക്കുക എന്നതാണ് അതിലേറ്റവും മികച്ചത്. എന്നാൽ മറ്റൊരാളുടെ കവിത അല്ലെങ്കിൽ കഥ മറ്റൊരാൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് കൊണ്ടും വലിയ തെറ്റുകൾ തോന്നിയിട്ടില്ല. എന്നാൽ ഒന്ന് രണ്ട് സർഗജാലകത്തിൽ കൂടി AI പാടി സംഗീതം നൽകിയിട്ടുള്ള പാട്ടുകൾ കേൾപ്പിച്ചത് അരോചകമായി തോന്നി. പാട്ടുപോലും വിഷയം കൊടുത്താൽ ഇന്ന് AI ആ പാട്ട് തരുന്ന കാലഘട്ടമാണ്. AI സംഗീതം ചെയ്ത് പാടിത്തരികയും ചെയ്യും. അത്തരത്തിലുള്ള പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കണമോ എന്ന് റേഡിയോ മലബാർ ആത്മാർത്ഥമായി ചിന്തിക്കുമല്ലോ.
2: തീർച്ചയായും ബിജേഷ് മഹിത ബിജേഷ് മുണ്ടേരി പറഞ്ഞതുപോലെ തന്നെ സർഗജാലകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, സ്വന്തം കവിതകളെയും കഥകളെയും അവതരിപ്പിക്കുക എന്ന നിലപാടിൽ തന്നെയാണ് നമ്മൾ ഇതുവരെയും പരിപാടികൾ അവതരിപ്പിച്ചത്. മഹിത ബിജേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് AIയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള AI സൃഷ്ടികൾ അയക്കുന്ന ശ്രോതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുകയാണ്.
1: അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയിൽ നിന്നും അയച്ചതാണ്.
2: ശ്രീനിധി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഇഷ്ടമായി. സാധാരണ ചലച്ചിത്ര പ്രേമികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളായിരുന്നു എല്ലാം. മലയാള ചലച്ചിത്രങ്ങളിൽ പല നിലയിലും തികച്ചും വേറിട്ടു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു യവനിക. ആ ചിത്രത്തെ മികച്ച രീതിയിൽ ശബ്ദവ്യാഖ്യാനം നടത്തി അവതരിപ്പിച്ച ബൈജുവേട്ടന് അഭിനന്ദനങ്ങൾ. ഗാനങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഭരതമുനിയൊരു കളം വരച്ചു എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഗാനം എടുത്തു പറയാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയില്ല. താരസ്വരത്തിൽ ക്യാപ്റ്റൻ രാജുവിനെ അവതരിപ്പിച്ച പരിപാടിയും ഏറെ മികച്ചതായി. മായാവി എന്ന ചിത്രങ്ങളിലെ ഗാനങ്ങളെ വിലയിരുത്തി ഡോക്ടർ ജയരാജും ലീന ജയരാജും അവതരിപ്പിച്ച പാട്ടും പൊരുളും ആസ്വാദ്യകരമായി. ഗാന്ധിലയത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയ്ക്ക് പുറമെ ഗാന്ധി ഗീതവും ഐത്യത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ വാക്കുകൾ ഉൾപ്പെടുത്തുന്നതും നന്നാവുന്നുണ്ട്.
1: പതിവ് പോലെ ദിലീപ് വി മുഹമ്മദ് മിക്ക പരിപാടികളും കേട്ടിട്ട് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. തുടർന്നും പ്രതികരണം അറിയിക്കുക.
2: ഒരു കത്ത് കൂടിയുണ്ട്. സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയാണ് ഈ സന്ദേശം വായിച്ചത്. വായിച്ചോളൂ.
1: ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേട്ടു. എല്ലാം നല്ല ഗാനങ്ങൾ. ശ്രീനിധി പ്രശാന്തന് അഭിനന്ദനങ്ങൾ. സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി രചിച്ച തണൽമരങ്ങൾ എന്ന കഥ വളരെ നന്നായിരുന്നു. അവതരണം മികച്ചതായി. മേഘാരാജീവൻ രചിച്ച ഗാനം ഇഷ്ടപ്പെട്ടു. രേഖാ ബിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം ഉഷാ പ്രദീപ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കുപ്പിവളകൾക്ക് പറയാനുള്ളത് എന്ന കവിത ശ്രീജ എയോ നല്ല രീതിയിൽ ആലപിച്ചു. ശനിയാഴ്ചത്തെ ഗാനലയം പരിപാടി സൂപ്പർ.
2: ഇന്നത്തെ പ്രതികരണത്തിൽ ഇത്രയും സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനിയും റേഡിയോ മലബാറിന്റെ പരിപാടികൾ കേട്ട് കൂടുതൽ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക.
1: അയക്കേണ്ട വിലാസം പ്രതികരണം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ റേഡിയോ മലബാർ അയ്യല്ലൂർ.
2: ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് 9037008960.
0: പ്രതികരണം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
4: നമ്മണി ഇന്നെ തീർക്കണോ?
3: അല്ലപ്പാ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
4: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
3: എന്നാ പോയി നോക്കാം.
4: ഒന്നും കൂടി പോയി നോക്ക്.
3: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ അയ്യല്ലൂരിലെ റേഡിയോയില്.
5: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
4: ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും പാടാൻ പറ്റും പോലും.
3: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
6: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിൽ നിന്നാ.
5: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
6: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
3: കേക്കലുണ്ട്, കേക്കലുണ്ട്.
6: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
5: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
4: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
3: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
4: ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
5: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
4: നമുക്ക് പാടാൻ തോന്നില്ലേ രമണി?
5: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
4: ഉച്ചി

0: ഓർമ്മയില്ല. നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നോന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
1: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
1: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
1: ഓ അങ്ങനെയുണ്ടല്ലേ.
3: രമണിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ?
3: ചിമ്മിയിലെ പാട്ടേക്കു.
1: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
3: പെണ്ണാളേ പെണ്ണാളേ.
1: ആ പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ട് കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ട് തേടി.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ.

0: തന്നെ സന്ദർശിക്കൂ. ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി 9447648094 9745220163 7511112140.
1: നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നം?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നത്?
2: എല്ലാ മനുഷ്യ മീ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നോലൂ. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
8: എന്താ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
8: ആ പിന്നെന്നാ?
3: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
9: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
9: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
9: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
10: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
11: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കാർ മേളയിൽ നിയമന ഉത്തരവ് നേടിയവരെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ആജ് ആപ് സഭി ഏക ഐസേ സമയ മേ ഭാരത് സർക്കാർ സേ

0: जुड़े हैं जब देश एक बहुत बड़े लक्ष्य की ओर आगे बढ़ रहा है और ये लक्ष्य है 2047 तक विकसित भारत बनाने का।
1: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകളാണ് വിതരണം ചെയ്തത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ മുൻനിര സെമി കണ്ടക്ടർ സമ്മേളനത്തിന്റെ 5-ാം പതിപ്പായ സെമിക്കോൺ ഇന്ത്യ 2026 ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോ സിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 300-ഓളം അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ 600-ലധികം പ്രദർശകർ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ ചിപ്പ് ഡിസൈനർമാരുമായും വിദ്യാർത്ഥികളുമായും സംവദിച്ചു. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. എല്ലാ തലങ്ങളിലും വലിയ പരിശ്രമം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇതെന്നും അതിനാൽ വ്യവസായ മേഖലയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏകീകൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
2: There are many challenges. It's a very difficult industry. Such a difficult industry requires lots and lots of efforts on every front. Both the industry and the government and the state governments, they have to work in tandem. We have to continuously be watchful of the potential geopolitical risks which will arise because India is now emerging as a country which can design and manufacture chips.
1: സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രിയസ്വാമി കുമാരൻ പ്രഭുസഭ UK പാർലമെന്റ് അംഗം ക്രിഷ് റാവലുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, മൂലധന നിക്ഷേപം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കാൻ ചർച്ചയിൽ ധാരണയായി. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100-ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ സേവ ആൻഡ് സുശാസൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ നികുതിക്ക് മേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST ക്ക് മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിൽ മേലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായി വന്നിരുന്നു. എന്നാൽ ജി എസ് ടിയിലൂടെ 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി മാറി. ജി എസ് ടി നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. നികുതി നിരക്കുകൾ യുക്തിസഹമാക്കിയത് സാധാരണ ജനങ്ങൾക്ക് സൌകര്യപ്രദമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മെഡൽ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങും. വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ടെക്ബോൾ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർമാരായ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവർ മത്സരിക്കും. വനിതാ ഹോക്കിയിൽ ഉസ്ബെക്കിസ്ഥാനും പുരുഷ ഹോക്കിയിൽ ഇന്തോനേഷ്യയുമാണ് എതിരാളികൾ. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡിഗുകേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ക്യുജാരോയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മെ സാന്റോസ് ലാറ്റാസയ്ക്കെതിരെ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. വനിതാ വിഭാഗത്തിൽ മംഗോളിയയ്ക്കെതിരെ ഇന്ത്യ 3-1 വിജയം നേടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി TT സിദ്ദിഖ് ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണോ,
1: ആരാണപ്പീ നേരത്ത്?
0: ഞാനാന്ന്.
1: ഓ, എന്നേനു?
0: നീ ഇപ്പൊ എണീറ്റ് വരുന്നത്രയാ?
1: അല്ലപ്പ, നിങ്ങൾ ഉറങ്ങാനും വിടൂലേ.
0: അല്ല കാരണം ആ സമയത്രയായി, അത് നല്ലതിച്ചോ, ഉറങ്ങാൻ വിടൂലേന്നാ.
1: ആമിനത്തെ ഇന്നലെ തുറക്കൊന്നും ശരിയായിട്ടില്ല.
0: ആന്നാ കരുണ, നീ വല്ല ഉത്സവത്തിനോ കല്യാണത്തിനാണ് പോയിനോ? ഇന്നലത്തെ ഉറക്ക ശരിയാവണ്ടൊക്കെ.
1: ഇന്നലെ മാത്രല്ല എന്റെ ആമിനത്ത, കുറെ നാളായിട്ട് ഇങ്ങനെയാന്ന്. ഉറക്കല്ല ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞങ്ങനെ പോക്കാന്ന്.
0: ഉറക്ക മുറിഞ്ഞു മുറിഞ്ഞു പോകാനാ?
1: ആന്ന് നേരം വണ്ണം ഉറങ്ങാൻ കഴിഞ്ഞില്ലാന്ന്.
0: ആന്തേനൊപ്പ ഇന്ന വല്ല കുതുകാറ്റം കുത്തുന്നുണ്ടാ? മൂട്ടയുണ്ടെന്നാല്?
1: മൂട്ട നിങ്ങൾ കട്ട് എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ല? കട്ട് കട്ട് എന്നിങ്ങനെ
0: എന്തെന്നാ ഇന്റെ കട്ടുപോയെ? ഓ, കക്ക മാത്രം നാ നിനക്ക് ഇടി ഉള്ളേ.
1: ഓ, അതെന്ത് വർത്താനാപ്പ നിങ്ങൾ ഇങ്ങനെ പറയുന്നു?
0: അല്ല പിന്നെ എന്നാ കട്ടുപോയ പറഞ്ഞേ.
1: ആ കട്ടല്ലാമിന്റെ ഈ കട്ട്, ഇത് കറണ്ട് കട്ട്.
0: ഓ, കറണ്ട് കട്ടാ?
1: ആന്ന്.
0: അതും ഇതും എന്ന ബന്ധം ഉറക്കം തമ്മില്?
1: അല്ലപ്പ, നിങ്ങക്കല്ലേ എങ്ങനെയാന്ന് മനസമാധാനിട്ട് ഉറങ്ങാൻ കഴിയുന്നു? അമ്മാതിരി ചൂടല്ലേ പുറത്ത്?
0: പുറത്തെ ചൂടന്നെയാണ്. ഞാൻ ഇപ്പൊ കമ്പിളിയൊന്നും പുതക്കലൊന്നും ഇല്ല, ചൂടുണ്ടപ്പ. പക്ഷേങ്കിലേ നമ്മളെ വീട് ഓടല്ലേ കരുണ, നമ്മക്ക് കുറച്ച് തണുപ്പുണ്ടപ്പ. ഇന്റെ പോലത്തെ ബാർപ്പൊന്നും ഇല്ലല്ലോ നമ്മളെ.
1: അമിന്ത, ഞാൻ ഈ കറണ്ട് കെട്ടുണ്ടല്ലോ, അത് നല്ലോണം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു.
0: അത് നല്ല കാര്യം തന്നെ.
1: നമ്മള് എന്തൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തണ്ടേ. ആ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചേരനെ തിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാല് നടുക്കണ്ടെന്ന് തന്നെ തിന്നണോ?
0: ഉയ്യന്റപ്പ, നടുക്കണ്ടെന്നും ഞാൻ തിന്നൂലേ.
1: അല്ല അമിന്ത, തിന്നാൻ വേണ്ടിട്ട് പറഞ്ഞൊന്നല്ല, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞാന്ന്.
0: എന്റെ കരുണ, ഈ പഴഞ്ചൊല്ലിലും പുതുചൊല്ലിലൊന്നും ഞാൻ ചേരനെ തിന്നു കേട്ടിട്ടില്ല.
1: അമിന്ത, നിങ്ങൾ ഇങ്ങനെ തൂക്കിക്കീരി വെടി വെക്കല്ല, ഞാൻ കാര്യം പറയട്ട്.
0: എന്നാലും നീ ചേരനെ തിന്ന് നീ തിന്നുവായിരിക്കും, ഞാൻ തിന്നൂന്നൂലേ.
1: ഓ, നിങ്ങളെങ്ങനെ ഇപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതായത് ഓരോരോ സാഹചര്യങ്ങളിലെ അതിനൊത്തുണർന്ന് പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കും യഥാർത്ഥ മനുഷ്യന്മാറാന്ന്.
0: ഏല്ല കരണ, എനിക്കെന്നാ പറ്റിയേ? കരണ്ട് കട്ടല്ലേനും ആയിട്ടുള്ളൂ, വേറെ കട്ടായി പോയ എന്റെ തലക്കും കട്ടായി പോയാ.
1: അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങക്ക് മനസ്സിലായിട്ടില്ല?
0: ഇല്ല ഇല്ല,
1: ഒന്നുകൂടി പറയാന്ന്. നമ്മളീ
0: സാഹചര്യങ്ങളഞ്ഞു മൂക്ക് പിടിക്കാണ്ട് നേരെ കാര്യത്തിലേക്ക് വന്നാട്ടെ. നിന്റെ ഉറക്കിന്റെ പ്രശ്നം പറ. ഓട് സാഹചര്യോ മനുഷ്യന്മാര്.
1: അല്ല അമിന്ത, ഞാൻ പറഞ്ഞു വരുന്നെന്ന് വെച്ചാലേ, ഈ കരണ്ട് കെട്ട് 12 മണി വരെ ഉണ്ടല്ലോ.
0: ആ, ഇടക്കിടക്കേ ഉണ്ട്.
1: ആ, അതിപ്പോ നമ്മളെ പത്രത്തിലും വാട്സപ്പിലെല്ലാം ഇപ്പം വരുന്നില്ലേ?
0: ഇല്ല ഇല്ല, അത് കൃത്യമായിട്ട് അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് മാത്രം കിട്ടുക?
1: എല്ലാമിന്ത ഇപ്പം വരുന്നുണ്ട്. അരമണിക്കൂർ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ.
0: എന്ത് കാരണ, ഒരു വസ്തുവും ചെയ്യാനില്ല, ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ നേരം കിട്ടും തന്നെ. ഞാനൊരു 7:30 ഒരു സീരിയൽ കാണുന്നുണ്ടേ, അതും ഇപ്പൊ ഇല്ല.
1: ടി വി കാണാൻ പറ്റുന്നില്ല, കഞ്ഞു കുടിക്കാൻ പറ്റൂല, എന്തെങ്കിലും മര്യാദ അരച്ച കറി കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ.
0: അത് മാത്രല്ല, ചെറിയ അണുക്കളല്ലേ വന്ന് വീഴുന്ന വെള്ളത്തിലെല്ലാം വന്നിട്ട്.
1: ആ അരമണിക്കൂർ നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗപ്പെടുത്തണം.
0: തുടങ്ങിയല്ലോ തുടങ്ങിയല്ലോ, നീ ഒരു മാതിരി വളഞ്ഞു മൂക്കുടിക്കല്ല കരണ, നീ നേരെ വാന്ന്.
1: അമിന്ത, ഞാൻ പറയട്ട്, 7:30 മുതൽ 8 മണി വരെ ഒരു ഉറക്ക്.
0: ഉറക്കോ?
1: ആ സമയത്ത് നമുക്കൊന്നും വേറെ ചെയ്യാനില്ലല്ലോ. അപ്പൊ നല്ലോണം ഉറങ്ങുക. 1/2 മണിക്കൂർ കിട്ടിയോ?
0: അഥവാ ഉറക്കം വന്നിട്ടില്ലേ എന്താക്ക്?
1: അതിനാ നിങ്ങൾ മൊബൈൽ എന്തെങ്കിലും എടുത്ത് നോക്കിയാ പോരെ.
0: മൊബൈൽ ചാർജ് ഉണ്ടാ?
1: ഓ, അതും പറഞ്ഞ പോലെ അങ്ങനെയുണ്ടല്ലോ, വല്ല ബുക്കാറ്റ് എടുത്ത് വായിച്ചാ പോരേന്ന്.
0: ഉറക്കം വരാനാ? ഉറങ്ങാനല്ലേ നീ പറഞ്ഞേ, നീ അതിന്റെ അടുക്ക് ബുക്ക് വായിക്കാനാ പറഞ്ഞേ?
1: അല്ല അമിന്ത, ഏതെങ്കിലും വലിയ ബുക്ക് എടുത്ത് വായിക്കുമ്പോ തനിയെ അങ്ങ് ഉറങ്ങിക്കോളൂ.
0: അങ്ങനെ നല്ല കരണ, ചിമ്മിണിക്കൂട് കത്തിച്ച് വെച്ചാല് ആടെ വന്ന് വീഴുന്ന പാറ്റകൾക്ക് കയ്യും കണക്കുണ്ടാവില്ല.
1: നിങ്ങളിങ്ങനെ പാറ്റ പാറ്റെന്നിങ്ങനെ ഒച്ചത്തിലൊന്നും പറഞ്ഞേക്കല്ലേ,
0: എന്നാ
1: ഭയങ്കര കൊയപ്പായിരിക്കും.
0: പാറ്റക്ക് പാറ്റാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റുവാ?
1: എന്റെ അമിന്ത, ഇപ്പൊ പാറ്റകള് ഒരുപാട് ഇറങ്ങിയിട്ടില്ലേ.
0: പാറ്റകളാ?
1: നിങ്ങൾ പേപ്പറൊന്നും വായിക്കലില്ലേ, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് കൊന്നാലും പറയരുത്.
0: അല്ല, അതിന്റെ ഇംഗ്ലീഷ് എന്താന്ന്?
1: കൊന്നാലും ഞാൻ പറയില്ല എന്റെ അമിന്ത.
0: അതെന്താ കാരണം, ഇനി ആരാ കൊല്ലാൻ? ഞാനല്ല ഇന്റെ മുമ്പിലുണ്ട്, വേറെ ആരും കൂടി ഉണ്ടാ? നീ എന്നോട് പറയുന്നേന്നാ?
1: അല്ല, നമ്മളിപ്പോ ഉറക്കത്തിന്റെ കാര്യല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ ഈ പാറ്റന്റെ പിന്നാലെ പോന്ന്? 10 മണിക്ക് വീണ്ടും കട്ടായി, അന്നേരം നമുക്ക് കിടന്നുറങ്ങാം.
0: അല്ല, ഇതിപ്പം നീ പറയുന്ന 7:30 ഉറങ്ങാ, 10 മണിക്ക് ഉറങ്ങാ, 11 മണിക്ക് ഉറങ്ങാ, നീയല്ലേ ഇഷ്ടം പോലെ ഉറങ്ങുന്നു. പിന്നെ എങ്ങനെയാ നിനക്ക് ഉറക്ക ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നീ എണീറ്റ് വരുന്നു?
1: അതില്ല അമിനത്ത, നമ്മൾ ഈ ഇടക്കിടക്ക് ഉറങ്ങുന്നോണ്ടല്ലേ നമ്മൾ ശരിക്കും ഉറങ്ങേണ്ട സമയമാകുമ്പോ ഉറക്കം വരുന്നില്ല.
0: ആ, ഇതാണ് പ്രയോജനപ്പെടുത്തേണ്ട കാര്യം.
1: അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നു.
0: എന്റെ കരുണ, ഇതൊന്നും അല്ല വേണ്ടേ.
1: എന്നാ പിന്നെ നിങ്ങള് പറ.
0: പണ്ടെല്ലാണെങ്കിൽ കറണ്ട് പോയ സമയത്ത് പണ്ട് നമ്മളെല്ലാം ഓലയെടുത്തിട്ട് മടയേനു. ഇപ്പൊ ഓലയില്ല മടയും, വേറെ കരിയോ. എന്നാലെന്തെങ്കിലും കൈത്തൊഴിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക വേണ്ടേ?
1: നീ ചിമ്മണി വളക്കം കത്തിച്ചിട്ടാ ചെയ്യണ്ടേ?
0: നീ ചിമ്മണിനെ വലിയൊരു നിസാരമായിട്ട് കാണലേ കരണ, നമ്മളെല്ലാം പഠിച്ചിട്ട് വലിയ ആളായത് ഈ ചിമ്മണി നിമിത്താന്ന്. അത് എനിക്ക് ഓർമ്മ വേണം.
1: അത് നിങ്ങൾ പറഞ്ഞ നേരം ഞാൻ, പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ലല്ലോ.
0: അതല്ലേ ഇനി വരണം കരുണ, പണ്ടത്തെ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്ന കാലാ പോലും ഈ കാലോ.
1: അതെയാ,
0: ഇപ്പം കറണ്ട് കട്ടില്ല, അന്നേരം മെല്ലനെ ആര് വന്ന്, ചിമ്മിണി വന്നോ,
1: മെയ്തിരി വന്നോ,
0: ഇനിയിപ്പം മിക്സി, ഇപ്പം കറകറന്ന് ഇവര് അരക്കുന്നുണ്ടല്ലോ, അതിനി ഇപ്പം കറണ്ട് കട്ടാവുമ്പോ അന്നേരം എന്ത് വരൂ, അമ്മി വരൂ.
1: അപ്പം നീട്ടി അരക്കാലോ,
0: നീട്ടി അരക്കാലോ. ഇപ്പത്തെ കറണ്ട് കട്ട് നല്ലതാവ് കരുണ, വ്യായാമം വരും പെണ്ണുങ്ങക്കല്ലോ.
1: അത് നിങ്ങൾ പറഞ്ഞ നേരാട്ടാ. ഈ മടിച്ചുകളുണ്ടല്ലോ പണിയൊന്നും എടുക്കാത്ത, അവർക്കെല്ലാം നല്ല പണിയാ കിട്ടിയേ.
0: അത് നീ ആരെ കുറിച്ച് ഉദ്ദേശിച്ചേ?
1: അല്ല, ഞാനത് ഇങ്ങനെ ഒരു താളത്തിലങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങളേ അല്ല, ഞാനൊരു താളത്തിനങ്ങനെ പറഞ്ഞേ.
0: എന്നെ പറഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല, കാരണം അനക്കത്ര വയസ്സായി, ഞാനല്ലേ ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയം കരണ.
1: നിങ്ങള് റെസ്റ്റ് എടുക്ക്.
0: പിന്നെ ഒരു സാധനം കൂടി വരുന്നുണ്ട് കരണ, കെട്ടുപോയ കത്തുന്ന സാധനം.
1: എല്ലാം ഈ കെട്ടുപോയാല് പിന്നെയും കത്തുക. അതെന്തൊരു സാധനപ്പാ?
0: അതല്ലേ ചൂട്ടാ.
1: ഏ
0: ആ ചൂട്ടേന്റെ ആ കെട്ട് പൊട്ടിച്ചാലല്ലേ അത് പാളിക്കത്തുവാ.
1: എന്റെ ആമിനിത്ത, ഞാൻ വിചാരിച്ചോ നിങ്ങളെ ചൂട്ടിന്റെ തീ കെട്ടുപോയി.
0: അല്ല കരണ, പൊതുവേ നമ്മള് പണ്ടെല്ലാം ചൂട്ടിയും കത്തിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങൾ എത്രയുണ്ട്.
1: പിന്നെ
0: നാടകം കാണാൻ പോയ സ്ഥിതി ഓർമ്മയില്ലേ?
1: കാലല്ലോ ഓർമ്മയുണ്ട്.
0: ഇപ്പൊ ചൂട്ട ഉണ്ടാ
1: കാണുന്നത്
0: ഇല്ലല്ലോ. അതിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടേനു. പണ്ട് ഇഴജന്തുക്കള് വരുവേനുവാ, ഈ ചൂട് കണ്ടിട്ട് അപ്പം തിരിച്ചങ്ങ് പോക്കില്ലേനുവാ.
1: പിന്നെ ഈ ചൂട്ടെല്ലാം കേട്ടാൻ പേടുന്നാന്നെ അമിന്റെ തെങ്ങലുള്ള തെങ്ങെല്ലാം മുറിച്ച് പൊക്കില്ലേന്നു.
0: ഇനി ഇതെല്ലാം നീ കണ്ടോ, ബൈക്കല വെക്കല, തെങ്ങും വെക്കും, പ്ലാവും വെക്കും, എല്ലാം വെക്കൂ.
1: അല്ല അമിന്ത, അപ്പൊ ഈ ചൂട്ട ചാർജ് ചെയ്യണ്ടേ? പിന്നെങ്ങനെ ഇത് കത്തുക?
0: ചാർജാ?
1: അല്ല സാധാരണ നമ്മൾ അങ്ങനെയല്ലേ, മൊബൈലെല്ലാം ചാർജ് ചെയ്തിട്ടല്ലേ, ടോർച്ചെല്ലാം നമ്മളിപ്പോ ചാർജ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്.
0: നീ പണ്ട് ചൂട്ട ചാർജ് ചെയ്ത് തിന്നുവാ പോയിന് കരണ.
1: അല്ല ഇനിയിപ്പോ അങ്ങനത്തെ ഇറങ്ങിക്കൂടാന്നില്ലല്ലോ.
0: നീ ഒന്ന് മിണ്ടാണ്ട് നാട്ടെ, ഞാനൊരു കടിഞ്ഞി പൊട്ടനോടാന്നാലും ഇത്രയും നേരം സംസാരിച്ചു.
1: നിങ്ങൾ അങ്ങനെ മാത്രം വിളിക്കല്ല.
0: പിന്നെ നീ എന്ത് ഭർത്താനം ഇപ്പം പറഞ്ഞേ?
1: നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പണ്ട് നമ്മളിങ്ങനെ ചൂട്ടേന്റെ ഉള്ളിൽ പൊട്ടാസ്ഥലം വെച്ചിട്ട് കത്തിച്ചിട്ട് ഓടിയല്ലോ, ഓർമ്മയില്ലേ നിങ്ങക്ക്?
0: നമുക്ക് ഓർമ്മയുണ്ട്. നമ്മള് ചൂട്ടേന്റെ വെളിച്ചത്തിലെല്ലാം പോയതു, ചിമ്മിണീന്റെ വെളിച്ചത്ത് പഠിച്ചതു, പിന്നെ അമ്മീമിനിട്ട് നീട്ടി അരച്ചതു, മോട്ടറൊന്നും നേരത്തെ കാലത്തുണ്ടായില്ലല്ലോ, നന്നായിട്ട് കിണറ്റുന്ന വെള്ളവും വെച്ചിട്ടെല്ലാം ഞാൻ ജീവിച്ചിനി. ഇപ്പല്ലേ ആയിരിക്കും കിണറ്റുന്ന വെള്ളം കോരാനും പറ്റൂല, അരക്കാനും കഴിയല്ല, എന്തെല്ലാന്ന് ഇപ്പോഴത്തെ
1: കാലത്ത്.
0: ഇനി ആ സ്വിച്ച് വേണ്ട, കുറച്ച് മേലിറങ്ങി പണിയെടുക്കട്ടെ എല്ലാരും.
1: ഈ ചൂട്ടന്റെ കാര്യം പറയുമ്പോ എന്റെ അമ്മാമന്റെ കാര്യം ഓർമ്മയായിരുന്നു.
0: അപ്പൊ നീ ഇനിയും ചൂട്ട വിട്ടില്ലേ?
1: നിങ്ങൾ പറയുമ്പോ ചൂട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കഥ ഓർമ്മ വന്നിന്ന്.
0: എന്നാ കഥ പറ.
1: നിങ്ങളിത് കേക്ക്. നിങ്ങൾ വല്ലാണ്ട് ചിരിക്കൊന്നും ചെയ്യറേ.
0: അല്ല കരണ, ചിരി വരുന്ന സാധനം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കണ്ടേ, പിടിച്ചമർത്തി വെക്കാൻ പറ്റുവാ. നീ കാര്യത്തിലേക്ക് വാ.
1: അന്നൊരു വലിയ മഴക്കാലേനു, അത് നമ്മള് കാർണൂർ രാത്രിയെല്ലാം വന്ന് വീട്ടിലെല്ലാം വന്ന് വലിയ കാലം കൂടെയല്ലായിട്ടാന്ന് വന്നിനെ. അപ്പൊ രാത്രി തിരിച്ചു പോണ്ടേ, വിളിച്ചില്ലല്ലോ. എന്ത് ചെയ്ത്, നല്ലൊരു ചൂട്ട കെട്ടിക്കൊടുത്ത്. എന്റെ ആമിന്ത, കൊറേ വരമ്പിലൂടെ അങ്ങനെ ചൂട്ടിയും വീശിട്ട് അങ്ങനെ നടക്കല്ലേ, അപ്പൊ വലിയ കാലം കൂടെയല്ലേ, അത് തോളിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ വീശി വീശി അങ്ങനെ നടക്കല്ലേ വരമ്പത്തൂട്ടെ. പെട്ടെന്നതാ ഒരു മഴവേല്. എന്തെന്നാ ചെയ്യണ്ടേ?
0: എന്നിട്ടോ ചൂട്ട കിട്ടുപോയവനെ.
1: എന്റെ ആമിന്ത, ഈ മഴവെയ്യുന്ന തിരക്കില് ഈ കാർണൂറിന്റെ പണിയെടുത്തെന്നറിയാ, ചൂട്ടെടുത്തിട്ട പാട് തോളിനെ തിറക്കി മറ്റേ കൊടയെടുത്തിട്ട പാട് വിരിച്ച് തോള് മൊത്തം പാളി ഒന്നും പറയണ്ട, പുള്ളി നാശായിട്ട് ആകെ കൊയപ്പല്ലേരുവാ.
0: ഇതാ നീ ചിരിക്കല്ലാന്ന് പറഞ്ഞു കരണ, എനിക്ക് പറ്റിയ അമ്മാവൻ തന്നെ കരണ, അത്രക്കുണ്ട് അമ്മാവന്റെ ബുദ്ധി.
1: എന്റെ ആമിന്ത, അതിനോടെ ജമ്മത്തിൽ
0: ചൂട്ട എടുത്തിട്ടുണ്ടാവൂലല്ലേ കരണ.
1: ചൂട്ടയല്ല എടുക്കേണ്ടതിന് എന്റെ ആമിന്ത, കൊട.
0: കൊടയാ?
1: ആ അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ച് പോവില്ലേ ചൂട്ട.
0: ഓ ഭയങ്കരം തന്നെ കരണ. നീല്ലേ എടുങ്ങ് പോന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കല്ലേ, ചൂട്ടയാന്ന് വെച്ചിട്ട് കൊടയൊന്നും കക്ഷത്തിലൊന്നും ഇറുക്കി വെച്ചൂടല്ല.
1: അറിയാൻ പറ്റൂല എന്റെ ആമിന്ത, ഇപ്പോഴത്തെ കാലല്ലേ, അറിയാണ്ട് ഇറക്കി വെച്ചു പോവും.
0: അത് മാത്രല്ല, ഇപ്പത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കരം അറിവിയെന്താനു.
1: ആ എന്റെ ആമിന്ത, ഈ ചൂട്ടയും ഈ അരക്കും നമ്മിയും എല്ലാം തിരിച്ചു വരാൻ കാരണം ഈ കറണ്ട് കട്ടല്ലേ.
0: ഇത് കൊറേ നാൾ ഉണ്ടാവോ കരുണ?
1: ഉണ്ടായാലും നന്നായേനല്ലേ.
0: ആർക്ക്?
1: ചൂട്ടക്ക്, അമ്മിക്ക്, ഒലക്കക്ക്, ഒരലിന്.
0: അവരെല്ലാം ഇത്രയും കാലം വിശ്രമത്തിലല്ലേനു, എല്ലാരും ഉയർത്തെഴുന്നേൽക്കട്ട്.
1: ഇത് എന്തിട്ടാ പോലും ഇങ്ങനെ കട്ടാന്ന്.
0: അല്ല കരണ, ഇപ്പൊ ഈ കറണ്ട് ഇല്ലാണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂല, എന്തിനെല്ലാന്ന് നമ്മള് കറണ്ട് എടുക്കുന്ന.
1: ശ്വാസം നിലച്ച അവസ്ഥയല്ലേ.
0: കറണ്ട് എന്തിനെല്ലാം എടുക്കുന്നറിയ, എനിക്ക് ഫോണിന് നമുക്ക് ചാർജ് ചെയ്യണ്ടി കറണ്ട് വേണോ?
1: അത്യാവശ്യല്ലേ.
0: വേണല്ലോ. പിന്നെ എന്തിനും പ്രവർത്തിക്കേണ്ടി കറണ്ട് വേണല്ലോ.
1: വേണോ?
0: അടുക്കളയിൽ എത്ര കറണ്ട് വേണ്ടേ?
1: പിന്നെ ഫ്രിഡ്ജിന് വേണോ, മിക്സിക്ക് വേണോ,
0: തുണി അലക്കുന്ന വാഷിംഗ് മെഷീൻ എല്ലാത്തിനും വേണോ.
1: ഈ അരി പൊടിക്കാനോ മുളക് പൊടിക്കാനും എല്ലാത്തിനും വേണ്ട, അതിന്റെ പേരെന്നാ ഗ്രൈൻഡറാ. ഈ കിണറിന്ന് വെള്ളം കോരാൻ വരെ വേണ്ട ഈ കറണ്ട്.
0: ഇതെല്ലാം അടുക്കളയിലെ കാര്യം. ഇനി നേരെ പുറത്തിറങ്ങിയാലോ,
1: വലിയ ടി വി അല്ലേ,
0: അതിനെത്ര വേണം.
1: മേലെ രണ്ട് മൂന്ന് ഫാൻ ഉണ്ടാകും കറണ്ട്, പോരാത്തേനെ എ സി
0: പോരേ
1: മതി.
0: അതിനെത്ര കറണ്ട് പോണോ? ഇനിയും നീ പുറത്തിറങ്ങിയട്ടെ.
1: പോർച്ചലിലെ രണ്ട് സ്കൂട്ടി അതും കറണ്ടിൽ ഓടുന്നേ.
0: പോരെ,
1: പിന്നെ കാറുമില്ലേ, വലിയ വലിയ കാറല്ലേ ഇപ്പൊ ഇറങ്ങുന്നത്,
0: എല്ലാം കറണ്ട് മെല്ലേ ഓടുന്നു മോനെ.
1: അതും പോട്ടെ, ഈ വീടിന്റെ ചുറ്റിലും എന്തിന്നാന്ന് പ്രകാശോ?
0: ഈ പ്രകാശത്തിനും വേണ്ടേ മോനെ കറണ്ട്?
1: പിന്നെ
0: ഒന്നും രണ്ടും ആണോ പ്രകാശിക്കുന്നത്?
1: മംഗലപ്പുര പോലെ എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടല്ലേ ഈട്ടുകൾ കളിക്കുന്നത്.
0: പിന്നെ ഇതേടിയാടോ കറണ്ട് ഉണ്ടാവും എന്റെ കരുണ. ഓ, പണ്ടെല്ലാം നമ്മള് കറണ്ടിന്റെ പൈസ കൂടുന്നു വെച്ചിട്ട് ഒറ്റ വിളിച്ചാന്നിടല്.
1: പിന്നെ
0: ഒരു ലൈറ്റ് ഇട്ടാലേ അതെല്ലാം കൂടി ഉപയോഗിച്ചോളൂ. ഇപ്പൊ അങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്?
1: ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ബംബേറിയല്ലേ സ്വിച്ചും ലൈറ്റും എല്ലാം ബിറ്റാക്കി കൊടുക്കുന്നു.
0: പിന്നെന്താ, ഇത് പോയിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ.
1: അല്ല, അതിനിപ്പൊ നമ്മളെന്നാ ഇപ്പൊ വേണ്ടത്?
0: അമിതമായിട്ട് ഉപയോഗിക്കരുത്.
1: എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. നിങ്ങൾ പറയുന്നത്
0: ഒരു ഉദാഹരണത്തിന്,

0: നാമിനത്താ
1: ആ കുട്ടിരാമായിട്ട് കൊറേയായാലോ കാണാത്തെ.
0: ഉണ്ടപ്പോ നമ്മളിവിടെയൊക്കെ ഉണ്ട്.
1: അതെയാ?
0: ആ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം?
2: അല്ലപ്പ ഇങ്ങക്കും തിരക്കാ.
0: തിരക്കൊന്നുമില്ല കരണാറ്. എന്താണ് ഇന്നത്തെ ചർച്ച? എന്താണ് കാര്യമായിട്ട് വളരെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: അത് കുട്ടിരാമാട്ടാ, നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച്.
1: മതി മതി മതി കരണ മതി, നമുക്ക് നേരിട്ടിട്ട് കുട്ടിരാമാട്ടിനോട് പറയാം.
2: എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറ.
1: അതായത് കുട്ടിരാമാട്ടാ, ഇവൻ നേരാ മണ്ണ് ഉറങ്ങിയില്ല. എന്തുകൊണ്ടെന്നാന്ന് വെച്ചാല് കറണ്ട് ഇല്ലാത്തോണ്ട് പോലും. അതായത് 8 മണിക്കെല്ലാം കറണ്ട് പോകുമ്പോൾ 8 മണിക്ക് കടന്നുറങ്ങും, 9 മണിക്ക് പോകുമ്പോൾ 9 മണിക്ക് കടന്നുറങ്ങും. അങ്ങനെ അങ്ങനെ ആയിട്ട് ഇവന് ശരിക്കും ഉറങ്ങേണ്ട സമയത്ത് ഇവന് ഉറക്കില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഞാനിവിടെ നേരം പോലും ഇവിടെ എത്തിനി, എന്നിട്ട് ഞാൻ വന്നിട്ട് വിളിച്ചെണീപ്പിച്ചതിന് ശേഷം ഇവൻ എണീറ്റ് വന്നേ.
0: അങ്ങനെയാണോ കാരണം?
2: അത് പിന്നെ കുട്ടിരാമാട്ടാ, ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ.
0: അതെ.
2: അപ്പൊ ആ സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണ്ടേ? അതാണ് ഞാൻ അമിതത്തോട് ഇങ്ങനെ പറഞ്ഞു.
0: അപ്പൊ അവിടെ കിടന്നുറങ്ങും അല്ലേ?
2: ആ വേറെ
0: ചെയ്യുമ്പോ ഈ കറണ്ട് കട്ട് അല്ലെ, ലോഡ് ഷെഡിങ്ങിന്റെ സമയം കൃത്യമാണ്, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ മാത്രമാണ്. നമുക്ക് അതേ അളവില് ഉറങ്ങാനും ഉറങ്ങി എഴുന്നേൽക്കാനൊക്കെ പറ്റുമോ?
1: അത് ഞാൻ ചോദിച്ചേ.
2: അല്ല കുട്ടിരാമട്ടെ, അത് ചിലപ്പോ അധിക നേരമെല്ലാം ആകലുണ്ട്. പിന്നെ ഈ സ്വിച്ച് ഓഫ് ആക്കാനും മറന്നു, അതൊരു വലിയ കാര്യമാണ്.
1: അതന്നെയാന്ന് കരണ, കരണ്ടിന്റെ ക്ഷാമത്തിന് കാരണം ഞാൻ അതല്ലേ നേരെ എന്നോട് പറഞ്ഞേ.
0: കരണ്ടിന്റെ ക്ഷാമത്തിന്റെ കാരണങ്ങളും നമ്മൾ കണ്ടെത്തിയോ നിങ്ങള്?
1: എല്ലാ കുട്ടിരാമാട്ട ചൂട്ട കറണ്ടില്ലേ, നമുക്ക് അത്യാവശ്യമാണല്ലോ. ചൂട്ടിയാന്ന് ഇനി വരാൻ പോകുന്നത്. ഇനി ചിമ്മിണി വരൂ. കുറച്ച് കഴിയുമ്പോ നമ്മളെ അമ്മി ഒരല്, പിന്നെ എന്തല്ലാടാ തൊട്ടിയും കയറും, ഗ്രൈൻഡറിന് പകരം ആട്ടമ്മി, ഇതെല്ലാം വരും.
0: നമ്മളിന്ന് വൈദ്യുതിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരം കറണ്ട് ഇല്ലാതിരുന്നാല് നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാവും.
2: പിന്നെ പറയാനുണ്ട് എന്റെ കുട്ടിരാമാട്ട, ഈ മൊബൈലൊന്നും ചാർജില്ലേ, പിന്നെ കുട്ടിയൊക്കെ പിരാന്തല്ലേന്ന്.
1: നട്ടപ്രാന്ത്.
2: ആന്ന്
1: ടാങ്കിൽ വെള്ളമില്ലെങ്കിലോ, പിന്നെ ആടിയിൽ ഒച്ചയും ബഹളൊന്നും. ഒരു തൊട്ടി ഉണ്ടാവോ, കയറുണ്ടാവോ, ഇതൊന്നും ഉണ്ടാവില്ലല്ലോ.
2: ഈ അമ്മി കണ്ടല്ല, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും
1: ആർക്ക്?
0: നമുക്കൊരു ബദൽ അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റ് ബദലുകളൊന്നും ഇപ്പോൾ ഒരു വീടുകളിലും ഇല്ല. അരവിന് നമുക്ക് അമ്മി ആശ്രയിക്കാം, പക്ഷെ അമ്മി ഇല്ല, ഒരല മുലക്കയില്ല അല്ലേ. പിന്നെയാണെങ്കിൽ തൊട്ടിയും കയറില്ല. അപ്പം എല്ലാം നമുക്ക് വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളിലൂടെ സാധിച്ചിരുന്നു നമ്മുടെ ജീവിതം മുഴുവനും. വൈദ്യുതി അപൂർവമാകുമ്പോൾ അല്ലെങ്കിൽ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാകുന്നത് സ്വാഭാവികം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം?
1: പഴയയിലേക്ക് നമ്മൾ തിരിച്ചു പോകണോ?
2: അതെങ്ങനെയാ ശരിയോ വേണ്ട അമിത?
0: അത് കാരണം പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മളിപ്പം പഴയ കാലത്തേക്ക് അല്ലേ, ടോർച്ചിന് പകരം ചൂട്ടയും മൊബൈൽ ഫോണില്ലാത്തൊരു കാലത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ല പുതിയ തലമുറക്ക്. എല്ലാം അത് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ലല്ലോ ഫോൺ.
2: എല്ലാം എന്താ ഈ ബാങ്ക് കാര്യങ്ങളും മറ്റെല്ലാം ചെയ്യുന്നത് ഈ മൊബൈലിനകത്തുട്ടിയല്ലേ.
1: പൈസ എടുക്കാനും പൈസ കൊടുക്കാനും എല്ലാം ഈ ഫോണ് മതിയല്ലോ.
0: അപ്പൊ അത് അങ്ങനത്തെ ഒരു ഉപാധികൾ ഇല്ലാത്തൊരു കാലം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല.
2: അപ്പൊ ഈ ശരിക്കും പവർ കട്ട് എന്തുകൊണ്ടാന്നെ കുട്ടിരാമാട്ടാ നിങ്ങൾ പറഞ്ഞു?
0: നമ്മള് ഒന്ന് ഒരു വിഭവത്തിന്റെ ഉപയോഗം അമിതമായിട്ട് വർദ്ധിക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിന്റെ ഉൽപാദനം അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കാതിരിക്കുക. അല്ല, നമ്മളിപ്പം കരണാകരന്റെ വീട്ടിൽ ഒരു 5 കിലോ അരിയുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു 3 പേരേ ഉള്ളൂ എങ്കിൽ അത് കുറേ ദിവസത്തില്ലേ? ഒരു 10 പേരുണ്ടെങ്കിലോ?
2: അത് 2 ദിവസം കൊണ്ട് തീരുമല്ലേ കുട്ടിരാമാട്ടാ.
0: അപ്പൊ നമ്മള് നമ്മുടെ ലഭ്യമായ വിഭവത്തിന് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരുണ്ടായി. ജനസംഖ്യ വർദ്ധിച്ചത് മാത്രമല്ല നമ്മൾ ഓരോ വീടുകളിലെയും വൈദ്യുത ഉപകരണങ്ങളുടെ എണ്ണം കൂടി.
1: നമ്മളിപ്പം കരണ പറഞ്ഞിട്ടില്ലേ, റൂമില് ടിവി, കമ്പ്യൂട്ടർ, അത് ഇത്,
2: AC.
0: അത് മാത്രമല്ല നമ്മളിപ്പം പുതിയ കാലത്തുണ്ടായത് വൈദ്യുതി വാഹനങ്ങളാണ് അല്ലേ. വൈദ്യുത വാഹനങ്ങൾക്ക് ഒരുപാട് വൈദ്യുതി നമ്മൾ ചാർജ് ചെയ്ത് വെക്കണം. ആ വാഹനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. കാരണം എന്താണ്? വാഹനങ്ങൾ ഓടിച്ചിരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്, ഡീസലും പെട്രോളും കൊണ്ടാണ്. അത് കിട്ടാതായി, അതിന് വില വളരെ കൂടിയപ്പോൾ നമ്മൾ ഏതിലേക്ക് മാറി?
1: കറണ്ടിലേക്ക്
0: മാറി. അപ്പോൾ വൈദ്യുതി വീട്ടിൽ വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനോ മാത്രമല്ല, ഇതുപോലത്തെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു?
2: കറണ്ടിനെ
0: ആശ്രയിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. അപ്പോൾ നമ്മളെന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപാദനം വർധനമുണ്ടെങ്കിൽ അവരോട് വില കൊടുത്ത് വാങ്ങും, വലിയ വില കൊടുത്ത് വാങ്ങും, പല കരാറുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മുടെ നാട്ടിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമ്പം എവിടെ നിന്നാണത് കിട്ടുക? ഇപ്പോൾ നാട്ടിൽ അരിയില്ലാതിരിക്കുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങിയിട്ട് വിതരണം ചെയ്യുന്നില്ലേ? അതുപോലെ വൈദ്യുതി ഒരു അവശ്യ വസ്തുവാണ് നമ്മുടെ സമൂഹത്തിൽ. അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചൂട് കാലത്ത് രാത്രി ഉറങ്ങാൻ പറ്റും നമുക്ക്?
1: പണ്ടല്ലാണെങ്കിലേ മിറ്റത്ത് ഒരേത്തെല്ലാം പായെല്ലാം വെച്ച് കിടക്കുന്നു, ഇപ്പൊ അങ്ങനെ പറ്റുവാ?
2: ആ മാത്രം നല്ല കാറ്റും കുട്ടിയും, ഇപ്പൊ കാറ്റുമില്ലാന്ന്, ഉള്ള മരം എല്ലാം മുറിച്ച് കളഞ്ഞില്ലേ. പക്ഷെ

0: കിടക്കില്ലും ചെയ്യാം രാമനത്ത, പക്ഷെ രാവിലെ നോക്കുമ്പോ തലയും ഉണ്ടാവില്ല.
1: തലയെടുപ്പൊന്ന്
0: അതാരെങ്കിലും കൊത്തിക്കൊണ്ടോയില്ലേ?
2: അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം അത്ര പന്തിയല്ല ഇങ്ങനെ അടച്ചുറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങളൊന്നും പ്രായോഗികല്ല. അപ്പൊ അനിവാര്യമായി ഈ വസ്തു അഥവാ വൈദ്യുതി നമ്മൾ എത്തിക്ക തന്നെ വേണം. അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പുതിയ വൈദ്യുതി നിലയങ്ങൾ കൊണ്ടുവരണം. അതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്താണ്? നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്?
1: വെള്ളം വേണോ?
2: അതെ, വെള്ളമില്ല. വെള്ളമില്ലാതിരിക്കാൻ കാരണം
0: മഴയില്ല.
2: മഴയില്ല, കാലാവസ്ഥയിലെ വ്യത്യാസം, ഇതൊക്കെ കൂടി നമ്മുടെ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരണം പറഞ്ഞ പോലെ ഈ വൈദ്യുതി പോകുന്ന സമയത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്?
1: സാഹചര്യങ്ങൾക്കനുസരിച്ച്.
0: അത് ഞാൻ പറയാ.
1: അല്ല, വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരാകണം.
0: അങ്ങനെയല്ല അമിൻത, ഒരു തവണ ഞാൻ പറയട്ടെ.
1: നീ പറ.
0: അതാത് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവനവൻ പ്രവർത്തിക്കുമ്പോഴാണ്.
2: പറഞ്ഞു കേൾക്കുമ്പോ കരണൻ പെട്ടെന്നൊന്നും നിർത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും കരണൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സാഹചര്യത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ലോഡ് ഷെഡിങ്ങിന്റെ സമയത്തൊക്കെ ഉറങ്ങി ഉണരട്ടെ. അപ്പൊ നമുക്ക് തൽക്കാലം വൈദ്യുതി ആവശ്യമായ രീതിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് തൽക്കാലം പിരിയാം അല്ലേ?
1: അതെ.
0: എന്നാ പിന്നെ ഞാൻ ഇങ്ങ് പോട്ടെ.
1: നീ അങ്ങ് പോട്, അതാ എനിക്ക് ഏറ്റവും നല്ലേ. ഉറക്കത്തണീറ്റ് വന്നിയല്ലേ.
0: അല്ല അമിൻത, നിങ്ങളടുത്ത് കൊറേ തരക്കി ഓലയിലും ഇല്ലേ? ഒരു അഞ്ചാറ് ചൂട്ട എനിക്ക് അവിടെ കെട്ടി വെക്കണേ.
1: എന്തിനു? ഓ, ഇന്റെ അമ്മാവനെ പോലെ ചൂട്ടയും വീശി പോകാനായിരിക്കും അല്ലേ?
0: ആമിൻതാ
1: എല്ലാ പിന്നെ.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: കത്തി താഴെ,
2: നിന്റെ അച്ഛനാ പറയുന്നത്, കത്തി താഴെ.
3: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
4: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കണ ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
5: പെരിങ്ങോടാ,
4: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
6: നിവേദ്യം.
7: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
8: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവരും മറ്റന്നൂർ ഇത് ഇഷ്ടങ്ങൾ ഏണങ്ങളുടെ നേരമാണ്. ഇന്ന് പാട്ടുവിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് ഒരു കുഞ്ഞതിഥിയാണ്. പേര് പറഞ്ഞൂടെ?
1: ദിയാ ധനേഷ്.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: സിക്സ്ത്തില്.
0: എവിടെ?
1: പുന്നാട് നിവേദിത വിദ്യാലയം.
0: ഓക്കേ. പാട്ടുകൾ ഇഷ്ടമാണോ ദിയക്ക്? പാട്ട് പാടാനോ അല്ലെ കേൾക്കാനോ?
1: പാടാൻ ഇഷ്ടം.
0: ഏതാ കൂടുതൽ ഇഷ്ടം?
1: പാടാൻ.
0: കഥ പറയോ. നമുക്ക് ആദ്യ ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങിയാലോ?

0: അടിപൊളിയായിട്ട് പാടിയല്ലോ.
1: താങ്ക് യു.
0: ഇതാരായി പാട്ട് സെലക്ട് ചെയ്തന്നെ?
1: അമ്മ.
0: അമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ?
1: എനിക്കിഷ്ട. ഫിലിം അരയണ്യങ്ങളുടെ വീട്, മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, സിംഗേഴ്സ് യേശുദാസ് സാർ ആൻഡ് ഗായത്രി മാം, രചന ഗിരീഷ് പുത്തഞ്ചേരി സർ.
0: ഓക്കേ, ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: അമ്മ,
0: അമ്മയ്ക്ക് വേണ്ടി തന്നെ. അമ്മ സെലക്ട് ചെയ്തെന്ന പാട്ട് അമ്മയ്ക്കിരിക്കട്ടെ അല്ലേ.

റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. ദിയക്കുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു പാട്ട് പാടിത്തന്നു. അടുത്തതായിട്ട് ഏത് പാട്ടാ ഞങ്ങൾക്ക് പാടിത്തരാൻ പോകുന്നത്?

0: ഇതോ ആരുടെ സെലക്ഷൻ?
1: ഇതെന്റെ സെലക്ഷൻ.
0: മോൾക്ക് എങ്ങനെയുള്ള പാട്ടാ കൂടുതൽ ഇഷ്ടം?
1: മെലഡി.
0: അതിൽ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണോ അല്ലെ കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളതാണോ?
1: രണ്ടും ഇഷ്ടമാണ്.
0: മ്യൂസിക് പഠിക്കുന്നില്ലേ?
1: ആ
0: എവിടുന്ന?
1: പൈഞ്ചേരി ബിന്ദു ടീച്ചർ എടുക്കുന്നു.
0: അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട് ആർക്കെങ്കിലും?
1: ബിന്ദു ടീച്ചർക്കാണ്.
0: മ്യൂസിക് പഠിപ്പിക്കുന്ന ബിന്ദു ടീച്ചർക്ക് വേണ്ടി.
1: ഫിലിം ദേശാടന കിളിക്ക് അറിയാറില്ല, മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, രചന ONV കുറുപ്പ്, സിംഗർ KS ചിത്രചേച്ചി.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഇണങ്ങൾ തുടരുന്നു. ദിയയുടെ വീട്ടില് ആരൊക്കെയാണ് ഉള്ളത്?
1: അമ്മ, അപ്പപ്പൻ, അമ്മമ്മ, അനിയൻ, ഞാൻ, അച്ഛൻ പുറത്ത് വർക്ക് ചെയ്യും.
0: എന്തവരുടെയൊക്കെ പേര്?
1: അമ്മയുടെ പേര് സരിജ, അനിയന്റെ പേര് ശിവതേജ്, അപ്പപ്പന്റെ പേര് രാജൻ, അമ്മമ്മയുടെ പേര് സതി,
0: അച്ഛന്റെ പേര്?
1: അച്ഛന്റെ പേര് ധനേഷ്.
0: ഓക്കെ. ദിയ എന്നുള്ളത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു പേരല്ലേ. ദിയ കുട്ടിക്ക് ദിയ എന്നുള്ള പേര് ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ട. വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും?
1: ദിയക്കുട്ടി എന്ന് വിളിക്കും.
0: ഫ്രണ്ട്സോ?
1: ഫ്രണ്ട്സ് ദിയ ധനേഷ്.
0: ഫുൾ നെയിം വിളിക്കും. അടുത്ത പാട്ട് ഏതാണ്?

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദിയ ധനേഷ് ആണ് പാട്ടുവിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. ദിയ ആറാം ക്ലാസ്സിലെ പഠിക്കുന്നെന്ന് പറഞ്ഞല്ലോ, സ്കൂളിലൊക്കെ പ്രോഗ്രാംസിനും പങ്കെടുക്കാറുണ്ടോ? ഏതൊക്കെ പ്രോഗ്രാംസാ?
1: കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്.
0: അതിൽ ഏതൊക്കെ ആയിട്ടും?
1: ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, സാൻസ്ക്രിറ്റ് പോയം.
0: മൂന്നെണ്ണത്തിനായി കഴിഞ്ഞ തവണ നിന്നത്. പ്രൈസ് ഉണ്ടായിരുന്നോ? അടിപൊളി. അടുത്ത പാട്ട് ഏതാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നേ?

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ദിയ കുട്ടിയോട് അടുത്ത പാട്ട് ഏതാണെന്ന് ചോദിക്കാം.
1: പൂമാനമേ.
0: കുറച്ച് പഴയ പാട്ടല്ലേ? പഴയ പാട്ടുകളാണോ കൂടുതൽ കേൾക്കുന്നേ? പുതിയ പാട്ടുകളാണ്. പുതിയ പാട്ടിൽ ഏതാ ഇഷ്ടം?
1: ഹവ ഹവ.
0: ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചില പാട്ടില്ലേ, അതിലൊക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടോ? ഹവ ഹവയാണ് ഫാസ്റ്റ് നമ്പേഴ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ നമുക്ക് കേൾപ്പിക്കേണ്ട പാട്ടൊന്ന് പാടിക്കൊടുത്തൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി?

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400111330309469741411.
1: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹനിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ,

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. നമുക്ക് പാട്ടുവിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ ദിയുടെ വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ?
1: ആരാ? അമ്മ,
0: പിന്നെ
1: അപ്പപ്പൻ, അച്ഛൻ ഒക്കെ പാടും.
0: നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് എപ്പോഴെങ്കിലും ഒരുമിച്ച് പാടിയിട്ടുണ്ടോ?
1: ഇല്ല.
0: സ്റ്റേജില് പാടാറുണ്ടോ?
1: ഒറ്റയ്ക്ക് പാടാറുണ്ട്.
0: ഒറ്റയ്ക്ക് മാത്രം? ഏതൊക്കെ സ്റ്റേജിലാണ് പാടിയിട്ടുള്ളത്?
1: ചിലപ്പോ അമ്പലത്തിൽ, അങ്ങനെ അമ്പലങ്ങൾക്കൊക്കെ പാടിയിട്ടുണ്ട്.
0: ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് അമ്പലങ്ങളിൽ പാടിയിട്ടുണ്ടോ? അമ്പലങ്ങളിലൊക്കെ പൊതുവെ ഏത് പാട്ടാ പാടുക?
1: സെമി ക്ലാസിക്കൽ
0: സോങ്സ് ആണ്. അതിലേതാ മോള് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്?
1: പുടജാതിരി.
0: നല്ല പാട്ടാണ്. ഇപ്പോ ഇഷ്ടങ്ങളുടെ ഇടങ്ങളിലൂടെ അടുത്തായിട്ട് നമുക്ക് ഏത് കേൾപ്പിക്കാം?
1: ശ്രീ

0: ஃபிலிம் அன்பாடு, சிங்கர் லதா மங்கேஷ்கர் மேம், രചന രാജമേദി അലി, മ്യൂസിക് മദൻ മോഹൻസ്.
1: ഏത് ലാംഗ്വേജിലെ പാട്ടാ മോള് കൂടുതൽ കേൾക്കുന്നത്?
0: മലയാളം.
1: ഈ ഹിന്ദി സോങ് എങ്ങനെ, ആര് സെലക്ട് ചെയ്തതാ?
0: ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്.
1: മലയാളം കഴിഞ്ഞാ പിന്നെ ഏത് ലാംഗ്വേജിലെ പാട്ടാ?
0: ഹിന്ദി.
1: തമിഴോ?
0: തമിഴ് അറിയില്ല.
1: തമിഴ് അധികം കേൾക്കാറില്ല. ഓക്കേ, ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അമ്മ.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുവിശേഷങ്ങൾ നമുക്ക് തുടരാം. ദിയക്കുട്ടി, പാട്ടാണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം?
1: പാട്ട്.
0: സിനിമ കാണാറുണ്ടോ? ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഓർക്കുന്നുണ്ടോ?
1: പവി കെയർടേക്കർ.
0: സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാകുമ്പം എന്താ മെയിൻ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി? പാട്ടുപാടലാണോ?
1: ഫസ്റ്റ് പോയി ഫ്രഷ് ആയി, പിന്നെ കുറച്ച് കളിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യും.
0: കളിക്കാൻ ആരാ കൂടെ ഉള്ളത്?
1: അനിയൻ.
0: അനിയനും ദിയയും കൂടെ കളിക്കും. എന്നിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യും. ഒരു ദിവസം എത്ര ടൈം വരെ പ്രാക്ടീസ് ചെയ്യും?
1: രാവിലെയും വൈകുന്നേരവും
0: രണ്ട് ടൈം. മ്യൂസിക് ക്ലാസ് എപ്പോഴാ?
1: സൺഡേ.
0: സൺഡേ മാത്രമേ ഉള്ളൂ? മോർണിംഗ് മുതൽ ഈവനിങ് വരെ?
1: അല്ല, 4 മണി തൊട്ട് 5 മണി വരെ.
0: ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ. എത്ര കാലമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: 3 വർഷമായി.
0: അടുത്ത പാട്ട് ഏതാണ്?
1: കുടജാത്രയിൽ കുടികൊള്ളും മഹേശ്വരി.
0: സ്റ്റേജിൽ ഒരുപാട് പാടിയിട്ടുള്ളത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല.

0: പ്രിയവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക് മറ്റു ഷോറൂമുകൾ കതിരൂർ അഞ്ചരക്കണ്ടി കായലോട് മമ്പറം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത പാട്ട് നമുക്ക് പറഞ്ഞുകൊടുത്തൂടെ
2: സാർ?

0: ഫിലിം ശംഖുപുഷ്പം, മ്യൂസിക് എം കെ അർജുനൻ സർ, രചന ശ്രീകുമാരൻ തമ്പി, സിംഗർ വാണിജയറാം മാം.
1: മോള് തിരഞ്ഞെടുത്തിട്ടുള്ള പാട്ടൊക്കെ വെറൈറ്റി പാട്ടുകളാണ്. അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, മോള് സെലക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. എല്ലാം നിങ്ങളെ രണ്ടുപേരും കൂടെ തന്നെ സെലക്ട് ചെയ്താണോ?
0: ചില അച്ഛനും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്.
1: അച്ഛനും പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ എവിടെയാണ്?
0: റഷ്യയിൽ.
1: എന്താ ചെയ്യുന്നത്?
0: യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: അച്ഛന്റെ കൂടെ പോയിട്ടുണ്ടോ അങ്ങോട്ടേക്ക്?
0: ഇല്ല.
1: പോകാൻ ആഗ്രഹമുണ്ടോ? എന്താ പോവാത്തെ?
0: സ്കൂളൊക്കെ ഇല്ലോണ്ട്.
1: ഈ പാട്ട് ആർക്ക് വേണ്ടിയാ?
0: അച്ഛൻ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാൻ സുഖകരമായിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിയ സ്കൂളിലൊക്കെ പാട്ടുപാടുമല്ലോ, അപ്പൊ ഫ്രണ്ട്സ് സ്പെഷ്യലായിട്ട് പറയാറുണ്ടോ ഇന്നേ പാട്ടുപാടിത്തരൂ?

0: ചോദിക്കാറുണ്ട്. അപ്പൊ പാടി കൊടുക്കോ? ഏത് പാട്ടാ പാടി കൊടുക്ക?
1: പൂമാനമേ.
0: അത് മാത്രമേ പാടി കൊടുക്കാറുള്ളു?
1: അതാണ് പാടാൻ പറയാറുള്ളത്.
0: എല്ലാവരും? ആരാ ഏറ്റവും കൂടുതൽ തവണ ഇങ്ങനെ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടത്?
1: അനാമിക.
0: അനാമിക ബെസ്റ്റ് ഫ്രണ്ട് ആണോ? വേറെ ആരൊക്കെയാ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്?
1: ദിയാലക്ഷ്മി, ദേവിന.
0: ദിയയുടെ ഫ്രണ്ടിന്റെ പേരും ദിയ എന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരെ വിളിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ തിരിച്ചറിയാ? ദിയ എന്ന് വിളിക്കുമ്പോ രണ്ടുപേരും നോക്കി പോവില്ലേ?
1: ഇല്ല, ദിയാലക്ഷ്മി എന്ന് വിളിക്കാറില്ല.
0: ഫുൾ നെയിം തന്നെ വിളിക്കൂല്ലോ അല്ലേ? ഓക്കെ, ഇനിയൊരു പാട്ട് ഏതാണ്?

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. നമ്മൾ ഒരുപാട് പാട്ട് ഈ നേരം കൊണ്ട് കേട്ടുകഴിഞ്ഞു. പക്ഷേ ദിയയുടെ കയ്യിൽ ഒരു പാട്ട് കൂടെ ബാക്കിയുണ്ട്. ഏതാണ്?

0: ഇതുവരെ പാടിയെന്ന വെറൈറ്റി പാട്ടാണല്ലോ. ഇങ്ങനെയുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാറുണ്ടോ? വേറെന്തൊക്കെയാ ചെയ്യാറ് പാട്ടും ഡാൻസും അല്ലാത്ത?
1: ഡ്രോയിങ്.
0: ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്?
1: മാത്സ്.
0: മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാറുണ്ടോ? പാട്ട് പാടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആരുടെ പാട്ടാണ് മോൾക്ക് ഇഷ്ടം?
1: യേശുദാസ് സാറിന്റെ.
0: മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല. പാട്ട് പാടുന്നത് ദാസേട്ടന്റെ പാട്ടാ ഇഷ്ടം. ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
1: അമ്മ.
0: വീണ്ടും അമ്മയ്ക്കെന്നെ. എനിക്ക് തോന്നുന്നു ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദിയ ധനേഷ് ആണ്. മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി തന്നു, മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾപ്പിച്ചു തന്നു. ദിയ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്?
1: ഒരുപാട് സന്തോഷമായി. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും മോള് പാടിയതും കേൾപ്പിച്ചു കൊടുത്ത പാട്ടുകളൊക്കെ നമ്മുടെ ലിസണേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവർ അഭിപ്രായം അറിയിക്കും. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ.

0: കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. ഇതിൽ പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിന്റെ ആഖ്യാനമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402-970896. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9 മണിക്ക് നാടകനേരം. ഇതിൽ നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 3-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലേശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ് മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മേധാവി ആൻഡോ അഗസ്റ്റിൻ ജപ്തി ചെയ്ത സ്വന്തം വീട് തിരിച്ചുപിടിക്കാൻ നടത്തിയതും ദുരൂഹ ഇടപാടുകളെന്ന് റിപ്പോർട്ട്. വീടും 36.25 സെന്റ് സ്ഥലവും ഈട് നൽകി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എടുത്ത 13.57 കോടി രൂപയുടെ വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ഇത് ലേലത്തിന് വെക്കുകയായിരുന്നു. ലേലത്തിൽ പിടിച്ചത് ആൻഡോയുടെ ഭാര്യാമാതാവിന്റെ പേരിലും കോടികൾ വിലമതിക്കുന്ന വസ്തു 2 കോടിക്കാണ് ഭാര്യയുടെ അമ്മ ലില്ലിയുടെ പേരിൽ തിരിച്ചുപിടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുവിൽ സുരക്ഷാസേനയ്ക്കു നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ പ്രത്യേക NIA കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ലഭ്യമായ തെളിവുകളും കണക്കിലെടുത്താണ് പ്രത്യേക NIA കോടതി ജഡ്ജി പ്രേംസാഗറിന്റെ നടപടി. കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കവുമായി കേരള സർവകലാശാല. കോളേജുകളിലോ സർവകലാശാല പഠന വിഭാഗങ്ങളിലോ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ കരടു മാർഗരേഖയിലെ നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വിദ്യാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും പിഴ നൽകേണ്ടിവരും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട KPCC വക്താവ് RAJU P NAYAR കളമശ്ശേരി പോലീസിൽ മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും T. വീണയ്ക്കും എതിരായ ED കത്തുപ്രകാരം വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്താൻ സാധ്യത. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാവും ആഭ്യന്തര വകുപ്പ് അന്തിമ തീരുമാനമെടുക്കുക. സാങ്കേതിക തകരാർ സംശയിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക്

പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി ഡൽഹിയിൽ തിരിച്ചിറക്കി. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് പുറപ്പെട്ട എയർബസ് A320 വിമാനമാണ് തിരിച്ചിറക്കിയത്. ഡൽഹിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തു. സമയബന്ധിതവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ നിർദ്ദേശിച്ചു. നടപടികളിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. മന്ത്രി K.M. ഷാജി ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ വിവാദത്തെ തുടർന്ന് ഉടമയെ തിരിച്ചേൽപ്പിച്ചു. വിദേശ മലയാളിയായ വ്യവസായിയുടെ റേഞ്ച് റോവർ കാറാണ് മന്ത്രി ഉപയോഗിക്കുന്നതെന്ന വിമർശം ഉയർന്നതോടെയാണ് കാർ തിരിച്ചേൽപ്പിച്ചത്. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടൽ, പിന്നിൽ കാസർഗോഡ് മലപ്പുറം ഡയറികളിലെ ക്രമക്കേടുകളെന്ന റിപ്പോർട്ടുകൾ. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 25 വർഷമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നു. മാതാ അമൃതാനന്ദമായി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് മുൻ ഗവർണറും അഭിഭാഷകനും ഗ്രന്ഥകർത്താവുമായ P.S. ശ്രീധരൻപിള്ള അർഹനായി. 123,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് 5 വയസ്സുകാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടുകാൽക്കോണം വാറുവിള വീട്ടിൽ പ്രദീപ് ശ്രുതി ദമ്പതികളുടെ മകൻ ദീപക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരീക്ഷയ്ക്കിടെ ChatGPT ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ട IIT ബോംബെ വിദ്യാർത്ഥി ജീവനൊടുക്കി. ഏഴിമല നാവിക അക്കാദമിയിൽ പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ ബിപ്ലോബ് സോറൻ അലക്ക് ശുചീകരണ തൊഴിലാളിയായി അക്കാദമിയിൽ ജോലി ചെയ്തത് 1.5 വർഷം. ബംഗ്ലാദേശ് പൗരത്വം മറച്ചുവെച്ച് മതിയായ രേഖകളും മറ്റുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് നാവികസേന അധികൃതർ കഴിഞ്ഞ ദിവസം സോറനെ പിടികൂടിയത്. പ്രധാന സൈനിക കേന്ദ്രമായ ഏഴിമല നാവിക അക്കാദമിയിൽ 1 വർഷത്തിലേറെയായി ബംഗ്ലാദേശ് പൗരൻ ജോലി ചെയ്തു വന്നത് അതിഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണവും അവർ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട കെട്ടിട നികുതിക്ക് 30-ാം തീയതി വരെ പിഴപ്പലിശ ഒഴിവാക്കി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തനത് വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായി നികുതി പിരിവ് ഊർജിതമാക്കാനാണ് സർക്കാർ തീരുമാനം. വ്യാജ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ചൂണ്ടിക്കാട്ടി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ നടി മഞ്ജു വാര്യർ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിൽ നോട്ടീസിന് ഉത്തരവായി. മഞ്ജു വാര്യർക്കു നേരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നത് കോടതി വിലക്കിയിട്ടുണ്ടെന്ന് നടിയുടെ അഭിഭാഷക M. ശാന്തി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് 676 മെഗാവാട്ട് ശേഷിയുള്ള 123 ചെറുകിട ജലവൈദ്യുത പദ്ധതികളെന്ന് റിപ്പോർട്ടുകൾ. തടയണ നിർമ്മിച്ച് വഴി തിരിച്ചുവിടുന്ന ഒഴുക്കുവെള്ളത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഊർജ്ജോൽപാദനം സാധ്യമാകുന്ന ഈ പദ്ധതികൾ വൈദ്യുതി ബോർഡിന്റെ മെല്ലെപ്പോക്ക് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ മാത്രം 236 മെഗാവാട്ടിന്റെ 22 പദ്ധതിയാണ് ഉള്ളത്. 19 91 മെഗാവാട്ടിന്റെ 21 പദ്ധതികളും കണ്ണൂരിൽ 66 മെഗാവാട്ടിന്റെ 22 പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഹൈസ്കൂളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചതോടെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ പഴയപടിയിലുള്ള മാർക്കിടലിന് സാധ്യതയേറി. പഠന നിലവാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരമാണ് മരവിപ്പിച്ചത്. SSLC വിജയത്തിൽ ഇടിവുണ്ടായി ഹയർ സെക്കൻഡറി പ്രവേശനത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മിനിമം മാർക്ക് നിബന്ധന ഒഴിവാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നാണ് വിവരം. സ്കൂൾ അധ്യാപകർക്കായി സർക്കാർ നടത്തിയ പ്രത്യേക KTET പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിൽ അപാകമെന്ന് റിപ്പോർട്ടുകൾ. KTET 3-ാം വിഭാഗത്തിലുള്ള മലയാളം പരീക്ഷയിൽ മാർക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലം റദ്ദാക്കി. പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈകിട്ട് പുതിയ ഫലം പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ 2-ാമത്തെ ഹജ്ജ് ഹൌസിന് കണ്ണൂർ വിമാനത്താവള പരിസരത്ത് തറക്കല്ലിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാനായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ. ഫണ്ട് കണ്ടെത്തുന്നതിലെ പ്രതിസന്ധിയാണ് പദ്ധതിയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചത്. കൊലക്കേസിൽ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. വളവട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കൻപാലത്ത് മണികണ്ഠനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി കോയമ്പത്തൂർ സ്വദേശി C. ആനന്ദിനെയാണ് കോയമ്പത്തൂർ കങ്കയം പാളത്തു നിന്ന് 14 വർഷത്തിനുശേഷം പോലീസ് പിടികൂടിയത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ ആയില്യാർ കാവിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് വിവാദമാവുന്നു. വർഷത്തിൽ 2 തവണ പ്രത്യേക സമയത്ത് അനുവാദമുള്ളവർക്ക് മാത്രം പ്രവേശിക്കാവുന്ന കാവിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അനധികൃതമായി ആയില്യാർ കാവിൽ പ്രവേശിച്ച് മരങ്ങൾ മുറിച്ചത് ആചാരലംഘനമാണെന്ന് പടിഞ്ഞീറ്റ രാമചന്ദ്രൻ നമ്പൂതിരി വ്യക്തമാക്കി.
പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ നടപടി

0: സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ബംഗളൂരു വഴിയാണ് സർവീസ്. രാത്രി 8:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 ബാങ്കോക്കിലെത്തും. തോട്ടട ടെക്നിക്കൽ ഹൈസ്കൂളിൽ നവംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപവത്കരിച്ചു. യോഗം ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2027 ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചവർക്കുള്ള 1-ഘട്ട സാങ്കേതിക പഠന പരിശീലന ക്ലാസുകൾ തുടങ്ങി ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. 68 സംസ്ഥാന സ്കൂൾ ഗുസ്തി മത്സരത്തിൽ തലശ്ശേരി സായ് സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് നേട്ടം. പങ്കെടുത്ത എല്ലാ കാറ്റഗറിയിലും വിജയിച്ചു. 8 3 വെള്ളിയുമായി 11 മെഡലുകൾ നേടി. ചെസ് ഒളിമ്പ്യാഡിൽ 5 റൗണ്ടിലും ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമുകൾക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ സ്പെയിനിനെയും വനിതാ വിഭാഗത്തിൽ മംഗോളിയയുമാണ് ഇന്ത്യ കീഴടക്കിയത്. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്ത്. യോഗ്യതാ റൗണ്ട് 2 ദക്ഷിണ കൊറിയയാണ് ഇന്ത്യയെ കീഴടക്കിയത്. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം 27, 28 തീയതികളിൽ നടക്കും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Laminate.
1: Phone 9496-420-880.
3: 8111-933-600.
1: CM Vistara.
3: CM Vistara, Nilluni.
4: ചിത്രപരിചയം.
5: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കറിയാം ഇത് ചിത്രപരിചയത്തിന്റെ നേരമാണ്. എല്ലാ ആഴ്ചകളിലും നമ്മൾ ഓരോരോ ചലച്ചിത്രങ്ങളെ പരിചയപ്പെടാറുണ്ട്, അതിന്റെ കഥകൾ പറയാറുണ്ട്, ചില പിന്നാമ്പുറ സംഭവങ്ങൾ വിവരിക്കാറുണ്ട്. അതുപോലെ ഇന്നും നമുക്കൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരിക്കൽ കൂടി എല്ലാവരെയും റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് അശ്വിനിയാണ്. ചില സിനിമകൾ നമ്മൾ കാണും, ചിലത് ഓർത്തുവെക്കും. എന്നാൽ വളരെ അപൂർവമായ മറ്റു ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും സിനിമയിൽ ഒരു മുഖം, ഒരു വാക്ക്, ഒരു പാട്ട്, ഒരു മുറി, ഒരു സ്വപ്നം, അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നുവെങ്കിൽ അത് ആ സിനിമയുടെ വിജയമാണെന്ന് പറഞ്ഞൂടെ? അതെ, അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പൊതുവെ സിനിമ കാണുന്നത് പോലെ കഥ കേൾക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് കഥയിലൂടെ തുടങ്ങാം. ജീവിച്ചിരുന്നെങ്കിൽ മീരാപ്പിള്ളയ്ക്ക് ഇപ്പോൾ ഏകദേശം 70 പ്രായമുണ്ടാവും. വധശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു കുറ്റമാണ് അവർ ചെയ്തതും. ജയിൽവാസം പൂർത്തിയാക്കി പുറത്തു വന്നതിനു ശേഷം എങ്ങനെയാവും അവർ പ്രതികരിക്കുക? തന്റെ പ്രവൃത്തിയെപ്പറ്റി, പുരുഷന്മാരെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, സ്നേഹബന്ധങ്ങളെക്കുറിച്ച് അവർക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? മീരാപ്പിള്ളയുടെ വാക്കുകൾക്ക് വേണ്ടി ഒരു തലമുറ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അല്ല, ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം കൂടി. അറിയില്ലേ മീരാപ്പിള്ളയെ? അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 1982 റിലീസായ പത്മരാജന്റെ നവംബറിന്റെ നഷ്ടം എന്ന സിനിമയിലെ നായിക, അന്നവർക്ക് വയസ്സ് 23. ഒരു ജീവിതത്തിലെ മുഴുവൻ സ്നേഹവും സ്നേഹനഷ്ടവും വഞ്ചനയും ചതിയും ഒടുവിൽ പ്രതികാരവും അനുഭവിക്കേണ്ടി വന്ന യുവതി. ഒരു നവംബർ 2 മാനസിക രോഗാശുപത്രിയിലെ 11 നമ്പർ സെല്ലിൽ

0: ജീവിതം അവസാനിപ്പിച്ചത്. ആ രംഗത്തിന് പത്മരാജൻ കാവ്യാത്മകമായി നൽകിയ പേരാണ് നവംബറിന്റെ നഷ്ടം. ഒരു കവിത പോലെ സാന്ദ്രവും കേൾക്കുന്നവന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായ ഒരു പേര് നവംബറിന്റെ നഷ്ടം. ആയിരത്തി തൊള്ളായിരത്തി 1982 റിലീസായപ്പോൾ വളരെ ചെറിയൊരു വിഭാഗം മാത്രം ഇഷ്ടപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ചിത്രമായിരുന്നു നവംബറിന്റെ നഷ്ടം. പക്ഷേ മറ്റേതൊരു പത്മരാജൻ സിനിമയും പോലെ നവംബറിന്റെ നഷ്ടം ഒരു കാലത്തിന്റെ മാത്രം ചലച്ചിത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാലത്തിനും മുന്നേ സഞ്ചരിച്ച ചലച്ചിത്രമാണ്. മീര എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിനും പ്രതികാരത്തിനും വേണ്ട വിധം പാകപ്പെടാത്തതുകൊണ്ടായിരിക്കാം മിക്കവാറും അന്നത്തെ കാലത്ത് ഈ സിനിമ പരാജയപ്പെട്ടത്. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം സമാനമായിട്ടുള്ള 22 ഫീമെയിൽ കോട്ടയം പോലുള്ളവയൊക്കെ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടായിരിക്കാം അന്ന് ഈയൊരു പ്രമേയം ഉൾക്കൊള്ളാൻ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു മടിയുണ്ടായിരുന്നത് അല്ലേ? ഇന്നും മനസ്സിലൊരു വേദന നിറച്ചുകൊണ്ടല്ലാതെ നവംബറിന്റെ നഷ്ടം കണ്ടു തീർക്കാൻ കഴിയില്ല. കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത പൂർണ്ണമായും ഒരു പത്മരാജൻ സിനിമ തന്നെയായിരുന്നു നവംബറിന്റെ നഷ്ടം. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ദുഃഖപൂർണമാണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നുയരുന്ന ചെറിയ ചെറിയ പൊട്ടിച്ചിരികളും കുസൃതികളും വാഗ്വാദങ്ങളുമെല്ലാം കഥാപാത്രങ്ങളിലൂടെ പത്മരാജൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ പറയാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം അല്ലേ? 23 വയസ്സുകാരിയായ മീരാപിള്ളയെ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ചലച്ചിത്ര സഞ്ചാരം എളുപ്പമാണ്, കൂടുതലൊന്നുമില്ല. ഒരു പെൺകുട്ടിയുടെ കഥ, സ്നേഹത്തിന്റെ കഥ, സ്നേഹനഷ്ടത്തിന്റെ കഥ, വഞ്ചനയുടെ കഥ, മനസ്സിന്റെ തകർച്ചയുടെ കഥ, ഏറ്റവും ഒടുവിൽ പ്രതികാരത്തിന്റെ കഥ. മീരാപിള്ളയെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രകൃതം അനുഭവപ്പെടും. നിരന്തരം സ്വപ്നങ്ങൾ കാണുന്ന പെൺകുട്ടിയായിരുന്നു മീര. സ്വപ്നം എന്നാൽ ഉണർന്നിരിക്കുമ്പോഴല്ല, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം തന്നെ. അതെല്ലാം ദുസ്വപ്നങ്ങളായിരുന്നു, അതാണ് സങ്കടം. അങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും, ഒടുവില് ഉറക്കം തന്നെ വേണ്ടെന്ന് വെക്കും. പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ കടന്നു വരുന്നത് കഴിഞ്ഞ കാലവും തന്റെ വേദനകളും ഉള്ളിലെ ഭയങ്ങളും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെയായിരുന്നു. ഈ സ്വപ്നമാണ് മീരയുടെ ബാല്യകാലത്തെ കുറിച്ചുള്ള സൂചനകൾ പ്രേക്ഷകന് നൽകുന്നത്. സ്നേഹമില്ലാതെ വളർന്ന രണ്ട് കുട്ടികള്, മീരയും അവളുടെ ചേട്ടൻ ബാലും. ചെറുപ്പത്തിലെ തന്നെ അവർക്ക് അമ്മയില്ലായിരുന്നു. ജീവിച്ചിരുന്നിട്ടും അച്ഛന്റെ സ്നേഹമോ തണലോ ഒന്നും ലഭിച്ചില്ല. മീരയ്ക്കപ്പോ വയസ്സെത്രയെന്നറിയോ? വെറും 1 വയസ്സ് മാത്രം. ബാലുവിനോ 5 വയസ്സ്. അപ്പോ ആ അരക്ഷിതാവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് മാത്രമല്ല, 1 വയസ്സുള്ള തന്റെ മകളെ കേവലം 5 വയസ്സ് മാത്രമുള്ള മോന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ നിന്നാണ് ബാലുവിന്റെയും മീരയുടെയും ജീവിതം തുടങ്ങുന്നത്. മറ്റാരുമില്ലാതൊരു സാഹോദര്യ ബന്ധം, മറ്റു ബന്ധുക്കളൊന്നും തന്നെയില്ല, ഏട്ടനും അനിയത്തിയും മാത്രം. വളരെ സന്തോഷത്തോടുകൂടിയാണ് രണ്ടുപേരും ജീവിക്കുന്നത്. എന്നാൽ മീരയുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും അച്ഛൻ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആ സ്വപ്നം അവളെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മീരയുടെ കൗമാരത്തിലും യൗവനത്തിലും അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അതാണ് മീരയ്ക്കെന്നും അച്ഛന്റെ രൂപം. എന്നാൽ ഈ ദുസ്വപ്നങ്ങളുടെ ഒക്കെ ഒടുവിൽ ബാലു, അതായത് മീരയുടെ ചേട്ടൻ, ഓടി അവളുടെ അടുത്തെത്തും. എന്നിട്ട് ചോദിക്കും, ആരായിരുന്നു എന്ന്. മീര പറയും, അച്ഛൻ. സ്വപ്നത്തിലെങ്കിലും എങ്ങനെയെങ്കിലും അയാൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാലു തിരിച്ച് സ്വന്തം മുറിയിലേക്ക് പോകും. ഒറ്റ വാചകമാണ്, പക്ഷെ ആ വാചകത്തിനുള്ളിൽ മീര, ബാലു എന്നിവരുടെ ജീവിതം തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്. അച്ഛനില്ലാതെ വളർന്ന രണ്ട് കുട്ടികളുടെ വിഷമം. പക്ഷെ ഒരു തരി പോലും സങ്കടം പ്രകടിപ്പിക്കാതെ രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ എന്ത് മനോഹരമായ വേർഷനാണ് അല്ലേ? പരസ്പരം താങ്ങാവാനും തണലാവാനും പറ്റുന്ന ഏട്ടനോ ഏച്ചിയോ അനിയനോ അനിയത്തിയൊക്കെ ഉണ്ടാവുന്നത് ഒരു ഭാഗ്യല്ലേ? ഇങ്ങനെ പറഞ്ഞു പോയാലൊന്നും ബാലുവിന്റെയും മീരയുടെയും ബന്ധത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ ഡയലോഗിലൂടെ തന്നെ വേണം അത് മനസ്സിലാക്കാൻ. ഒന്ന് കേട്ടു നോക്കിയാലോ.
1: എന്തടി സ്വപ്നം കണ്ടോ? എന്താ ഉണ്ടായത്? നീ കിടന്ന് വിളിച്ചു?
2: എന്റെ വിളി കേട്ട് ചേട്ടൻ ഉണരുക. ഞാൻ ഇന്നും അച്ഛനെ സ്വപ്നം കണ്ടു.
1: ഇന്നെങ്ങനെയാ, ചെറുതും കൊക്കൊക്കെ ആയിട്ടാ?
2: ഇന്ന് കുന്തവും പരിചയമൊക്കെ ആയിട്ടാണ്. ആ ചേട്ടൻ പോയി കിടന്നോളൂ.
1: ഉറങ്ങുന്നവരെ തുണയിരിക്കണോ?
2: വേണ്ട, ഇന്നിനി സ്വപ്നമില്ല.
1: എന്താ ഗ്യാരണ്ടി?
2: അതങ്ങനെയാ, ഉറങ്ങിയില്ലെങ്കിലും സ്വപ്നമില്ല.
1: അച്ഛന് നന്ദി പറയണം, ഉറക്കം മുടക്കാനെങ്കിലും അദ്ദേഹം വന്നെത്തുന്നുണ്ടല്ലോ. ഗുഡ് നൈറ്റ് പറയണോ?
2: അയ്യാ, കുഞ്ഞെ എണീറ്റിട്ടില്ല.
1: തട്ടിയോണത്തി കാപ്പി കൊടുക്കണം. എണീക്കായിരുന്ന എങ്ങനെയാ?
3: ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോ ദേഷ്യപ്പെടുന്നു. കുഞ്ഞേ, കുഞ്ഞേ,
4: ഇതെന്താ നിങ്ങൾ നേരം വിളിക്കണേ? ഇനി ആളുകളെ സ്വൈരം തരാതെ
3: നേരം വെളുത്തു കൂട്ടി
4: നിങ്ങളുടെ മണ്ടയിലായിരിക്കും.

0: നാളേക്ക് ഒന്ന് കോളേജിൽ പോകണമെന്നുണ്ടോ? എന്നാ എണീക്ക്?
1: ഞാൻ എഴുന്നേറ്റിരിക്കുക.
0: നിനക്കിന്ന് സ്റ്റൈൽ ബൈക്കിൽ കയറി പോകണമെന്നുണ്ടോ അതോ ലാസ്റ്റ് മിനിറ്റിൽ ബസ്സിൽ കളി കയറിപ്പിക്കോളൂ?
1: ബൈക്കില്.
0: ആ എങ്കിലും എന്റെ കുഞ്ഞെഴുന്നേറ്റോ, ഉടനെ എഴുന്നേറ്റോ.
1: ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്.
0: ശരി പെണ്ണേ, മര്യാദ കണീറ്റോ. അഞ്ചു വരെ എണ്ണും. 1, 2, 3, 4, 5. മര്യാദയ്ക്ക് ആ കാപ്പി എടുത്ത് കുടിക്കണം.

0: பெண்ணே,
1: வெறுதே பாக்கியுள்ள ஒரெண்ணம் சம்மதிக்காத. சாதிக்கலெங்கில் சார் காரியம் பண்ணிட்டு மாறி நிற்கணும். இதா பிடிக்கணும், என்னிட்ட அவட நின்னு அஞ்சு பேரை எண்ணிக்கணும்.
0: அது ஸ்டார்ட் ஆயில்லங்கில்
1: கண்டோ கண்டோ பேடி தொடங்கி ரெடி.
0: ஃபைவினுள்ளில் ஸ்டார்ட் ஆயில்லங்கில் இவ்வளவு ரோடில இறக்க மருந்து தள்ளி வரும்.
1: சம்மதிச்சு. ஸ்டார்ட் ஆயால்
0: ஸ்டார்ட் ஆயால்
1: ஸ்டார்ட் ஆயால் பஷோ
0: எகிரி பட்சே.
1: ஆ
0: ஒன்னு ரெண்டு மூணு நாலு கண்ணில்லாத்தூர் இறங்கியாலும் ചിലപ്പോ ഒറ്റയർന്ന് മാങ്ങ വീഴും.
1: വീഴും ഇനി വാചകം.
0: അപ്പൊ വൈകുന്നേരം
1: വൈകുന്നേരം സിനിമ.
0: മീര ഇതാ വേഷം. എടി കഴുത സിനിമയ്ക്ക് പോണ്ടേ? മറന്നോ?
1: ഇല്ല മറന്നില്ല. വേണ്ട.
0: എന്ത് വേണ്ട?
1: സിനിമ.
0: ഏ ചവിട്ടും ഞാൻ. അവിടെ 100 പണിയുള്ള ഇട്ടെറിഞ്ഞിട്ട് ഓടി പോന്നിരിക്കുന്നു, എന്നിട്ടിപ്പോ ഒരു പിള്ളകളി. അങ്ങനെ വിടാം, ഞാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ തിയേറ്ററിലെ മുട്ടയ്ക്ക് തിന്നാവും.
1: അയ്യോ ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കാണാൻ കൊള്ളൂല.
0: കാണാൻ കൊള്ളൂല.
1: കൊള്ളൂല. ഇപ്പൊ സിറ്റിയിൽ ഓടുന്ന ഒറ്റപ്പെടുവാൻ കാണാൻ കൊള്ളൂല.
0: ഇവറ്റേക്ക് പിന്നെ എന്തിനാ മണപ്പിക്കാനാ കൊള്ളുക? ആര് പറഞ്ഞു നിന്നോട് വിശുദ്ധ സത്യം?
1: ആര് പറഞ്ഞു? കരുണ.
0: ഓ, അവളാ തീരുമാനിക്ക.
1: ആ അവള് എല്ലാ സിനിമയും കാണും. അവള് പറഞ്ഞു ഇപ്പൊ ഓടുന്ന ഒറ്റപ്പെടും കുടുംബവും കാണാൻ കൊള്ളൂല, ഒറ്റയ്ക്കും കാണാൻ കൊള്ളൂല. ആ പിന്നെ ചേട്ടന് ഇത് എവിടുത്തെ മണക്കൂസ്? രാവിലെ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേറി ഇന്ന് സീരിയസ് ആയിട്ട് എടുത്തോ.
0: തീരുമാനങ്ങൾ മാറ്റി നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തി തരാം. സിനിമ കൊള്ളൂല്ലെങ്കിൽ ബീച്ചില് എവിടെയെങ്കിലും നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിടും. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ.
1: എങ്കിലും ഒന്ന് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണ്ട.
0: ലാത്തിയൊക്കെ പിന്നെ ആദ്യം നീ ഇറങ്ങാൻ റെഡിയായിക്കോ.
1: ശരി, അണ്ണം പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളണം.
2: ഇതേ ഇപ്പൊ കേട്ടില്ലേ മീരയും ചേട്ടൻ ബാലുവും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ മാധുര്യം. ജീവിതത്തിലെ ഏതവസ്ഥയെയും തമാശകളുകൊണ്ടും പരസ്പര സ്നേഹം കൊണ്ടും നേരിടാൻ പഠിച്ചവരായിരുന്നു ഇരുവരും. മീരയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അച്ഛൻ സമ്മാനിച്ച ഒറ്റപ്പെടുത്തലിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഓർമ്മകൾ മാത്രമായിരുന്നു. അതേസമയം ബാലുവിന്റെ കാര്യമോ? മീരയുടെ മാനസികാവസ്ഥയ്ക്ക് സിനിമയിൽ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോഴും ബാലുവിന്റെ മാനസികാവസ്ഥ ഒരേ സമയം തന്നെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാം. മീര അറിയാതെ തന്നെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയാണ് ബാലു. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മൂത്ത മകൻ എന്ന നിലയിൽ ഒറ്റയ്ക്ക് നേരിട്ടൊരാൾ. അതുകൊണ്ട് തന്നെ മീരയുടെ മനസ്സിനെ മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നതും അയാൾക്കായിരുന്നു. അച്ഛനോട് ബാലുവിന് ഒരേ സമയം വെറുപ്പും സഹതാപവും ഉണ്ട്. അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മക്കളോട് സ്നേഹവും അനുതാപവും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ബാലുവാണ് സിനിമയിലൂടെ കൂടുതൽ സങ്കീർണാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇതിനെയെല്ലാം നേരിടാൻ പ്രാപ്തമായിരുന്നു ബാലുവിന്റെ മനസ്സ്. പക്ഷേ മീരയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവൾ ദുർബലയാണ്. ബാലുവാണ് മീരയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെങ്കിലും അച്ഛൻ സമ്മാനിച്ച മുറിവുകളിൽ നിന്ന് പുരുഷന്മാരോട് വിദ്വേഷമുണ്ടെങ്കിലും മീരയുടെ ജീവിതത്തിൽ ബാലുവിനെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണെന്നോ? ദാസ്. അതെ, മീരയുടെ പ്രണയം. കോളേജിൽ മീരയേക്കാൾ ഒരു വർഷം സീനിയറാണ് ദാസ്. പൊതുവെ 1980കളിലെ മലയാളം സിനിമകളിൽ കണ്ടിരുന്ന പ്രണയരീതിയായിരുന്നല്ല ദാസും മീരയും തമ്മിലുണ്ടായിരുന്നത്. അതിനും ഒരു പത്മരാജൻ ടച്ചുണ്ടായിരുന്നു. ദാസിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ അയാൾ നാട്ടിലേക്ക് പോകുമ്പോൾ മീര വല്ലാതെ അസ്വസ്ഥയാവുന്നുണ്ട്. അയാൾ തിരിച്ചു വരും വരെ ഓരോ നിമിഷവും വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മീര തല്ലി നീക്കിയത്. അതെല്ലാം വ്യക്തമായി സിനിമയിലെ നമുക്ക് കാണാൻ പറ്റും. ഇത്രമാത്രം ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരുന്ന വ്യക്തിയായിരുന്നിട്ട് കൂടി തന്റെ പ്രണയത്തെ ചേട്ടൻ കണ്ടുപിടിച്ചപ്പോ മീര ഭയന്നിട്ടില്ല. അതാണ് ഏറ്റവും കൗതുകകരം. ധൈര്യത്തോടെ തന്നെ പറയുന്നുണ്ട് ദാസിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. താൻ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും. അനീതിയെ മനസ്സിലാക്കുന്ന ചേട്ടനായതുകൊണ്ട് തന്നെ ബാലുവും അതിനെ

0: ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കണം സിനിമ കാണുമ്പോൾ തന്നെ ബാലുവിനോടും മീരയോടും പ്രേക്ഷകനെന്ന നിലയിൽ നമുക്കും വളരെയേറെ ആത്മബന്ധം തോന്നുന്നുണ്ട്. അവർക്കിടയിൽ ഒരാളായി കുറച്ചുനേരം നമുക്ക് സഞ്ചരിക്കാം. ശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം.
1: വീട് വരെ പോകുന്നു. ചേട്ടന്റെ ഒരു ടെലഗ്രാം ഉണ്ട്. അമ്മയ്ക്ക് സീരിയസ്, ഉടനെ എത്തണമെന്ന്. എന്താണ് നടന്നിരിക്കുക എന്ന് ഊഹിക്കാം. അറിയാമല്ലോ, രണ്ടു വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതാണ് പുള്ളിക്കാരിക്ക്.
2: അമ്മയില്ലാത്തവർക്കേ അമ്മയുടെ വില അറിയൂ.
1: എനിക്ക് ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ കേൾക്കുമ്പോഴ അമ്മയില്ലാതെ ആയാലും ചെയ്യാനാ? അമ്മയില്ല, അത്ര തന്നെ.
2: ഓ, ഈ പയ്യനൊരു മഹാ സിനിക്ക.
1: പിന്നെ അല്ലാതെ എന്താ പറയേണ്ടത്? നിനക്ക് തന്നെ ഇപ്പൊ ഫാദർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പറയാമെന്നല്ലാതെ
2: എനിക്ക് അച്ഛനുണ്ടല്ലോ.
1: അത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഉണ്ട്. പക്ഷെ ഉണ്ടായിട്ടെന്താ കാര്യം?
2: ആ അച്ഛനല്ല,
1: പിന്നെ
2: ഈ അച്ഛൻ.
1: മിര, ആർ യു സ്ലീപ്പിംഗ്?
2: സോറി സർ, ഞാൻ ഉറങ്ങില്ല സർ.
3: കം ഓൺ, ലെറ്റ്സ് ഗോ ബാക്ക്. സബ്ലിമേഷൻ, ദാറ്റ് ഈസ് ദി കോൺഷ്യസ് കൺട്രോൾ, റാഷണലൈസേഷൻ ത്രൂ വിച്ച്.
1: അറിഞ്ഞു കാണുമല്ലോ, അമ്മ മരിച്ചു. കണ്ണു തുറച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ തുറച്ചു കളയും.
2: ഒരു കാർഡ് ഇട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ചരമക്കാർഡ് അടിച്ചതിന് ഒന്നെങ്കിലും
1: ആവാമായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല. മാപ്പ്.
2: ഞാൻ ദിവസവും പത്രം നോക്കുക, പോസ്റ്റ്മാനെ കാക്കുക. എവിടെ?
1: ആ, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. മരണ വീട്ടിലെ ടെൻഷനും ബോറും കാരണം ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണുമെന്നും കരുതി.
2: എനിക്ക് ജോത്സ്യമില്ല.
1: ഓർത്തില്ല?
2: ഓർക്കണ്ട, ഒന്നും ഓർക്കണ്ട, ആരും ഓർക്കണ്ട.
4: അവർ കൺട്രോളൻസ്. ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. വിവരം അറിഞ്ഞിട്ട് പോവുകയായിരുന്നു.
1: അതെ.
4: ദാറ്റ് യുവർ മദർ ഈസ് നോ മോർ?
1: അല്ല, സീരിയസ് ആണെന്നേ അവർ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി മരിച്ചതിന് ശേഷമാണ് ടെലഗ്രാം അടിച്ചത്.
4: ഷോക്ക്. മീര ഇപ്പോഴാണ് അറിഞ്ഞത്. ദാറ്റ് വാസ് ടു മച്ച്. അതിനെങ്കിലും അറിയിക്കണമായിരുന്നു.
2: എന്തായിരുന്നു പെട്ടെന്ന്?
1: മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. തർജ്ജമ ചെയ്ത് വരുമ്പോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഞാൻ ധരിച്ചത് ഈ ന്യൂസ് കേട്ടിട്ട് മീര ഉള്ളിൽ സന്തോഷിക്കുമെന്നായിരുന്നു. ഭാവിയിൽ ഒരു അമ്മായിയമ്മപ്പോരിന്റെ സൊല്ലി ഒഴിവാകുകയാണല്ലോ. ഒരു പെണ്ണിനെ സന്തോഷിക്കാനുള്ള സ്കോപ്പ് ഒക്കെ അതിലുണ്ട്.
2: അറിയില്ല എന്നെ, അമ്മയെ കണ്ടിട്ടില്ലാത്ത ഞാൻ ആ അമ്മയിൽ ഒരു അമ്മയെ കാണാനിരിക്കുന്നു. നേരായിട്ട് കൊതിയായിരുന്നു.
1: സോറി, സോറി, സോറി. നേരായിട്ടും സോറി.

0: എടി, മേലാ പെർമിഷൻ ഇല്ലാതെ നീ അവിടെ പോവുമെന്ന്. എടി പെണ്ണെ, എടി പോവുമെന്ന്.
1: പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോവും.
0: ചോദിക്കാതെയും പറയാതെയും പോവില്ലല്ലോ. ആ ഇനിയിപ്പോ ഏതാ അവൻ?
1: ഏതവൻ?
0: നിന്റെ ഒപ്പം ആശുപത്രി കമ്പനിക്ക് വന്നവൻ.
1: കമ്പനിക്ക് വന്നവനോ? അങ്ങനെ ഒരുത്തൻ വന്നില്ലായിരുന്നല്ലോ.
0: എനിക്ക് കള്ളം പറയുന്ന മാത്രം പിടിക്കില്ല.
1: പറയാൻ എനിക്കും ഇഷ്ടമല്ല.
0: പിന്നെന്തിനാ പറയുന്നത്?
1: പറയിച്ചിട്ട്.
0: അപ്പൊ നിങ്ങൾ ഒപ്പമാ വന്നത്? അതോ അതിനപ്പുറത്തെ മറ്റേന്തോന്നു?
1: ഞങ്ങൾ തമ്മിൽ അടുപ്പാ.
0: അടുപ്പെന്ന് പറഞ്ഞാൽ?
1: നല്ല അടുപ്പം എന്ന് പറയുമ്പോ മനസ്സുകൊണ്ടുള്ള അടുപ്പേ ഉള്ളു കേട്ടോ.
0: ഫിസിക്കലായിട്ട്
1: ഇതിനപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള അടുപ്പം തന്നെ.
0: നീ അവനെ കിട്ടുമോ? അവന് മാത്രമേ കിട്ടുള്ളൂ. സീരിയസ്? എന്നിട്ടെന്താ ഇത്രയും നാൾ പറയാഞ്ഞേ?
1: ചോദിക്കഞ്ഞിട്ട്
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ?
4: ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
5: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
6: ഓ, വലിയ പരിസര സ്നേഹി.
5: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
3: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
5: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
6: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
7: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
8: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതരെന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
9: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ, അച്ഛനു പകരം നീ വേണം ഇനി. അച്ഛാ,
10: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി
11: ഉണരുകയാണ്.
10: നാടകങ്ങൾ, നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ, നാടകഗാനങ്ങൾ.
12: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്നെ? ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
13: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
10: ഒരാഴ്ച, ഒരു മണിക്കൂർ.
11: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
10: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം, നാടകനേരം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ചിത്രപരിചയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. നമ്മൾ നവംബറിന്റെ നഷ്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് മീരാപ്പിള്ളയെ കുറിച്ച് പറഞ്ഞു, ചേട്ടൻ ബാലുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മീരയുടെ മാനസികാവസ്ഥകളെയും ആ ചിന്തകളെയൊക്കെ അവതരിപ്പിക്കുന്ന രീതിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊക്കെ വളരെ കൗതുകകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മീര പഠിക്കുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി ക്ലാസ്സിൽ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു വാക്ക് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വേറെയൊന്നുമില്ല, മനുഷ്യ മനസ്സിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിത്രയേ ഉള്ളൂ. പൊതുവില് സ്വീകാര്യമല്ലാത്ത ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വികാരം, അതിനെ സ്വീകാര്യമായൊരു പ്രവൃത്തിയായി മാറ്റിയെടുക്കുന്ന മനസ്സിന്റെ പ്രതിരോധ സംവിധാനത്തെ സയന്റിഫിക്കലി പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ക്ലാസ്സിൽ കേൾക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് മീര അവള് പോലും അറിയാതെ തന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത്, അതും സ്വപ്നങ്ങളിലൂടെ. സത്യത്തിൽ സൈക്കോളജി, സാധാരണത്വം, ഒരു കഥ, ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് രണ്ട് രീതിയിൽ സിനിമയെ സിനിമയായിക്കൊണ്ടും അതിൽ മനുഷ്യജീവിതത്തിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് മാനസികാവസ്ഥകളെയും എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ടും മീരയുടെ കഥ പറഞ്ഞപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ മൂവിയാണെന്ന് പറയുന്നതിലും തെറ്റില്ല. മീരയുടെ സ്വപ്നങ്ങളെപ്പറ്റി തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ടല്ലോ. അവളുടെ സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകത ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ സ്വപ്നങ്ങളുമായിട്ടാണ്. എന്താന്ന് വെച്ചാൽ, ആരോടെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം സ്വപ്നത്തിലൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണരുമ്പോ ആ വ്യക്തിയോട് മീരയ്ക്ക് ഒരു ദേഷ്യം ഉണ്ടാവില്ല. അവരോട് മീര തന്നെ പോയിട്ട് സംസാരിക്കും, അവരോട് ചിരിക്കും, അവരോട് സല്ലപിക്കും, അവരോട് തന്നെ പറയും, നിങ്ങളോട് ഇപ്പൊ എനിക്കൊരു ദേഷ്യവുമില്ല, അതങ്ങനെ പറ്റിപ്പോയതാണ് എന്ന്. അതായത് സ്വന്തം മനസ്സിനെ തന്നെ അറിയാത്തൊരു ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന ഒരവസ്ഥ. സിനിമയിലെ ഒരു ഭാഗത്ത് ഈ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാസിനോട് ഒരു പെൺകുട്ടി സംസാരിക്കുന്ന സന്ദർഭമുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ.
1: ഫ്രണ്ടിനോട് പറഞ്ഞോളൂ ലേശം കൂടി കഴിച്ചടായിക്കോളെ. ഒന്നും പറ്റിയില്ല, ഇത് ചന്തയല്ലേ.
2: എന്താ അവള് പറഞ്ഞേ?
1: എന്താ പറഞ്ഞെന്ന്?
3: അവക്കെന്നാ ഇഷ്ടമാണെന്ന്?
1: ദേ എനിക്ക് ദേഷ്യം വന്നിരിക്കുക.
3: അയ്യോ, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവക്കത് പറയാൻ പാടില്ലേ?
1: ശരി, പറയാം. എന്നെ പറ്റി അവൾ എന്താ പറഞ്ഞേ?
3: അതോ അത് നീ ഒരു ബുദ്ധിയും കൾച്ചറും ഒന്നും ഇല്ലാത്ത വെറും മരപ്പെട്ടിയാണ്. സ്ട്രീറ്റ് പാർട്ടീസിനെ പോലെ ചിട്ടി അടിക്കുന്നു പോലും.
1: അതിനവളാരോ ചോദിക്കാൻ? എന്റെ ഇഷ്ടമാ, തോന്നിയ ഇനി അടിക്കും. അവളെ അങ്ങനെ വിട്ടൂടാ. എന്താ കുട്ടി വിളിച്ചിട്ട്? എനിക്ക് പോന്നിട്ട് കാര്യമുണ്ടായിരുന്നു. അപ്പിടാ മുട്ടിയോ? എന്താ കുട്ടി കാലത്തെ? എനിക്ക് സ്ട്രീറ്റിന്റെ കൾച്ചറാ? ആളാകാൻ നോക്കൊന്നും വേണ്ട കേട്ടോ, എനിക്ക് നിങ്ങളുടെ പെരുമാറ്റം പിടിച്ചില്ല, ഞാനത് പറഞ്ഞു. ഇതായിപ്പോ
2: ബാക്കിയുള്ളവർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ.
1: പറഞ്ഞാലെന്താ? എന്താന്നോ?
2: പപ്പ സിംഗപ്പൂരിലിരുന്ന് തുമ്മു.
1: എന്താ ഇത്? എന്താ ഇവിടെ? പ്രിൻസിപ്പൾ വരുന്ന സമയം നോക്കി എന്തെങ്കിലും കലക്കം ഉണ്ടാക്കിക്കോ. ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ തുമ്മാൻ സിംഗപ്പൂരിലെങ്കിലും ഒരു പപ്പയുണ്ടല്ലോ, കൂടുതൽ വാചകമൊന്നും വേണ്ട.
4: ഞാൻ വിടില്ല നിന്നെ,

0: പാവം കുട്ടി, ഉണർന്നപ്പോ എനിക്കതിനോട് സിമ്പത്തി തോന്നി. വല്ലാതെ പൊസസീവ് ആവുന്നു ഞാൻ, അല്ലേ?
1: വല്ലാതെ
0: സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? അപ്പൊ പിന്നെ ഒരാളുണ്ടെന്ന് തോന്നുമ്പോ ഇറുക്കെ പിടിക്കുക, അത്ര തന്നെ.
1: ഇറുക്കെ പിടിക്കുന്നത് കൊള്ളാം, ശ്വാസം മുട്ടിച്ചു കളയരുത്.
0: ശ്വാസം മുട്ടിക്കും, വിട്ടുകൊടുക്കൂല. ആര് വന്നാലും ഇറുക്കെ പിടിച്ചു നിർത്തും. എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യാനാ? ഞാനും അങ്ങ് ഇറുക്കി പിടിച്ചു നിന്നോളും.
0: നേരായിട്ടും
1: ആ പിന്നെ ഒരു പുതിയ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടെ കഴിഞ്ഞ സൺഡേ മോർണിംഗ് ഷോയ്ക്ക് പോയിരുന്നു.
0: പറഞ്ഞോട്ടെ.
1: പറഞ്ഞ മാത്രം മതിയോ?
0: പിന്നെ
1: പോണ്ടേ.
0: ദേ, വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ.
1: ഇത് വേണ്ടാത്തതാണോ? ഇത് വേണ്ടതാ?
0: അല്ല, സോറി രേഖ, ഇന്നലെ ഐ വാസ് ടു ഹോട്ട്, സോറി. ഈ ദാസൻ എന്തൊക്കെയോ പറഞ്ഞ് പിരികയറ്റ് വിട്ടതാ. എനിക്കിന്നലെ കുട്ടിയോടുണ്ടായ ദേഷ്യം സ്വപ്നത്തെ ഞാൻ കുത്തിക്കൊല്ലാൻ വന്നു. സ്വപ്നത്തിനായത് രക്ഷ.
2: ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ മീരയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന്? എന്തായാലും മൂന്ന് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, മീര, ബാലു, ദാസ്. മാധവിയാണ് മീരയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ദാസായി പ്രതാപോത്തനും ബാലുവായി രാമചന്ദ്രനും ബാലുവിന്റെ ഭാര്യയായി സുരേഖയും അച്ഛനായി ഭരത് ഗോപിയും ഒക്കെയാണ് അന്ന് സ്ക്രീനിൽ തെളിഞ്ഞു വന്നത്. മീരയായി മാധവിയുടെ അഭിനയമാണ് മിക്കവാറും പേർക്കും നവംബറിന്റെ നഷ്ടത്തെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നത്. മീരയുടെ കുസൃതിയും കുറുമ്പും ദൈന്യതയും ഒറ്റപ്പെടലും ക്രൗര്യവുമെല്ലാം മാധവിയിൽ ഭദ്രമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ബാലുവും. അത്രത്തോളം സെൻസിറ്റീവ് ആയിരുന്നില്ല, എന്നാൽ അയാൾക്ക് മീരയേക്കാൾ ദാസിനെ കുറിച്ച് വേറിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. പരസ്പരമുള്ള കൂടിക്കാഴ്ചയിലൂടെ തന്റെ കുറച്ചു നേരത്തെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ദാസ് മീരയോട് അടുപ്പം കാണിച്ചതെന്ന് ബാലു മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ദാസിനേക്കാൾ കൂടുതലായി മീരയെ അറിയുന്നത് ബാലുവിനാണല്ലോ. അതുകൊണ്ട് പരീക്ഷ കഴിയുന്നതുവരെ മീരയിൽ നിന്നും ദാസിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മറച്ചുവെക്കാനാണ് ബാലു തീരുമാനിക്കുന്നത്. പെങ്ങളെ മകളെ പോലെ സ്നേഹിക്കുന്ന ഒരേട്ടന് ഇത്രമാത്രമേ അപ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അല്ലേ?
1: എക്സ്ക്യൂസ് മീ സാർ, മീര വിളിച്ചിട്ട് വന്നവരാണ്. വന്നപ്പോൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നാലു പേരുണ്ട്. ഒരാൾക്ക് ആ ടൗൺ ഹാളിനോട് വരെ ലിഫ്റ്റ് കൊടുത്താൽ. ദാസിന് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കൊന്നുമില്ലല്ലോ?
3: ഇല്ല,
1: എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു.
3: അതിനെന്താ ആവാലോ, ഇടയ്ക്കൊന്ന് റൂമിലൊന്ന് കയറണം. അത് കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഫ്രീ.
4: ഇന്നത്തെ കാലത്ത് എം എ പാസ്സായി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടെന്ന് അറിയാമല്ലോ. അതും ഞങ്ങളുടെ ഒരു സൈക്കോളജി. എവിടെയെങ്കിലും സൈക്കോളജിസ്റ്റായി കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എം ഫിൽ എടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് വേണം. ഇതൊന്നുമില്ലാതെ പണി വാങ്ങിത്തരാൻ എനിക്ക് പുഷുള്ള റിലേറ്റീവ്സും ഇല്ല. ഏതായാലും ആദ്യം ഒരു ജോലി, അതും അന്തസ്സുള്ള ഒരു ജോലി, പിന്നെ കല്യാണം. അതാണ് എൻ്റെ ഐഡിയ.
1: That is always wise.
4: കല്യാണം എപ്പോ വേണ്ടി നടത്താം. ഏതെങ്കിലും മാട്രിമോണിയൽ കോളത്തിൽ കയറി പിടിച്ചാൽ 50-ാം വയസ്സിലും അതങ്ങ് നടക്കും. പക്ഷെ ഒരു കരിയർ, ഒരു ജോലി എന്നൊക്കെ പറയുന്നത് അതിപ്പോ തീരുമാനിച്ച് തറക്കലിടുന്ന പോലെ ഇരിക്കും. Don't think that I am getting too practical and all that.
1: ഇല്ല, നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ പ്രോബ്ലം അതല്ല. ഈ കാര്യം അവളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ?
3: എന്ത്?
1: മാര്യേജിനെ പറ്റി?
3: ഇല്ല, ടു ബി വെരി ഫ്രാങ്ക്, ഞാനിപ്പോ ഉടനെ അതേപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. കുറെ കൂടി പഠിക്കുക, അതാണ് എന്റെ ഇമ്മീഡിയറ്റ് പ്ലാൻ. അതിനൊന്ന് ഈ ബാംഗ്ലൂരിൽ കിട്ടണം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യണം. ഏതായാലും ഉടനെ ഒരു പെണ്ണും കെട്ടി ഏതെങ്കിലും പാരലൽ കോളേജിൽ ഉദ്യോഗമായിട്ട് കിടന്ന് വലയാൻ ഞാൻ പ്രിപ്പയർഡ് അല്ല.
1: ഭാവിയിൽ എന്തെങ്കിലും വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ?
3: എന്ത്? എനിക്കറിയില്ല, ഐ ആം നോട്ട് ഷുവർ.
1: അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് മീരയെ തന്നെ ആയിരിക്കണം എന്ന് തീരുമാനമൊന്നുമില്ലല്ലോ.
3: അതിപ്പോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് എന്നെ തന്നെ വിശ്വാസം പോരാ. ഓഫ്കോഴ്സ് എനിക്ക് മീരയെ ഇഷ്ടമാണ്, ഷീ ഈസ് ടു നൈസ് എ ഗേൾ. പക്ഷേ ഈ കോളേജ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്.
1: നമ്മൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതും മീര അറിയണ്ട. അവൾ വല്ലാതെ സെൻസിറ്റീവാണ്. ആ കുട്ടിക്കൊരു ഷോക്ക് ആകാത്ത തരത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്തോളണം. എക്സാമിനേഷൻ അടുക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് അവളുടെ മാർക്കിനെ ബാധിക്കും, അത് ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും.

0: വരട്ടെ നീ.
1: അതിങ്ങ് വന്നോളൂ. എന്തായത്? ഒരു കല്യാണം അല്ലേ?
2: ഇറങ്ങിയതോടെ വണ്ടി നേരെ
3: പോട്ടി.
2: സദ്യ കഴിഞ്ഞതല്ലേ.
1: എനിക്ക് വിശന്നു.
0: വിളിച്ചപ്പോ വന്നോടാ അല്ലേ
1: ചേട്ടാ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
6: മോളെ ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ.
7: എനിക്കിതൊന്നും വേണ്ടേ?
6: പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
7: എനിക്കൊന്നും വേണ്ട.
8: മോളെ എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടാന്ന് പറയുന്നേ?
7: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. 2 ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോ. വാങ്ങാതിരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
9: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: എടാ, നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവെന്ന എന്റെ പാട്ടാണല്ലേ. നല്ല ലാഭം തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നത്.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള റേഡിയോയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നത്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടുന്ന ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ, പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലാ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ.
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: ചിത്രപരിചയം.
5: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. നമുക്ക് കഥ തുടരാമല്ലേ. നവംബറിന്റെ നഷ്ടമാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത ചിത്രം. ഏതാണ്ട് പകുതിയിലെത്തിക്കഴിഞ്ഞു എന്ന് പറയാം. മീരയുടെ എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാമൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോളേജിൽ പരസ്പരം എല്ലാവരും വിട പറയും, പല പല വഴികളിലായി പിരിയും, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ദാസും മീരയും പ്രണയിക്കുന്നു എന്നാണല്ലോ മീരയുടെ ചിന്ത. പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി.

0: തന്നെ ഉപേക്ഷിക്കാത്ത ഒരാളെ, എല്ലാ കാലവും സ്നേഹം കൊണ്ട് പരിചരിക്കാൻ കഴിയുന്ന ഒരാളെ. ഇതൊക്കെയായിരുന്നു സത്യത്തിൽ ദാസിനെ കുറിച്ചുള്ള മീരയുടെ കാഴ്ചപ്പാടുകൾ. ഒരു തരത്തിൽ മീരയുടേത് മാത്രമല്ല, സ്നേഹം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ അത് ലഭിക്കാതെ പോയ ഏതൊരു പെൺകുട്ടിയെയും ഇവിടെ മീര എന്ന കഥാപാത്രം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ആരാണ് നമുക്കിടയിലുള്ളത് അല്ലേ? ഒരുവേള അത് നഷ്ടമായാൽ എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അവിടേക്ക് നമ്മുടെ മനസ്സ് ഒഴുകി ചെല്ലും. ഇഷ്ടപ്പെട്ട വ്യക്തി തരുന്നതെന്തോ, പറയുന്നതെന്തോ, ചെയ്യുന്നതെന്തോ അതെല്ലാം സ്നേഹമാണെന്ന് മാത്രം ചിന്തിക്കും.
1: ഇന്ന് മുതലേ ഇനി ഇത് സ്ഥിരമായി കാണുമായിരിക്കും അല്ലേ?
2: ഇനി ഇത് കല്യാണ ദിവസം വേണേൽ അവിടുന്ന് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാം.
1: ആ പൊട്ടും തൊട്ടും നടന്നു. എക്സാമിന് ആൻസർ പേപ്പറിനും പൊട്ടുകുത്തി വിട്ടാ.
2: അതൊന്നുമില്ല, പഠിക്കണോന്ന് വെച്ചാ മീര പഠിച്ചതാ.
1: കാണാം.
2: കാണാനൊന്നുമില്ല. എന്താ ധരിച്ചിരിക്കുന്നേ? ഞാൻ റൊമാൻസിലേക്ക് നിൽക്കുകന്നാ. അതൊന്നുമില്ല കേട്ടോ. വേണോന്ന് വെച്ചാ എക്സാം തീരുന്നത് വരെ ഞാൻ മോനോട് മിണ്ടാതെ നടന്ന് കാണിച്ചു തരാം. കണ്ട പരിചയം ഉണ്ടാവില്ല.
1: അയ്യോ പലിച്ചുകളല്ലേ. ഇവിടുത്തെ പഠിത്തത്തിന്റെയും എക്സാമിന്റെയും ബോറടി നിന്ന് ആകെ ഉള്ള ഒരു റിലീഫ് നിന്റെ ഈ ചിരിയാ.
3: ആ പിന്നെ ഞാൻ നിന്റെ പയ്യനെ കണ്ടിരുന്നു.
2: എന്ന്?
3: ഇന്നലെ.
2: ചുമ്മാ
3: എങ്കി ചുമ്മാ.
2: ഇന്നലെ എവിടെ വെച്ച് കണ്ടു?
3: അയ്യോടാ, ഞങ്ങൾ നാണുങ്ങൾക്ക് എവിടെയെല്ലാം വെച്ച് കാണാം.
2: എന്നിട്ട് ദാസ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
3: അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
2: ചുമ്മാ.
3: ആ എങ്കി ചുമ്മാ.
2: എന്നിട്ട് എന്ത് പറഞ്ഞു?
3: നിനക്ക് വട്ടാണെന്ന്. അയാൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പെണ്ണുങ്ങൾക്ക് വേറെ പയ്യനെ അന്വേഷിച്ചോളാൻ പറഞ്ഞു. അയാളെയും കാത്ത് കഥയിലും സിനിമയിലും ഒക്കെ കാണുന്ന മാതിരി നാട്ടില് അമ്മാവന്റെ മോളിൽ കൊണ്ടുപോലും. ആ ഇനിയിപ്പോ എന്താ ചെയ്യുക?
2: ചുമ്മാ.
3: എടി പെണ്ണെ,
2: എവിടെ കുട്ടി?
3: അവക്ക് മതിയെന്ന്?
2: ഒന്നുമല്ല, എന്തോ പറഞ്ഞ് കരയിപ്പിച്ചിട്ടുണ്ട്.
3: മാധവമ്മേ മതി. എടി മാഫേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഒരുത്തനെയും കണ്ടിട്ടില്ല. അളിയന്മാരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് ജോലി.
2: പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്?
3: നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാ. വാ, വന്ന് കൈ മുഖം കഴുക.
1: എന്തിനാ ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഏതായാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
2: മറ്റന്നാൾ ഉച്ചയ്ക്കത്തെ ട്രെയിൻ 12:40.
1: അതെ.
2: ഞാൻ സ്റ്റേഷനിൽ വരണ്ടേ?
1: വരണം.
2: വരാം. പോണേന് മുമ്പ് വീട്ടിൽ വരുമെന്നും ചേട്ടനോട് സംസാരിക്കുന്നു ഒക്കെയാ ഞാൻ ധരിച്ചത്.
1: ഞാൻ കണ്ടിരുന്നു.
2: ചേട്ടനെയോ? എന്ന്?
1: മുമ്പൊരിക്കൽ മീരയുടെ കസിൻ സിസ്റ്ററിന്റെ കല്യാണത്തിന്റെ.
2: എന്നിട്ട് എന്നോടത് പറഞ്ഞില്ല രണ്ടുപേരും?
1: നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയും എന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഞങ്ങളന്ന് സംസാരിച്ചിരുന്നു.
2: അപ്പോ അങ്ങനെ രണ്ടുണ്ടല്ലേ, നമ്മുടെ ഫ്യൂച്ചറും എന്റെ ഫ്യൂച്ചറും. ഞാൻ സ്റ്റേഷനിൽ വരാം.
4: അകലെയോ

കഥയെ പറ്റി പറഞ്ഞു പോകുമ്പോൾ ഇത്രയും മനോഹരമായ ഗാനത്തെ പറ്റി എങ്ങനെ പരാമർശിക്കാതിരിക്കും അല്ലെ? രണ്ട് ഗാനങ്ങളാണ് ഇതിലുള്ളത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ. ഇപ്പൊ കേട്ട അരികിലോ അകലെയോ എന്ന വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം കൊടുത്തത്. ചിത്രയും അരുന്ധതിയും ചേർന്നാണ് പാടിയത്. ചിത്രത്തിലെ അടുത്ത ഗാനത്തിന്റെ മെയിൽ വേർഷൻ യേശുദാസും ഫീമെയിൽ വേർഷൻ ജെൻസിയുമായിരുന്നു പാടിയത്. ഗാനം മാത്രമല്ല കേട്ടോ, പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ട കാര്യമാണ്. പലയിടങ്ങളിലും മീരയ്ക്ക് ഡയലോഗുകളില്ല, എന്നാൽ അവൾ പ്രേക്ഷകനോട് സംസാരിക്കുന്നുമുണ്ട്. ആ സംസാരം ഇമോഷൻ ഒട്ടും ചോർന്നു പോവാതെ നമ്മളിലേക്ക് എത്തുന്നത് ഈ പശ്ചാത്തല സംഗീതത്തിലൂടെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഗുണാസിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. മീരയുടെ നഷ്ടങ്ങൾക്ക് ഈ പശ്ചാത്തല സംഗീതം നൽകുന്ന ജീവൻ കൂടിയാണ്

0: സിനിമയ്ക്ക് ഒരാത്മാവ് നൽകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം നഷ്ടമല്ലാതാവുന്നില്ലല്ലോ. പ്രണയം ചിലപ്പോഴെല്ലാം നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യനേക്കാൾ വലിയതാവും. വ്യക്തികൾക്കപ്പുറം പ്രണയമെന്ന വികാരത്തിന് പ്രാധാന്യം ലഭിക്കും. പലപ്പോഴും ബാല്യത്തിലെ നഷ്ടങ്ങളുമായി അത് ചേർന്നു പോകും. നമ്മുടെ പേടികളുമായി ചേർന്നു പോകും. നമ്മുടെ സ്വപ്നങ്ങളുമായി ചേർന്നു പോകും. മീരയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതേസമയം ദാസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതും മീരയുടെ സൈക്കോളജി ക്ലാസ്സിൽ തന്നെ പറയുന്ന മറ്റൊരു വാക്ക്, റേഷണലൈസേഷൻ. സ്വന്തം പ്രവൃത്തിയെ യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് മാറ്റി സ്വീകാര്യമായ വേറൊരു കാരണത്തിലൂടെ ന്യായീകരിക്കുന്ന മനസ്സിന്റെ പ്രതിരോധ രീതിയെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മീരയുടെ കാര്യത്തിൽ ദാസ് ചെയ്തതും. തന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയാണ് ദാസ് മീരയെ പ്രണയിച്ചത്. എന്നാൽ മീര അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ദാസ് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. സ്വന്തം പ്രവൃത്തികളെ സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥ. അന്നത്തെ കാലത്ത് ദാസ് ഒരു പക്ഷേ വളരെ ന്യൂജനായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചത്. അടിസ്ഥാനപരമായി ദാസും മീരയും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്, വ്യത്യസ്ത മനസ്സുകളാണ്. ദാസിന് ഒരു ബന്ധത്തിലും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല, സ്വന്തം മാതാപിതാക്കളോട് പോലും. എന്നാൽ മീരയോ എല്ലാം സ്വന്തം ജീവിതവുമായി ചേർത്ത് വെച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദാസുമായുള്ള വേർപിരിയൽ അത്ര നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്ക് കഴിഞ്ഞില്ല. അതാണ് മീര എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ ഇളക്കി മാറ്റിയത്. ദാസിന്റെ അകൽച്ചയ്ക്ക് ശേഷം മീരയുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ദുസ്വപ്നങ്ങൾക്ക് പുറമെ മാനസികാവസ്ഥയിൽ കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാകുന്നു. പലപ്പോഴും തന്നെ ചുറ്റിപ്പറ്റി ആരൊക്കെയോ ഉണ്ടെന്ന തെറ്റിദ്ധാരണകൾ, ഭയം, മീരയുടെ മനസ്സിൽ ഒളിഞ്ഞുകിടന്നിരുന്ന മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ. സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടുപോയതുകൊണ്ട് തന്നെ മാനസിക രോഗ വിദഗ്ധന്റെ സഹായമാണ് ഇനി മീരയ്ക്ക് ആവശ്യമെന്ന് ബാലുവും തിരിച്ചറിയുന്നുണ്ട്.
1: നീ പുറത്തേക്ക് പോയിരുന്നുണ്ടോ? ലൈബ്രറിയിൽ നിന്ന് ബുക്ക്
2: മാറ്റിയെടുക്കണ്ടേ? ഞാൻ വായിച്ചു തീർന്നില്ല.
1: കരുണയുടെ വീട്ടിൽ പോണോ?
2: വേണ്ട,
3: ഒരു രജിസ്റ്റേർഡ് ഉണ്ട്.
2: ആർക്കാ? സാറിന്?
3: അല്ല, ആ പെൺകുട്ടിക്ക. ഇവിടുന്ന് അയച്ചു തന്നെ. അഡ്രസ്സിൽ ആളില്ലാത്തോണ്ട് തിരിച്ചയച്ചിരിക്ക.
2: എന്താ കുട്ടിയത്? ജോലിക്ക് അപേക്ഷ അയച്ചതാ? പിന്നെന്താ അത് തിരിച്ചു പോന്നേ? അഡ്രസ്സിൽ ആളില്ലാത്രേ. കമ്പനി പൂട്ടിയിട്ടുണ്ടാവും.

0: ഇര, ഞാനായത് ഇരി. എന്താ സ്വപ്നം കണ്ടോ?
1: ഇല്ല, ആരോ ആരോ ഈ മുറിയിൽ വന്നു.
0: നിങ്ങൾ ഈ മുറിയിൽ എങ്ങനെ വന്നായിരുന്നു?
1: ഇല്ല,
0: ആരും വന്നില്ല കേട്ടോ. നീ കിടന്നുറങ്ങ്, മനസ്സിലായില്ലേ? എന്തോ ദുസ്വപ്നം കണ്ടതാ കേട്ടോ. നാരായണ നാരായണ വിചാരിച്ച് കിടന്നാ മതി, അങ്ങ് ഉറങ്ങിക്കൊള്ളു.
2: മാധവമ്മ ഈ വാതിക്കലേക്ക് നീ കിടന്നോളൂ, ഒന്ന് ശ്രദ്ധിച്ചിട്ട്. മാധവമ്മ എന്താത്?
3: ജനലടച്ച് പൊളിച്ചിടുകയാണ്. എന്താ കുട്ടി? ആറുമണിൽ ആരും ഉണ്ട്? ചേട്ടനും എന്റെ അടുത്ത് കിടക്കണം.
0: നീ ഉറങ്ങിക്കൊള്ളു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
3: പറ്റില്ല, ചേട്ടൻ എന്റെ അടുത്ത് കിടക്കണം, എങ്കിലേ ആ ആള് വരാതെ ഇരിക്കൂ.
0: മാധവമ്മ പോയി കിടന്നോളൂ. ദുസ്വപ്നമോ വേറൊന്നുമല്ല.
3: ചേട്ടനും കിടക്കണം. പേടി സ്വപ്നം കാണാതിരിക്കാനുള്ള മന്ത്രം ഒന്ന് പറഞ്ഞു തരൂ ചേട്ടാ. ചേട്ടാ,
0: ഭഗവതി രക്ഷിക്കണേ,
3: ഭഗവതി രക്ഷിക്കണേ.
0: ഹനുമാനെ,
3: ഹനുമാനെ,
0: പേടി സ്വപ്നം കാണിക്കരുതേ,
3: പേടി സ്വപ്നം കാണിക്കരുതേ.
0: പേടി സ്വപ്നം കാണിച്ചാൽ,
3: പേടി സ്വപ്നം കാണിച്ചാൽ
0: അത് ഹനുമാന്റെ ബാലുകൊണ്ട് തട്ടി നീക്കണേ,
3: അത് ഹനുമാന്റെ ബാലുകൊണ്ട് തട്ടി നീക്കണേ.
0: അമ്മ രക്ഷിക്കണേ,
3: അമ്മ രക്ഷിക്കണേ,
0: അമ്മ രക്ഷിക്കണേ,
3: അമ്മ രക്ഷിക്കണേ, അമ്മ രക്ഷിക്കണേ.
4: താങ്ക്സ്. ഉറങ്ങട്ടെ, ഇപ്പൊ ഉറക്കമാണ് വേണ്ടത്. ഞാനിപ്പോ കൊടുത്തത് സ്ട്രോങ് സെഡേറ്റീവ് ആണ്, ഉറങ്ങിക്കൊള്ളു, എന്നിട്ട് നമുക്ക് വാച്ച് ചെയ്യാം.
0: ഉണരുമ്പോ എല്ലാം നോർമൽ ആയിരിക്കും?
4: പറയാൻ പറ്റില്ല.
0: സപ്പോസ് ഉറന്നിട്ടും ഉള്ള പെരുമാറ്റം നോർമൽ ആയില്ലെങ്കിൽ?
4: ആ ടാബ്ലറ്റ് ഒന്നുകൂടി കൊടുത്തിട്ട് എന്നെ വിവരം അറിയിക്കും. അതുകൊണ്ട് നോർമൽ ആകുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ.
0: യു മീൻ മെന്റൽ ഹോസ്പിറ്റൽ?
4: മെന്റൽ ഹോസ്പിറ്റൽ ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഹോസ്പിറ്റൽ. എല്ലാ അസുഖവും പോലെ ഇതും ഒരു അസുഖം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് നൗ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അപ്പോൾ ഫേസ് ചെയ്യാം.
0: ആദ്യമൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു, ഉറങ്ങാത്തപ്പോ മിണ്ടാതെ ഒറ്റ ഇരിപ്പിരിക്കും, മറ്റു യാതൊരു പ്രോബ്ലംസും ഇല്ല, സംസാരിക്കില്ല, ജസ്റ്റ് സൈലന്റ്. പക്ഷെ അതായിരുന്നു വലിയ ശിക്ഷ. പ്രത്യേകിച്ച് അവള് ഒരുമാതിരി ചെലചെലാൻ ചിലക്കുന്ന ടൈപ്പ് ഒരു പെണ്ണുമായിരുന്നു.
4: ആ കുട്ടി എത്ര പ്രാവശ്യം ഈ അബ്നോർമാലിറ്റീസ് കാണിച്ചിട്ടുണ്ട്?
0: വെൽ, ഐ കാൻ ഗിവ് ദ ഡീറ്റെയിൽസ്. ആദ്യത്തെ പ്രാവശ്യം അത് വളരെ കുറച്ച് ദിവസമേ നിന്നുള്ളൂ. അത്തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നില്ല. ഒരാഴ്ച കൊണ്ട് അവൾ നോർമലായി. നോർമൽ എന്ന് പറയുമ്പോൾ പഴയ പ്രസരിപ്പ് നഷ്ടപ്പെട്ട ഒരു നോർമൽ സ്റ്റേജ്. ഒരു മാസത്തിന് ശേഷം വീണ്ടും പ്രോബ്ലം ഉണ്ടായി. അത്തവണ ഹോസ്പിറ്റലിലാക്കി. ഏതാണ്ട് ഒരു മാസത്തോട് അടുപ്പിച്ച് അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒന്നൊന്നര വർഷത്തേക്ക് പ്രശ്നം കണ്ടില്ല. വീണ്ടും ഒരിക്കൽ. അത്തവണ ഒരു രണ്ട് മൂന്നാഴ്ചയെ കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഇപ്പോഴാണ്, ഇപ്പോഴും ഏതാണ്ട് ഒരു മാസം.
4: ഇതിനിടയ്ക്ക് ഈ കുട്ടിയുടെ മാരേജിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നു?
0: ഓ, രണ്ടു മൂന്ന് പ്രാവശ്യം, പക്ഷെ ഒന്നും ശരിയായില്ല.
4: ഒയ്,
0: അവളുടെ ഈ അസുഖത്തിന്റെ കാര്യം ഒളിച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എനിക്കെന്റെ ജോലി തീരൂ. യുവിനോ, അവൾക്ക് എല്ലാം കൂടി ഞാനേ ഉള്ളൂ.
5: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ചിത്രപരിചയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അശ്വിനി. നവംബറിന്റെ നഷ്ടം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. മീരയുടെ അസുഖമൊക്കെ ഭേദമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം നമ്മൾ പുതിയൊരു കഥാപാത്രത്തെ കൂടി പരിചയപ്പെടുകയാണ്. അംബിക എന്നാണ് ആളുടെ പേര്. ബാലുവിന്റെ ഭാര്യയാണ്, നേരത്തെ പറഞ്ഞു, സുരേഖയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അംബിക ബാലുവിന്റെ സഹോദരിയെ, അതായത് മീരയെ, ഒരിക്കലും മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ വ്യക്തി എന്ന രീതിയിൽ കാണുന്നേ ഇല്ല. മറിച്ച് ബാലുവിനും മീരയ്ക്കുമിടയിലെ ഒരു കണക്ഷൻ ബ്രിഡ്ജ് പോലെ നിലകൊള്ളുകയാണ്. ഇവിടെ തന്നെ സിനിമ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുന്നുണ്ട്. എന്തെന്നാൽ, സ്വന്തം മനസ്സ് കൈവിട്ടുപോയ ഒരാളെ രോഗത്തിന്റെ പേരിൽ മാത്രം നമ്മൾ എടുത്തു കാണേണ്ടതില്ല. അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു ജീവിതമുണ്ട്, സ്നേഹമുണ്ട്. പ്രതീക്ഷത്തിന്റെ പേരിൽ മാത്രം നമ്മൾ എടുത്തു കാണേണ്ടതില്ല. അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു ജീവിതമുണ്ട്, സ്നേഹമുണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം പൊടിതട്ടി പുറത്തു കൊണ്ടുവരാൻ ചുറ്റുമുള്ള ആൾക്കാരുടെ സഹായം ആവശ്യമാണ്. ഈ രീതിയിൽ രാത്രിയും പകലെന്നും ഒന്നുമില്ലാതെ അംബിക മീരയുടെ കൂടെ തന്നെയുണ്ട്. പഴയ ജീവിതപാതയിലാണ് മേരി ഇപ്പോൾ ഉള്ളത്. ഈ സന്തോഷ നിമിഷങ്ങൾക്ക് അധിക ആയുസുണ്ടായില്ല കേട്ടോ.
6: പോകുമ്പോഴത്തേക്കാൾ നന്നായിട്ടുണ്ട് മോള്. നന്നാകാൻ വേണ്ടിട്ടല്ലേ ആസ്പത്രി പോവുക.
2: എന്താ മാധവമ്മേ അവൾ വന്നു കയറിയ ഉടൻ ലാത്തി?
6: ഇല്ല, കുട്ടി നന്നായെന്ന് പറയായിരുന്നു.
2: അതല്ലേ അവൾക്ക് ഇനി അവിടെ പോയാ കൊള്ളാന്ന് തോന്നുന്നത്. അല്ലേടി പെണ്ണെ വന്നേ.
6: എടത്തമ്മയ്ക്ക് വീണ്ടും പണിയായി ഇല്ലേ?
3: എന്താ അത്?
6: ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവും. ചേട്ടന്റെ ഒപ്പം ഇങ്ങോട്ടെങ്കിലും ഒന്ന് പോവാനും വരാനും ഒക്കെ. ഇനിയിപ്പോ എന്നെ വാച്ച് ചെയ്ത് നിൽക്കണ്ടേ?
7: ആരാ കുട്ടിയെ വാച്ച് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എവിടെയൊക്കെയാ?
6: ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോ റോഡിൽ പോണവരെ നോക്കി നിൽക്കാമെന്ന് കരുതി. വായി നോട്ടം. ഏട്ടത്തിമ്മയ്ക്ക് പേടി അല്ലേ? ഞാനിങ്ങോട്ടെങ്കിലും അങ്ങിറങ്ങി പോയിക്കളഞ്ഞാലോ?
7: ഏയ് അങ്ങനെയൊന്നുമില്ല, പോയാ ഞാനും കൂടെ വരും. അത്ര തന്നെ.
6: നേരെ പറയൂ, കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുൻപ് അറിയായിരുന്നോ ഇങ്ങനെ ഒരു പുലിവാലുണ്ടാവുമെന്ന്?
7: പുലിവാലോ? എന്ത് പുലിവാല്?
6: അല്ലെങ്കിൽ ജോലി?
7: എന്നോട് പറഞ്ഞിരുന്നോ?
6: എന്തു പറഞ്ഞു? ആയയുടെ പണിയും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു.
7: ആയയുടെ പണിയെ? അമ്മയുടെ പണി എന്ന് പറയാ
6: പോയി അറ്റൻഡ് ചെയ്തിട്ട് വന്നോളൂ. ഞാനെങ്ങും പോയൊന്നുമില്ല.
2: എന്ത് സാർ ക്ഷമയില്ലാതെ?
7: അതൊന്നുമല്ല, എപ്പോഴെങ്കിലും ആ ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നത്. ആ നേരത്തെ സിഗരറ്റ്.
2: എന്താ സംസാരിക്കേണ്ടത്? വെഡിങ് ആനിവേഴ്സറി അടുത്ത ആഴ്ച എങ്ങനെ ആഘോഷിക്കണം എന്ന വിഷയത്തെ കുറിച്ചാണോ?
7: ആനിവേഴ്സറി ആദ്യത്തെ ആനിവേഴ്സറി കണ്ടല്ലോ, ഇനിയാ രണ്ടാമത്തേത്.
2: പിന്നെ എന്തിനെ പറ്റിയായിരിക്കും?
7: മീരയെ കുറിച്ച്.
6: ആ കുട്ടി എന്താ ഇങ്ങനെ? അതിനെന്തോ പ്രോബ്ലംസ് ഉണ്ട്.
2: എന്ത് പ്രോബ്ലം?
6: എന്തോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തോ ഉണ്ട്.

0: നിനക്ക് പെട്ടെന്നിങ്ങനെ തോന്നാൻ?
1: ഏതെങ്കിലും നല്ല പ്രപ്പോസൽ വന്നാൽ അത് ആലോചിക്കാം എന്നവൾ എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ?
0: ഓരോ സമയത്ത് ഓരോന്ന്.
1: അതല്ല, ആ ഞാൻ തിരഞ്ഞെടുത്തോളാം.
0: പക്ഷെ അതെങ്ങനെ, ഇനി നിനക്ക് തെറ്റിയതാണെങ്കിലോ?
1: ഹോസ്പിറ്റലിൽ നിന്ന് അവൾ വന്നത് നവംബർ 10, ഇന്ന് ജനുവരി 17, അതായത് 68 ദിവസം.
0: അതെ,
1: ഇത്രയും ദിവസം ധാരാളം മതി ഒരു പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അതും ഊണിലും ഉറക്കത്തിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറൊരു പെണ്ണിന്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡോക്ടറെ കാണാം, അവര് നോക്കട്ടെ. മുറ തെറ്റിയെന്ന് വെച്ച് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മീര എവിടെ? കുളിക്കുന്നു.
0: മീരക്കറിയാമോ
1: എന്തോ? അത് മനസ്സിലാകുന്നില്ല.
0: ഏതായാലും ഡോക്ടർ കാണട്ടെ.
1: അതെ,
0: നീ ഡോക്ടർക്ക് ഫോൺ ചെയ്തോളൂ.
1: ഞാൻ ഫോൺ ചെയ്യാം.
0: അതെ, മീരയ്ക്ക് സംശയമൊന്നും തോന്നരുത്. നിനക്കൊരു കാഷ്വൽ ചെക്കപ്പ് എന്ന് പറഞ്ഞ് പോയാൽ മതി. കൂടെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവളെയും ഒന്ന് നോക്കിക്കുക.
2: മനസ്സിലായി. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് ഒന്നുകൂടി എന്നെ ഒന്ന് കാണണം. അപ്പൊ ശരി.
3: താങ്ക് യു ഡോക്ടർ.
2: ആ അകത്ത മുറിയിലിരിക്കുന്ന പെൺകുട്ടിയെ ഇങ്ങ് വിളിക്കൂ. ടെസ്റ്റിംഗ്, കണ്ണുനീരും വിയർപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം പരിശോധിച്ചറിയണമെന്ന്. എന്തിനോ എന്തോ, ഇവർക്ക് എപ്പോ വന്നാലും ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. എടുത്തമ്മയുടെ
0: വന്നോളും.
2: പ്രഗ്നൻസി തന്നെയാണ്, 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവണം. മെന്റൽ ഹോസ്പിറ്റലിന് വന്നിട്ട് എത്രയായിട്ടുണ്ടാവും?
3: 2 മാസം.
2: അവിടെ 1 മാസത്തിനുമേൽ കിടന്നിട്ടുണ്ട്. അവിടെ വെച്ച് പറ്റിയതാവണം. പിന്നെ അതിനാ കുട്ടി നോർമലും ആയിരുന്നില്ലല്ലോ.
3: അവൾക്ക് ഇതേപ്പറ്റി അറിയാമോ?
2: അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? സംശയം തോന്നരുന്നു പറഞ്ഞിരുന്നോണ്ട് ഞാൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല.
3: ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും?
2: ചെയ്യാൻ പറ്റും. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അംബികയുടെ ഹസ്ബൻഡും ആ കുട്ടിയും കൂടിയാണ്. പക്ഷേ ചെയ്യുന്നെങ്കിൽ ഇനി അത് വൈകിക്കുന്നത് ബുദ്ധിയല്ല. എനിവേ, പോയി ആലോചിച്ചിട്ട് എന്നെ ഫോൺ ചെയ്യൂ. വറിയിലാകണ്ട.
3: ഐ വിൽ ലെറ്റ് യു നോ ഡോക്ടർ.
0: അങ്ങ് ചെയ്യുക, അത് തന്നെ. ഇനിയിപ്പോ ആലോചിച്ചിരുന്നിട്ട് അവര് പറഞ്ഞതുപോലെ കുഴപ്പമാക്കണ്ട.
3: അവൾ അറിഞ്ഞാൽ സമ്മതിക്കുമെന്നാ?
0: അവൾ എന്തിനാ അറിയുന്നേ? എല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി. ആരാ ഉത്തരവാദി? അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു നല്ല ഭ്രാന്തന്റെ ആയിരിക്കും. ആ ഡോക്ടറെ വിളിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ ആയിക്കോട്ടെ.
4: താൻ അറിയാതെ തന്നിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട കുഞ്ഞിനെ മീര ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇതെന്റേതാണെന്ന് പറഞ്ഞ് വളർത്താനുള്ള ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെയും വിധി മീരയെ തോൽപ്പിച്ചു. ആശുപത്രി കിടക്കയിലും മീരയ്ക്ക് സ്വന്തമായത് നഷ്ടം മാത്രമാണ്. ആ നഷ്ടങ്ങൾക്കിടയിലും ബാലുവും ഭാര്യ അംബികയും മീരയെ ചേർത്ത് പിടിച്ചു. ഇതുവരെ ആർക്കും അറിയില്ല മീരയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന്. എന്നാൽ അംബികയ്ക്ക് മുന്നിൽ മീര അതും തുറന്നു പറഞ്ഞു.
0: മീര, അവൻ തന്നെയല്ലേ? അല്ലേ?
3: അതെ.
0: എങ്ങനെയായിരുന്നു? എനിക്കെല്ലാം അറിയണം. നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തു? അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു എല്ലാം.
3: ഞാൻ എടത്തിയമ്മയോട് പറയാം.
2: ആ പഴയ ആള് അല്ലേ? അറിയിച്ചിരുന്നോ ദാസിനെ
3: അബോർഷനായത് അല്ലെങ്കിൽ ആകേണ്ടി വരും എന്നുള്ളത്?
2: ഒരിക്കൽ നീ ഫോൺ ചെയ്തിരുന്നു, ശരിയല്ലേ? എന്നെ കണ്ടതും എന്തോ പറഞ്ഞ് കട്ട് ചെയ്തു.
3: എന്ന ഒരു ദിവസം ഉച്ചയ്ക്ക്.
2: ആ ശരിയാണ്, അന്നിത് പറഞ്ഞിരുന്നോ?
3: കരിഞ്ഞാണെന്ന് അന്നറിയായിരുന്നോ? അത് പറയാനാണോ അന്ന് വിളിച്ചത്?
2: എന്തോ,
3: വേറെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട്?
2: ഇല്ല, വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
3: കണ്ടിരുന്നോ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം?
2: എങ്ങനെ? ഏടത്തിയമ്മ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു മോളെ?
3: ഹിപ്നോട്ടിസ് ചെയ്യാനോ മറ്റോ കൊണ്ടുപോയതാ ഞങ്ങൾ 2-3 പേഷ്യൻസിനെ. ചെന്നപ്പോ ദാസാണ്. രണ്ടുപേരും അന്ന് പരിചയം കാണിച്ചില്ല. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടപ്പോ സംസാരിച്ചു. ദാസ് ദാസിനെ പറ്റിയും ഞാൻ എന്നെ പറ്റിയും.
2: പക്ഷെ നീ എന്നാ
3: കേട്ടിരുന്നില്ലല്ലോ കുട്ടി. എന്തോ, ദാസിന്റെ അടുത്ത് ഞാൻ എന്നും നോർമലായിരുന്നു. മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ദാസിനും ദാസ് പറയുന്നത് എനിക്കും മനസ്സിലാകുമായിരുന്നു.
2: അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നെ അന്വേഷിച്ച് വരുമ്പോഴൊക്കെ ദാസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്?
3: ഉണ്ട്. നിങ്ങളെ അത് അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ റൂമിലുണ്ടായിരുന്ന മറ്റേ പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത ദിവസം രാത്രി ദാസിൻ്റെ റൂമിൽ വന്നു. എന്നോടെന്ത് പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. ഞാനെന്ത് പറഞ്ഞെന്നും എനിക്ക് ഓർമ്മയില്ല. പുലർച്ചെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. അന്നെനിക്ക് തോന്നി ഞാനായെന്ന്, ദാസ് എന്തെയായെന്ന്.
2: പിന്നെ നിങ്ങൾ മീറ്റ് ചെയ്തില്ലേ?
3: ഇല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നോർമലായെന്ന് അറിയിച്ചിട്ട് നിങ്ങൾ വന്നെന്നെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോന്നല്ലോ.
2: കുഴപ്പമായി എന്നറിഞ്ഞിട്ട് നീ എന്താ എന്നോട് പറഞ്ഞില്ല?
3: ആരോടും പറഞ്ഞില്ല. ആരോടും പറയണ്ട എന്നെനിക്ക് തോന്നി. ദാസിനോട് പോലും. ആ കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നത് എനിക്ക് എന്ത് സമാധാനമായിരുന്നോ. എടത്തിയമ്മേ, അവസാനം എന്റേതെന്ന് പറയാൻ ഒരാളുണ്ടാവുന്നു എന്ന് ഞാൻ സമാധാനിക്കുകയായിരുന്നു.
5: അമ്മേ, അമ്മേ, കുഞ്ഞാവ് കരയുന്ന കേൾക്കുന്നില്ല.
6: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
5: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
6: വിഷ? നീ എന്ത് നീ പറയുന്നേ?
5: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
6: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
4: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
7: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം. ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ചിത്രപരിചയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അശ്വിനി. നവംബറിന്റെ നഷ്ടം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. ദാസായിരുന്നു മീരയുടെ കുഞ്ഞിന് ഉത്തരവാദി എന്ന് അറിഞ്ഞതിനു ശേഷം വീണ്ടും ബാലു എന്ന വ്യക്തിയിലെ സഹോദരി സ്നേഹം പ്രകടമാകുന്നുണ്ട്. അവൾക്ക് ഇനിയും ഒരു വിവാഹത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ദാസിനെ തേടി പോവുകയാണ് ബാലു. അവിടെയും നിരാശ ഫലം. നേരത്തെ പറഞ്ഞതുപോലെ ദാസിന് പ്രത്യേകിച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മീരയുമായി ഉണ്ടായിരുന്ന ബന്ധം പോലും വളരെ നിസ്സാരമായാണ് ദാസ് അവതരിപ്പിക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടാവുന്ന തർക്കത്തിൽ ബാലുവിന് കാര്യമായ പരിക്കേൽക്കുകയും ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും ചെയ്യുന്നുണ്ട്. ഈയൊരു സംഭവം മീരയെ വീണ്ടും ദുഃഖത്തിലാക്കി. അവളെ സംരക്ഷിക്കാനായി ജീവിതം മുഴുവൻ മാറ്റിവെച്ച സഹോദരന്റെ ജീവിതത്തിലേക്ക് താൻ കാരണം മറ്റൊരു ദുരന്തം കൂടി കടന്നുവന്നു. ഈ ചിന്തകളെല്ലാം അവളിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചു. ഈ സന്ദർഭത്തിലാണ് യാഥാർത്ഥ്യവുമായി മീരയുടെ ചിന്തകൾ സമരസപ്പെടുന്നത്. തന്റെ ജീവിതം തകർത്ത മനുഷ്യനായി, സഹോദരന്റെ ജീവിതം തല്ലിത്തകർക്കാൻ ശ്രമിച്ച വ്യക്തിയായി ദാസിനെ മീരയ്ക്ക് അനുഭവപ്പെട്ടു.
1: ഹലോ ഹലോ, നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. കുടിക്കാൻ എന്താ? കോഫി ഓർ സംതിങ് കോൾഡ്? താങ്ക്സ്, ചായ മതി. ചായ പിന്നെ എന്താ വിശേഷം? Any problems? Sister, no problems on that day. I remember having seen her at the hospital. Anna avadu nalla seriyalle poyathu?
2: Adhe.
1: Ippa veendum prashnam illa rakkareyo.
2: See, Mr. Das. Valachu kettada parayatte. Meerekku oru pudhiya jeevitham undai kodukkunnathine patti aalochikkanaanu njan vannu. Perhaps ningal vyajathangale nadakkiyullu. Endaanu ningal paranjondu varunnathu enikku manasilagunnilla.
1: Look. Ente aniyathi aarodum kallam parayilla. Pratheech ennodu. അവൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടത്?
2: അതെ, ഞാനും പറഞ്ഞല്ലോ, ഞാൻ കണ്ടിരുന്നു.
1: ദാസ്, മീരയുടെ കല്യാണത്തിന്റെ പ്രശ്നം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ്. അന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. പക്ഷെ ഇക്കുറി എന്ത് എക്സ്പ്ലനേഷൻസ് പറഞ്ഞാലും എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വരില്ല.
2: വൈ?
1: ഡോണ്ട് ആസ്ക് മീ വൈ. ദാസ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ മീരയെ ലീഗലായിട്ട് മാരേജ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ.
2: ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ്. ഇപ്പോൾ ഇങ്ങനെ സഡനായിട്ട് വന്ന് കയറി പറഞ്ഞാൽ
1: അതങ്ങനെ വേണ്ടി വന്നത് കൊണ്ടാണ്.
2: മനസ്സിലായില്ല.
1: ദാസ്, ഈയിടെ മീരയ്ക്ക് ഷീ ഹാഡ് ആൻ അബോർഷൻ റീസൻ്റ്ലി.
2: അബോർഷൻ? അതിന്?
1: അത് നിങ്ങളുടെ കുഞ്ഞായിരുന്നു.
2: വരും, നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. ഇറ്റ്സ് മോർ പ്രൈവറ്റ്.
1: ദാറ്റ്സ് ബെറ്റർ.
2: മുകളിലേക്ക് കൊണ്ടുവന്നുള്ളൂ.
1: ഇറ്റ്സ് റിയലി ഫണ്ണി.
2: വിവാഹം എനിക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഏർപ്പാടാണെന്ന് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു. ഒരനുഭവം കൂടിയായപ്പോൾ എൻ്റെ തോന്നൽ ശരിയാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കാലിബറിൻ അത് പറഞ്ഞിട്ടില്ല. നേര് പറഞ്ഞാൽ വീണ്ടും ഒരു കുരുക്കെ ചെന്ന് ചാടുന്നതിനെ പറ്റി ഐ ജസ്റ്റ് കോൺ തിങ്ക് അബൌട്ട് ഇറ്റ്. ചായ കുടിക്കൂ. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാകാതെ ഉള്ളത്. നിങ്ങൾക്ക് ഇതെന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു?
1: നിങ്ങൾക്കതിനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്.
2: എന്ത് ഉത്തരവാദിത്വം മിസ്റ്റർ? നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ സിസ്റ്ററുമായിട്ട് ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടുവെന്ന്. ഓക്കെ, വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ കെട്ടണമെന്നുണ്ടോ?
1: ഉണ്ട്.
2: ഇല്ല, ഒന്നാമത് തലയ്ക്ക് സുഖമില്ലാത്ത പെൺകുട്ടി.
1: അതിനും നിങ്ങളാണ് റെസ്പോൺസിബിൾ.
2: ഒന്നുമല്ല, ഇമാതിരി മാനസ് ഒക്കെ കുട്ടിക്കാലത്തെ കൂടെ ഉള്ളതാണ്. ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ഹ്യൂമൻ സൈക്കോളജി നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട. അതുപോട്ടെ, തലയ്ക്കൊരു കുഴപ്പമില്ലാത്ത ഒരു ഭാര്യയെ കൂടെ പുറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഇങ്ങനെ വന്ന്. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? ഞാൻ പറയുന്നത് സെൻസിബിൾ ആണല്ലോ, അല്ലേ? പിന്നെ വേറൊന്നും കൂടി എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. എന്റെ കുഞ്ഞ് എന്ന് നിങ്ങൾ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ മാത്രമല്ലല്ലോ ആ ഹോസ്പിറ്റലിൽ ഒരു പുരുഷനായിട്ടുണ്ടായിരുന്നത്. എന്നെ പോലെ വേറെയും കുറെ ചെറുപ്പക്കാരെ നിങ്ങൾ അവിടെ കണ്ടിട്ടില്ലേ? ഒരു 3-4 തവണ ആ പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എന്നെ പോലെ കുറെ ചെറുപ്പക്കാർ അന്ന് അവിടെയൊക്കെ ഉണ്ടായി കാണുകയല്ലേ? കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിക്കൂടെ?
0: മീരയുടെ കൈകളിൽ കിടന്ന് ദാസ് പിടഞ്ഞു മരിക്കുകയാണ്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. ദാസിനെ കൊലപ്പെടുത്തിയ ശേഷം അവൾ മാനസിക രോഗാശുപത്രിയിലെ 11-ാം നമ്പർ സെല്ലിലേക്ക് മടങ്ങി. ദിവസം നവംബർ 2. പത്മരാജന്റെ മികച്ച തിരക്കഥകളിലൊന്നായ നവംബറിന്റെ നഷ്ടത്തിന്റെ അവസാന സീനിൽ ഇനി കഥ പറയുന്നത് അക്ഷരങ്ങളാണ്. നായിക മീരയുടെ മുഖത്തിന് മുകളിലൂടെ കയറി വരുന്ന ഒരു കടലാസു കഷണം, മാനസിക രോഗാശുപത്രിയുടെ ലെഡ്ജറിന്റെ ഒരു ഷീറ്റ്, മുകളിൽ അവളുടെ ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്, അതിന് താഴെ ആരുടെയോ കൈയക്ഷരത്തിൽ നവംബർ 2, മീര പിള്ള, 23 വയസ്സ്, മാനസിക രോഗാശുപത്രിയിലെ 11-ാം നമ്പർ സെല്ലിൽ കഴിഞ്ഞ ദിവസം രാത്രി തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടി. മീരയുടെ മുഖം മായുമ്പോൾ അക്ഷരങ്ങൾ തെളിയും. കാറ്റ് വളരെ പതിയെ താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകി മറയുമ്പോൾ ടൈറ്റിൽ കാർഡ് കാണിക്കും. നവംബറിന്റെ നഷ്ടം. അതെ, മീരയാണ് നവംബറിന്റെ നഷ്ടം. ആ നഷ്ടത്തിന്റെ കഥയാണ് 1982 മുതൽ നവംബർ മാസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1980 കാലഘട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥകൾ കുറവായിരുന്ന, ഫെമിനിസം ഒരു ചർച്ചയാവാതിരുന്ന ആ കാലത്ത് പരിചിത മുഖങ്ങൾക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് പത്മരാജൻ നവംബറിന്റെ നഷ്ടം യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ ആ നഷ്ടം മലയാള സിനിമയുടെ ചരിത്ര നേട്ടമായി. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, പത്മരാജന്റെ മകൾ മാധവിക്കുട്ടിയാണ് മീരയുടെ ബാല്യകാലം അവതരിപ്പിച്ചത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും നേരം നവംബറിന്റെ നഷ്ടം എന്ന ചലച്ചിത്രത്തെക്കുറിച്ചുള്ള ചില ചില വിവരങ്ങളും അതിലെ കഥാതന്തുവിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നവംബറിന്റെ നഷ്ടം ഒരു പ്രണയകഥ മാത്രമാണോ? അല്ല. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മാത്രം കഥയാണോ? അതുമല്ല. ഒരു സ്ത്രീയുടെ പ്രതികാര കഥയാണോ? അങ്ങനെയും പറയാനൊക്കില്ല. ഇത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയെക്കുറിച്ചുള്ള സിനിമയാണ്. മനസ്സ് കൈവിടുമ്പോഴുള്ള വിവിധ തലങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. ഒരു പെൺകുട്ടിയുടെ ബാല്യത്തിലെ നഷ്ടങ്ങൾ അവളുടെ യൗവനത്തിലെ പ്രണയത്തിലേക്ക് എങ്ങനെ കടന്നുവരുന്നു എന്ന് കാണിക്കുന്ന സിനിമയാണ്. മേരിയുടെ കുട്ടിക്കാലത്തിലേക്ക് പോയാൽ അച്ഛൻ അവളുടെ മനസ്സിൽ പുരുഷൻ എന്ന സങ്കല്പത്തെ തന്നെ അസ്വസ്ഥമാക്കുന്ന ആദ്യത്തെ മനുഷ്യൻ. രണ്ടു മക്കളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ സ്നേഹം തേടിപ്പോയൊരാള്. അവിടെ അയാളെ കാത്തിരുന്നത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെയാണ്. ഒടുവിൽ താൻ ഉപേക്ഷിച്ച അതേ മകന്റെ മുന്നിൽ കാരുണ്യം തേടി എത്തേണ്ടി വരുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരേ സമയം പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ്. താനാണ് ശരിയെന്ന് അഹങ്കരിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ഒരാളുടെ നിസ്സഹായതയുടെ ആഴം കൂടി ആ കഥാപാത്രം വെളിവാക്കുന്നു. വിജയത്തിനൊപ്പം പരാജയവും ഓരോ മനുഷ്യനും സ്വയം സൃഷ്ടിക്കുന്നതാണെന്ന ചിന്ത, ഇതെല്ലാം ഭരത് ഗോപിയുടെ അച്ഛന്റെ കഥാപാത്രത്തിലൂടെ പത്മരാജൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇതുപോലെ തന്നെ സങ്കീർണമാണ് മീരയുടെ മനോവ്യാപാരങ്ങളും. അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്ത് മുഴുവൻ സമയവും തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഏട്ടൻ. എന്നിട്ടും മീരയുടെ പുരുഷന്മാരോടുള്ള അവിശ്വാസം മാറുന്നില്ല. എന്നാൽ വീണ്ടും വഞ്ചിക്കപ്പെടാനായിരുന്നു അവളുടെ വിധി. ഒരിക്കൽ മാത്രമല്ല, പലവട്ടം. ബാല്യകാലത്ത് തന്നെ മറ്റുള്ളവരോടുള്ള വിശ്വാസത്തിന്റെ നൂൽപ്പാലം മീരയിൽ നിന്നും നഷ്ടമാകുന്നു. അത് അവളെ മനോരോഗിയാക്കുന്നു. മീര സ്വയം ജീവിതം അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും അവൾ ജീവിച്ചിരുന്നേനെ അല്ലേ? സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെയും ബഹുമാനം നേടി, ആദരം നേടി, അന്തസ്സോടെ വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് പോലും ജീവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട്. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൾക്ക് ഏതാണ്ട് 70 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമാകുമായിരുന്നു. എന്തു തന്നെയായാലും നവംബറിന്റെ നഷ്ടം മലയാള സിനിമയിലെ ഒരു നേട്ടത്തിന്റെ കഥയാണ് എന്നതിൽ സംശയമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളൊക്കെ ആ സിനിമയെ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ, മീരയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, പത്മരാജന്റെ എഴുത്തിലെ ആ പെൺകുട്ടിയെ വീണ്ടും തിരയുന്നുണ്ടെങ്കിൽ, അത് ഒരു നഷ്ടത്തിന്റെ കഥ മാത്രമല്ലല്ലോ, കാലത്തേക്കാൾ മുന്നേ സഞ്ചരിച്ച ഒരു സിനിമയുടെ ഓർമ്മ കൂടിയാണ്. എഴുത്തുകാരന്റെ മനുഷ്യ മനസ്സിലേക്കുള്ള നോട്ടത്തിന്റെ ആഴം, മാധവി എന്ന നടിയുടെ അസാധാരണമായ പ്രകടനത്തിന്റെ ഓർമ്മ, മനോഹരമായ ഗാനങ്ങളുടെ ഓർമ്മ, സഹോദരന്റെ സ്നേഹത്തിന്റെ ഓർമ്മ, ഒരു പെൺകുട്ടിയുടെ തകർന്ന സ്വപ്നങ്ങളുടെ ഓർമ്മ. എന്നിട്ടും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്, സ്നേഹം നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ബാക്കിയാവുന്നത്? ഈ ചോദ്യം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നവംബറിന്റെ നഷ്ടം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചിത്രപരിചയം,
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
3: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
4: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
5: അത് ഞാൻ ഉറപ്പിച്ചു.
4: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
6: നരസിംഹമ്മനാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
2: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
3: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
7: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
8: അതെ.
7: എന്താ പേര്?
8: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
8: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
9: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
10: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
9: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
10: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
9: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
10: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
11: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
9: എന്താ നീ ഒരു കാര്യം ചെയ്യും, കൊതേരി ഏക്കെ മുട്ടിച്ച് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
11: പോവാം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
9: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനയെ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
11: ഏയ്, എനിക്കെന്താ പ്രശ്നം?
9: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281485 8547173810.
12: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
13: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000 7225-900-18.
14: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
15: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലു.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: രമണി ഇന്നെന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
2: മോളെവിടുന്ന?
3: ഞാൻ അയ്യല്ലൂര് റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേൾക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പാ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
1: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടിക്കൊടുക്കന്റെ പങ്കെ.
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാം.

0: എനിക്ക് ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടീരം പിടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നോന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ?
3: ചിമ്മിയിലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ.
3: പെണ്ണാളേ പെണ്ണാളേ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്കെ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വേര് കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നം?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യ പറയുന്നത്?
2: എല്ലാ മനുഷ്യ മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസ

0: വീട്ടുകാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
2: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. KSRTCയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99th സമാധി ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ പറഞ്ഞു. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. PT ഉഷ അഞ്ജു, ബോബി ജോർജ്, MD വത്സമ്മ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ കേരളത്തിന്റെ യശസ്സുയർത്തിയ താരങ്ങളാണെന്നും കേന്ദ്രസഹമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് കായികരംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സുഗാന്ത മജുംദാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ്മ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. NIT ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ മലയാളിയായ വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘം ഇന്ത്യക്കായി വെള്ളിമെഡൽ നേടി. ഇലവേനിൽ വലാരിവൻ, സോനം മസ്കർ എന്നിവരാണ് മറ്റ് ടീമംഗങ്ങൾ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത എന്ന നേട്ടവും ഇതോടെ വിദർശ സ്വന്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സ്വദേശിനിയാണ് വിദർശ വിനോദ്. മലയാളികളുടെ അഭിമാനമായ വിദർശയുടെ നേട്ടത്തെക്കുറിച്ച് അച്ഛൻ വിനോദിന്റെ പ്രതികരണം.
1: എയർ റൈഫിളേക്ക് മോള് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയറിലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. പക്ഷെ അപ്രതീക്ഷിത വയലാണ് ഇങ്ങനൊരു എന്താ അതില് സന്തോഷം പങ്കുവെക്കാന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാ വാക്കുകൾ. ഏകദേശം ഒരു 7-8 വർഷത്തോളമായി ഇതിന്റെ പ്രാക്ടീസ് പരിപാടി. അതായത് മോള് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന ആ കാലത്താണ് ഇങ്ങനെയൊരു കഴിവ് മോളിലുണ്ടെന്നുള്ള തിരിച്ചറിയുന്നതും. അതിനുശേഷം കോഴിക്കോട് തൊണ്ടയാട് റൈഫിൾ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടുന്ന് തുടർച്ചയായി മോളെ മുന്നോട്ട് ഓരോ മത്സരങ്ങളിലും മികവുറ്റ കഴിവുകൾ തെളിയിച്ചു.
0: ഏഷ്യൻ ഗെയിംസിൽ എയർ റൈഫിൾ ടീമിനത്തിൽ വെള്ളിമെഡൽ നേടിയ താരങ്ങളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. വിജയികൾക്കും മുഴുവൻ ഇന്ത്യൻ സംഘത്തിനും ഇനിയും നിരവധി അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി VD സതീശനും അഭിനന്ദിച്ചു. ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ഇലവേനിൽ വലാരിവൻ വെള്ളിമെഡൽ നേടി. നേരത്തെ ടീം ഇനത്തിൽ നേടിയ വെള്ളിമെഡലിന് പുറമേയാണ് ഇവർ നേട്ടം സ്വന്തമാക്കിയത്. 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ജേതാവായ ഇലവേനിൽ ഫൈനലിൽ 252.4 പോയിന്റാണ് നേടിയത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് ഹോക്കി പൂൾ ബി മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 8 ഗോളുകൾ നേടിയ ദീപിക സഹ്റാവത്താണ് കളിയിലെ താരം. ഇഷിക ചൌധരി 3 ലാൽതൻ ലുവാങ്കി 2 ഗോളുകൾ നേടി. നാളെ ഇന്ത്യ ഇന്തോനേഷ്യയെ നേരിടും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് 2nd സെമിയിൽ ബംഗ്ലാദേശിന് 196 റൺസ് വിജയലക്ഷ്യം. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 4 വിക്കറ്റിന് 195 റൺസ് എടുത്തു. ചൊവ്വാഴ്ച കലാശപ്പോരാട്ടത്തിൽ ഇന്നത്തെ വിജയികൾ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. KSRTC ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഇതിന്റെ ആദ്യഘട്ടമായി 7 മുതൽ 8 ടൺ വരെ ഭാരവാഹക ശേഷിയോടുകൂടിയ 5 വാഹനങ്ങൾ ലീസ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് KSRTC ടെൻഡർ ക്ഷണിച്ചതായി മന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കാർഗോ സംവിധാനത്തിലൂടെ മികച്ച വരുമാനം നേടുന്നുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 13.19 കോടി രൂപ റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച പ്രവൃത്തികൾക്കും 69,79,000 രൂപ പത്തനംതിട്ട ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിൽ സമർപ്പിച്ച പ്രത്യേക പദ്ധതികൾക്കുമായാണ് ഭരണാനുമതി ലഭിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കലക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർനടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു വിലയിരുത്തൽ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായ ഹ്യൂമൺ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ സംഘടിപ്പിക്കും. പരിപാടിയുടെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ഭീഷണിയിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. ഇതിന് 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി മാറ്റം വരുത്തണമെന്നും കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ 99 സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദീഖ് വിശിഷ്ടാതിഥിയാകും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടയിൽ ഇടുക്കി പാൽക്കുളം മേട്ടിലെ പാറക്കെട്ടിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി വെട്ടിക്കൽ ആൽബിൻ ദേവസയാണ് മരിച്ചത്. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം ഇ സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഗേർഡർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ചരക്ക്, കണ്ടെയ്നർ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യാമ്പസിൽ 1 മുതൽ 4 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിന്റെ ഭാഗമായാണ് പ്രവേശനത്തിന് നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കഞ്ചാവുമായി 4 പേരെ അറസ്റ്റ് ചെയ്തു. മാവൂർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് വടിവാളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും സഹിതം തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി രജിത്ത്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഫയാസ് എന്നിവരെ കസബ പോലീസും, തളിപ്പറമ്പ് മയ്യിൽ സ്വദേശി പ്രഷിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ചേവായർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കൂടാളിയിൽ MDMA യുവാവ് അറസ്റ്റിലായി. ചാലോട് കൊളോളം സ്വദേശി സിദ്ദിഖ് VP 1.5 ഗ്രാമോളം MDMA പിടിയിലായത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിണറായി വിജയനെയും മകളെയും മുഹമ്മദ് റിയാസിനെയും വേട്ടയാടുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. മഞ്ചേരിയിൽ CITU ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആലോചിക്കാനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS ഷിനോ ആശുപത്രിയിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ജില്ലാ ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമൊരുക്കാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആശുപത്രിയിൽ എത്തിയത്. മിന്നൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, കൂടാരങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ അടങ്ങുന്ന ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാൾ അധികൃതർക്ക് കൈമാറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. KSRTCയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99th സമാധി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402-970-896. 2 അതിഥിഭാഷ ഗാനങ്ങൾ. വൈകിട്ട് 5 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9 നാടകനേരം. ഇതിൽ നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 3 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലേശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM. ഇനി നാട്ടുവിശേഷം. ചെറുതാഴം രാമചന്ദ്രമാരാരുടെ സ്മരണാർത്ഥം ചെറുതാഴം പഞ്ചവാദ്യ സംഘം നേതൃത്വം നൽകുന്ന ചന്ദ്രായനം ഇന്ന് പകൽ 3 മണിക്ക് ചെറുതാഴം ഹനുമാൻ അമ്പലത്തിന് സമീപം സജ്ജമാക്കിയ ചെറുതാഴം വിശാൽ നഗറിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഭക്തിസംവർദ്ധിനി യോഗത്തിന്റെ നേതൃത്വത്തിൽ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നാളെ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിക്കും. ഭൗതിക ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ കേരളയുടെ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി കണ്ണൂരിൽ നടക്കും. വയോജന കമ്മീഷൻ സിറ്റിംഗ് മറ്റന്നാൾ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708896. നമ്പർ ഒരിക്കൽ കൂടി: 0409029708896. മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: Abraham. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന, NGT ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു കുടുംബത്തിന് പോലും പാചകവാതകം നിഷേധിക്കാനല്ല ഈ നീക്കമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹനാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണി.

0: അണിയില്ലെന്ന.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ, ഇളവേണിൽ വാളറിവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാളറിവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
2: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. As a double starter, you can play as a double starter. And I can't say that's a luck because behind this, I have worked really hard for 8 years. So this is kind of my dream comes true.
0: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ പ്രാദേശിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മി സാന്റോസ് ലെറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹത്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹ്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹ്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 896. ഇന്ന് ഇഷ്ടഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഇത് ബാബു ആണിക്കരി.
1: ബാബേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഇന്ന് സൺഡേ ആണ്, അപ്പൊ എന്താണ് വിശേഷം?
2: വിശേഷം ഒരു വിവാഹ വാർഷികമുണ്ട്.
1: ആരുടേതാണ്?
2: രതീഷ് ഷീബ.
1: എവിടെയാണ്? വീടിനടുത്ത് തന്നെയാണോ?
2: ആ, അണിക്കരിയാണ് വീട്. രതീഷ് മട്ടന്നൂർ കാൻഡിയിൽ വർക്ക് ചെയ്യുന്നു.
1: ആ, മനസ്സിലായി. ആളെ മനസ്സിലായി, രതീഷ് ഏട്ടനെ മനസ്സിലായി. ഓക്കെ, എത്രാമത്തെ വാർഷികമാണ്?
2: 17.
1: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ കൂടി?
2: ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, സംസാരിക്കാം.
1: ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് എന്തായാലും കേൾപ്പിച്ചു കൊടുക്കാം. പിന്നെ സൺഡേ ആയിട്ട് വേറെ എന്തൊക്കെയാണ്? പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഏത് പാട്ടാണ് പറഞ്ഞോളൂ. വർഷങ്ങൾ
2: പോയതറിയാം.
1: നമുക്ക് വേണ്ടിട്ട് ഒരു രണ്ടു വാരി പാടുന്നോ? രതീഷേട്ടൻ കേക്കട്ടെ. ഇല്ല, പാട്ട് പാടാൻ ഇച്ചിരി വിഷമാണല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, അപ്പൊ സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും തയ്യാറാക്കിയോ? ഒന്നുമില്ല. ഓക്കെ, എന്നത്തെയും പോലെ അല്ലേ. ഓക്കെ, അപ്പോ എങ്ങനെയാണ്, പിന്നെ എന്തെങ്കിലൊക്കെ പരിപാടികൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് നമ്മൾ രതീഷേട്ടന് ഈ പാട്ട് മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ആയിട്ട്? ആലോചിച്ചിട്ടില്ല. പോകുന്നുണ്ടോ അങ്ങോട്ടേക്ക്? പോകുന്നുണ്ട്. അവരെന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തായാലും വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അല്ലെ. 17 പറഞ്ഞത് അല്ലേ?
2: 17 വർഷം.
1: അപ്പൊ രതീഷേട്ടനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കും നമുക്ക് ബാബു ഏട്ടന്റെ വകയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നല്ലൊരു പാട്ട്, ഇല കൊഴിയും ശിശിരത്തിൻ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. ദാസേട്ടൻ പാടി മനോഹരമാക്കിയ പാട്ടാണ്, ഞാൻ പാടി കൊളാക്കുന്നില്ല. എന്തായാലും നമുക്ക് ബാബേട്ട പാട്ട് കേൾപ്പിക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു, വിളിച്ചാൽ വളരെ സന്തോഷം. ദാ പാട്ട് കേട്ടോളൂ.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് എടുത്തിയാൽ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കണ്ടേ നമുക്ക്. ഹലോ.
7: ഹലോ സാർ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം. സാറിന്ന് വിളിക്കല്ലേ, എന്തൊരു ഒരു വല്ലാത്തൊരു അകൽച്ച തോന്നുന്നു, നമുക്ക് ആ ഒരു ഇന്റിമസി കിട്ടൂല.
7: ഓക്കെ,
6: അപ്പോ എവിടെയാ, വീട്ടിലാണോ ഉള്ളത്? സൺഡേ ഹോളിഡേ. ഓക്കെ, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
7: മകളെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്.
6: ആ, അത് ശരി. ആ,
7: ഞാൻ പറഞ്ഞു, മകള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു.
6: മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി. ആരൊക്കെയാണ് വന്നത്? ഒരുപാട് ആളുണ്ടോ?
7: വന്നത് ചെക്കന്റെ അമ്മ, മറ്റേ അമ്മാവന്മാരെ കുറച്ചുപേര്
6: വന്നിട്ടുണ്ടായിരുന്നു.
7: ഒരാള് വന്നിട്ടു പാലക്കാട് വെച്ച് കോഴിക്കോട് കുറച്ച് ഡിസൈനല്ലേ ഉള്ളൂ.
6: അതെ, അത്രല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ തിരിക്കോ അവര്? തീർച്ചയായിട്ടും രാവിലെ എല്ലാവർക്കും ആണല്ലോ അല്ലെ, ജോലി
7: തിരക്കാകുമ്പോ.
6: ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുവാണോ?
7: ഭക്ഷണം ഞാനിപ്പം മറ്റേ ഓൺലൈനിലാണ്.
6: ഓൺലൈനിൽ കുഴപ്പമില്ല, എന്തായാലും അടിച്ചു പൊളിക്കുക. സൺഡേ ഭക്ഷണത്തിന്റെ എന്താ പറയാ, വെറൈറ്റി
7: വരൂ,
6: നോക്കാം, നമുക്ക് അതുവഴി വരും. എന്തായാലും തീർച്ചയായിട്ടും വിളിക്കാം. രാമേട്ടന്റെ കയ്യിലുണ്ട്, പിന്നെ നമ്മളെ കയ്യിലുള്ള പോലെയാണ്. അതുവഴി വരുന്ന ദിവസം എന്തായാലും വിളിക്കും. നമുക്ക്
7: സന്തോഷമാണ്.
6: ഓ, ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും നമ്മളൊരു നോക്കട്ടെ, ഒരു യാത്ര പ്ലാൻ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് വിട്ടുവെക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ? അതെ അതെ, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ
7: അങ്ങോട്ട്
6: പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാരും ഒന്നിച്ച് പോകണം എന്നുള്ള. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം, എന്തായാലും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട്. ആ പാട്ടാണ് കേൾപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് ആ പാട്ടങ്ങോട് കേൾക്കുക.
7: ഓൺലൈനാണ്
6: ആണല്ലേ. ഓക്കെ, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിലേ അതിൽ കൂടി. ഓക്കെ ഓക്കെ, അപ്പൊ
7: എന്തായാലും
6: സന്തോഷത്തിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ കൂടെ.
7: ഓക്കെ,
6: താങ്ക് യു സന്തോഷ് ചേട്ടാ. പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
3: നീ കളിക്കലേ.
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
7: എന്റെ പേര് ഷൈല, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
6: തിരുവനന്തപുരം?
7: അതെ.
6: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
7: അല്ല അല്ല, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്.
6: പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
7: ഇപ്പം കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച കോള് കണക്ട് ആയിരുന്നു, പക്ഷെ അത് ഇതായിപ്പോയി,
6: ഡിസ്കണക്ട് ആയിപ്പോയി. തിരുവനന്തപുരം തന്നെയാണോ നിങ്ങള് പ്രോപ്പർ പ്ലേസ്?
7: അതെ അതെ, തിരുവനന്തപുരം തന്നെയാണ്. ഞാനൊരു ബ്ലൈൻഡ് ആണ്. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഈ വനചേച്ചിയും കിഴിചേച്ചിയും ഒക്കെ ഇടയ്ക്ക് വിളിക്കാം. അപ്പൊ അതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടെ ഒരു കാഴ്ച ഇല്ലാത്ത സാറ് നടത്തുന്നതാണ്.
6: വരാം.
7: അല്ല, സാറിന്റെ പേര്, അതായത് ഇത് നടത്തുന്ന സാറിന്റെ പേര് സി വർഗീസ് എന്നാണ്. സാറിന്റെ പേര് എനിക്കറിയാം, അതുകൊണ്ടാണ്.
6: അവിടെ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ നിങ്ങൾ
7: ഇവിടെ ഇങ്ങനെ പേപ്പർ കാരി ബാഗും മെഡിസിൻസും എക്സ്റേയുടെ കവറും ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ പി എസ് സി ട്രൈ ചെയ്തിരുന്നു, അപ്പൊ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് പോയി വരുന്നത്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീട്ടില് എനിക്ക് ചേച്ചിയും അനിയത്തിയാണുള്ളത്.
6: അവര് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
7: ചേച്ചി മാരീഡ് ആണ്, അനിയത്തി മാരീഡ് ആണ്.
6: എത്ര പേരാണ് ഉള്ളത്? സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാം?
7: സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ വർക്ക് നമുക്ക് വർക്കിംഗ് ഡേ ആണല്ലോ. സൺഡേ കിട്ടുമ്പോ എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കാനാണ്.
6: ഒരുപാട് ഉണ്ടോ അവിടെ? ഒരുപാട്
7: പത്ത് പേരുണ്ട്.
6: എല്ലാരും എങ്ങനെയാ, അടുത്ത് തന്നെയുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ദൂരെ വന്ന?
7: എല്ലാരും കണ്ണൂർ വരെയുള്ള ആൾക്കാരുണ്ട്.
6: ആണോ? കണ്ണൂരുള്ള ആരാണുള്ളത് അവിടെ?
7: കണ്ണൂരുള്ള ചേച്ചിയുടെ പേര് ഗീത എന്നാണ്. അവരുടെ വീട് കാവഞ്ചാൽ എന്ന് പറയും. ഒന്നിച്ച് പള്ളിയിലൊക്കെ പോയവരുണ്ട്. ഒന്നിച്ച് ഇപ്പൊ ഇതുവരെ ഒന്നിച്ചായിരുന്നു. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ അവിടെ അങ്ങോട്ട് പോയി.
6: സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യല്
7: ഒന്നുമില്ല. എന്നും ഇവിടെ എന്നും മീൻകറി ഒക്കെ ഉണ്ട്. അതേ ഉണ്ട്.
6: ഞാൻ
7: തന്നെ പോകും. ബസ്സൊക്കെ സ്ഥിരം പോണോണ്ട് ബസ്സുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പോകും. ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഉണ്ടാവും. ബസ് ഇറങ്ങി നിന്നിട്ട് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ആരോടെങ്കിലും ഒക്കെ പറയും. അങ്ങനെ പോകും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്.
6: ജോലിയൊക്കെ പഠിച്ച് തുടങ്ങിയോ അവിടുത്തെ? കോടതിയാകുമ്പോ
7: കുഴപ്പമൊന്നുമില്ല. കോടതിയാകുമ്പോ നമുക്ക് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാഴ്ച നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. പിന്നെ കുഴപ്പമില്ല, എനിക്ക് അവിടെ ഉള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ അവിടെ ഉള്ളവരൊക്കെ
6: ആൾക്കാരായിരിക്കും. എന്തായാലും ജോലിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോ നമുക്ക് പാട്ട് വേണ്ടേ? ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
7: പാട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ രചന.

0: ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നവർ പറഞ്ഞു കേൾക്കാറുണ്ട്.
1: അപ്പൊ
0: ഈ റേഡിയോ, അതായത് ഈ റേഡിയോയുടെ ശ്രോതാക്കളായ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
1: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഏതായാലും പുതിയൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറെ സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ,
0: സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, ഇത് കേട്ടോണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും വിളിച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുക. എല്ലാം പരിപാടി കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ? ഈ ജോലി
0: ശ്രദ്ധിക്കും.
1: ഓക്കെ, അപ്പൊ മുഴുവനായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഒരുപാട് പരിപാടികൾ ഉണ്ട്, അപ്പൊ അതൊക്കെ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രതികരണം എന്നൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ദാ പാട്ട് കേട്ടോളൂ. താങ്ക് യു.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം.
5: ഹലോ.
4: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉരുവച്ചാലിൽ നിന്നും ദേവിയച്ച. എത്ര നാളായി വിളിച്ചിട്ട്? അതെയാ? ഓ, ശ്രമിച്ചു നോക്കിയല്ലേ? ഒരുപാട് ആൾക്കാർ വിളിച്ചു ദേവിയച്ച്, കിട്ടണ്ട, എന്താ ചെയ്യാ?
5: കുടംപുള്ളിയിട്ട്
4: വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പൊ ഉച്ചക്ക് ആരാ? ഉച്ചക്ക് ആരാ വരുന്ന? ഉച്ചക്ക് അത് ശരി, ഞാൻ വിചാരിച്ച നല്ല മീൻകറിയൊക്കെ
5: വെച്ചിട്ട്
4: കാത്തിരിക്കാന്നല്ലേ. ത്രിവേണി ഹോട്ടലിലെ ജനാർദ്ദനൻ ചേട്ടനും പിന്നെ ആരാണ്?
5: അവര് കൊറേ ആയി, അവർക്ക് പണിയെടുക്കുന്നോണ്ട് വിളിക്കാൻ പറ്റില്ല. പണിയല്ല,
4: അതിനോട്
5: പറയലുണ്ട്, ഇപ്പം
4: അവർക്ക് വേണ്ടിട്ടാണ് ചേച്ചി വിളിച്ചിട്ട് പാട്ട് ആവശ്യപ്പെട്ടത് അല്ലേ?
5: ആയിക്കോട്ടെ,
4: അപ്പൊ ചേച്ചിയും കൂടി കേട്ടോളൂ, കുഴപ്പമില്ല. അപ്പോ നമ്മളെ റേഡിയോ മലബാർ എല്ലാ പരിപാടിയും കേക്കുന്ന എങ്ങനെയാ കേക്കുന്നേ?
5: 5 മണിക്ക്
4: ആഹാ, എല്ലാ
5: ഭക്തിഗാനം കേക്കു,
4: പിന്നെ
5: പ്രഭാഷണം കേക്കു, പിന്നെ അപ്പം പണിക്ക് പോകാനായില്ല. അപ്പൊ ഞാൻ 8 മണി ആകുമ്പോ പണിക്ക് പോകണോ?
4: 8 മണിക്ക് പിന്നെ പണിക്ക് പോകണ്ടേ നമുക്ക്.
5: പിന്നെ വൈകുന്നേരം വന്നിട്ട് 6 മണി ആകുമ്പോ ആവുകയോ,
4: അവിടെ
5: തുറന്നു വെക്കും, പണിയെടുക്കുമ്പോ അതങ്ങ് കേക്കുമല്ലോ.
4: അതെ, അതാണ് റേഡിയോന്റെ ഒരു പ്രത്യേകത അല്ലേ. നമുക്ക് റേഡിയോ
5: തന്നെയാണ്
4: പറഞ്ഞോളൂ.
5: അതെ,
4: പരിപാടി കേട്ടിട്ടേ ഉറങ്ങാറുള്ളൂ. വളരെ സന്തോഷം ട്ടാ, നമ്മള് എല്ലാം വീക്ഷിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഭക്ഷണം കഴിച്ചോ? ഇപ്പം
5: ഭക്ഷണം കഴിക്കില്ല, ഇപ്പൊ പണിയില്ല. അപ്പൊ എന്തൊക്കെ ഒരു പാട്ട് കേൾക്കാം, അവര് കൊറേ പറയുന്നു.
4: ഓ, എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിട്ട് പാട്ട് കേൾപ്പിച്ചെടുക്കാം. എല്ലാ റീശ്വരി പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്, നമുക്ക് ഈ അയല പൊരിച്ചതുണ്ട് എന്നുള്ള പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ ദേവിച്ച്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു. അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281453585 8281453585 8547173810.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-9702-9708-896. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറയൂ. രാജേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
6: വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, മഴകളൊന്നുമില്ല. ഇപ്പൊ നല്ല വെയിലാണ്.
5: നല്ല വെയിലാണ്, ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? ശരിക്കും
6: പുറത്തിറങ്ങാൻ പറ്റില്ല, ഇപ്പൊ ഏകദേശം ഇടിപൊട്ടി തുടങ്ങി.
5: എന്തായാലും നമുക്ക് മഴ കിട്ടിയേ പറ്റുള്ളൂ അല്ലേ?
6: പറ്റുള്ളൂ. മഴയില്ലെങ്കിലേ കിണറില് വെള്ളം ഉണ്ടാവില്ല കുടിക്കാൻ.
5: അതെ, ഇനിയിപ്പൊ
6: അങ്ങോട്ടൊന്നും
5: പറയാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. മാർച്ച്
6: മാസം
5: തുലാവർഷം കിട്ടിയില്ലേ, നമ്മുടെ കാര്യം പോക്കല്ലേ?
6: പോക്കാണ്, പോക്കാണ്, വളരെ മിസ്റ്റേക്കാണ്.
5: ഓക്കേ. സൺഡേ ആയിട്ട് എന്താ വിശേഷം? വേറെ
6: സൺഡേ ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ വീട്ടിൽ തന്നെ.
5: വീട്ടിൽ തന്നെ. ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ?
6: ഭക്ഷണം കഴിഞ്ഞില്ല, ഒരു 2 മണിയാവും.
5: 2 മണിയാവും. ഓക്കേ. അപ്പൊ ഇന്ന് നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: ഞാൻ ചോദിച്ചു, മരം എന്ന ചിത്രത്തില് 14-ാം രാവുദിച്ചത് മാനത്തോ എന്നുള്ളൊരു പാട്ട്.
5: 14-ാം രാവുദിച്ചത് മാനത്തോ.

0: അപ്പൊ പാടാനൊക്കെ അറിയാം അല്ലേ? ഞാൻ തന്നെ കൂട്ട് വരണം അല്ലേ?
1: പാടിക്കോളൂ.
2: പതിനാലാം രാവുദിച്ചത് മാനത്തോ അല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ.
0: അടിപൊളി.
2: പതിനാലാം രാവുദിച്ചത് മാനത്തോ അല്ലായി കടവ്.
0: സൂപ്പറാട്ടാ. ഇങ്ങനെ പാട്ടൊക്കെ പാടാനുള്ള കഴിവുണ്ട് കേട്ടാ. ഇവിടെ ആർക്കും അത് അറിയില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇത്ര നാളും വിളിച്ചിട്ട് ആരും പാടിപ്പിച്ചില്ലല്ലോ ചേട്ടനെ. ഇല്ല. അപ്പൊ ഞാനാണ്.
1: പാടിയിട്ടുണ്ടല്ലേ.
0: ഓക്കെ, എന്തായാലും നമ്മുടെ ശ്രോതാക്കള് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ. മരം എന്ന ചിത്രത്തിന് വേണ്ടിട്ട് ദാസേട്ടൻ പാടി ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.
1: ശരി,
0: വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ പാട്ട്. ഓക്കെ, താങ്ക് യു.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ധാരണം നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം. പറയൂ.
5: ഞാൻ ദിനേശ് ആണ്.
4: പറയൂ ദിനേശ്, ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
5: ഇന്ന് അമർ അക്ബർ ആന്റണി ചിത്രത്തിലെ എന്നോ ഞാൻ എന്റെ ആ പാട്ട്.
4: അമർ അക്ബർ ആന്റണി അല്ലേ? ഈ പാട്ടാണ് വേണ്ടത്. ആർക്കൊക്കെയാണ് കേൾപ്പിക്കേണ്ടത്?
5: ഇത് എന്റെ ചേച്ചിക്ക്.
4: ഓക്കെ, ചേച്ചിയുടെ പേര് പറയൂ.
5: ചേച്ചിയുടെ പേര് അശ്വിനിയാണ്.
4: അശ്വിനി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് നേരെ കേൾപ്പിച്ചു കൊടുത്താലേ പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് രചന.
0: രചന?
1: രചന.
0: രചന, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ ചാവശ്ശേരി.
0: ചാവശ്ശേരി. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
1: ആദ്യമായിട്ടാണ്.
0: ഓക്കെ, ഇവിടെയുള്ള മറ്റാരുമായിട്ടാണ് സംസാരിച്ചത് ആദ്യം? മുന്നേ ആരുമായിട്ടാണ് ഇവിടുന്ന് സംസാരിച്ചത്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. ആ, അതല്ലേ ഞാൻ ചോദിച്ചത്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: എന്റെ വീട്ടിൽ അമ്മ, ഏട്ടൻ, എല്ലാരും.
0: എല്ലാരും ഉണ്ട്. ഓക്കെ, അവരുടെ പേരൊക്കെ ഒന്ന് പറയോ.
1: വീട്ടിലപ്പുറത്തുള്ള
0: ആൾക്കാരുണ്ടോ? ചേച്ചിയല്ല. ഓക്കെ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഠിക്കുവാണോ? എന്താ ചെയ്യുന്നേ?
1: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നേഴ്സായിട്ട്.
0: നേഴ്സായിട്ട്. ഓക്കെ, എവിടെയായിരുന്നു?
1: 21 മെയ്യില് ക്ലിനിക്കിൽ.
0: ക്ലിനിക്കില്. ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ട ഗാനങ്ങളില് വിളിച്ചത് നല്ലൊരു പാട്ടിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഏത് പാട്ടാണ്? അതിലേത് പാട്ടാ?
1: അവൾ വരും.
0: അവൾ വരും. ആർക്കു വേണ്ടിട്ടാണ് ഈ പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നേ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കേ, അപ്പോൾ ഇന്ന് സൺഡേ
1: ആയതുകൊണ്ട് ഇവിടെ എന്റെ വീടിന്റെ അടുക്കുള്ള കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ പേര് ഞാൻ പറയാം.
0: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ബീന.
0: ബീന.
1: ചന്ദ്രൻ.
0: ചന്ദ്രൻ.
1: നസീമ.
0: നസീമ.
1: പിന്നെ എന്റെ അമ്മ.
0: അമ്മയുടെ പേര് പറയൂ.
1: സതി.
0: സതി. ആ, ഓക്കെ. പിന്നെ
1: ബാക്കി എല്ലാരും ഇത് കേട്ടോണ്ടിരിക്കുന്നല്ലേ?
0: എല്ലാരും റേഡിയോ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കണോ? ഭക്ഷണം കഴിച്ചു?
1: ഭക്ഷണം കഴിച്ചില്ല.
0: കഴിച്ചിട്ടില്ല.
1: കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റൂ.
0: നമ്മുടെ പ്രോഗ്രാം എല്ലാം കേൾക്കാറുണ്ടോ?
1: രാവിലെ റേഡിയോ തുറന്നു നോക്കൂ.
0: രാവിലെ? ആഹാ, രാവിലെ മുതലേ കേൾക്കും. ഏത് പരിപാടിയാ കൂടുതലായിട്ട് ഇഷ്ടം? അത് ശരി. പിന്നെ അങ്ങ് ജോലിക്ക് പോകും അല്ലേ? പിന്നെ കേൾക്കാൻ പറ്റില്ല.
1: ഇപ്പൊ ജോലിക്ക് പോകാറില്ല.
0: ഇപ്പൊ ഇല്ല, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് പെട്ടെന്ന് തന്നെ കേൾപ്പിച്ചാലേ, നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: അപ്പൊ ഇതാ വിളിച്ചതിൽ വളരെ സന്തോഷം. എല്ലാരും അവിടെ തിരക്കിയതായിട്ട് പറയാ. ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കല്ലേ?
1: എല്ലാരും നിൽക്കുക.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഇനി പ്രത്യേകം പേരെടുത്തൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുക. പറ്റുവാണെങ്കിൽ റേഡിയോ സ്റ്റേഷൻ കാണാൻ ഇവിടെ വരാം കേട്ടോ. എല്ലാരും കൂടിയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ, നമുക്ക് ഇഗ്രം പരിപാടിയൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ട്.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടിയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
2: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
2: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
2: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
3: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ

0: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനമേജയ അച്ഛനു പകരം നീ വേണം. ഇനി അച്ഛാ
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി
3: ഉണരുകയാണ്. നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധിയാണിത്!
4: വിധിയുടെ കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ, നാടക ഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-22-0163, 7511-11-2140.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: യാത്രയാവുമീഹേമന്തം നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 6974 141.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

களிரடும் பிராயம் குளிரஞ்சோடும் பங்கிடும்.

0: യാമം ലഹരിതൻ യാമം പ്രായം തളിരിടും പ്രായം
1: ഡോർസ് എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 944-624-2000, SK Doors, Talasheri Road, Mattanur.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏപ്രിൽ ഫുൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.

ശരത് വയലാർ ഗാനരചന നിർവഹിച്ച്, മെജോ ജോസഫ് സംഗീതം പകർന്ന്, വിധു പ്രതാപും ജ്യോത്സന രാധാകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കന്മഴ പെയ്യും മുൻപേ.

ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം. ആലാപനം കാർത്തിക്, എലിസബത്ത് രാജു.

റിംഗ് ടോൺ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ജോഫി തരകൻ, സംഗീതം ഇഷാൻ ദേവ്.

ഇനി കേൾക്കാം. നൌഷാദ് മഞ്ചേരി ഗാനരചന നിർവഹിച്ച്, വി കെ വിജയൻ സംഗീതം പകർന്ന്, വിൽ സ്വരാജ്, സോണിയ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഞാൻ സഞ്ചാരി.

മകരമഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനം. ചന്ദ്രൻ നായരുടെ ഗാനരചനയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത് രമേശ് നാരായൺ. ആലാപനം കെ.ജെ. യേശുദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മോളെ ഇതാ നോക്കിയ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ.
2: എനിക്കിതൊന്നും വേണ്ടേ?
1: പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
2: എനിക്കൊന്നും വേണ്ട.
3: മോളെ എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
2: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോവും. വാങ്ങാതിരുന്നാല് അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
1: അമ്പടി മിടുക്കി.
4: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
6: ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: സ്വാഗതം. ശ്രീജ കാഞ്ഞിരോടാണ് ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്നത്തെ വായനശാലയിൽ അവതരിപ്പിച്ച കവിത എന്റെ കണ്ണു നിറഞ്ഞുപോയി. ചൊല്ലിയയാൾക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
6: അടുത്ത പ്രതികരണം വായിക്കട്ടെ. പഞ്ചഗുസ്തി നാഷണൽ വിന്നർ ശ്രീ TV രമേശുമായുള്ള അഭിമുഖ പരിപാടി കേട്ടു, ഏറെ ഇഷ്ടമായി. കേരളത്തിന്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന സ്തുത്യർഹമായ നേട്ടം തന്നെയാണ് ഇത്. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈയൊരു കായിക ഇനത്തെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യം ഇല്ലാത്തവർക്ക് ഇത് വളരെ വളരെ ഇൻഫോർമേറ്റീവായ ഒരു പ്രോഗ്രാം ആയിരുന്നു. ശ്രീ രമേശുമായി ഇങ്ങനെ ഒരു അഭിമുഖം നടത്താനും അത് പ്രക്ഷേപണം ചെയ്യാനും മുൻകൈ എടുത്ത റേഡിയോ മലബാറിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൂടാതെ അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ വിജയപാതയിൽ സഞ്ചരിക്കാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകളോടെ തൃച്ചംബരത്ത് നിന്ന് ഹരിദാസ് എന്ന ശ്രോതാവാണ് ഈ പ്രതികരണം അയച്ചത്.
7: തീർച്ചയായും ഇതുപോലുള്ള പ്രതിഭകളെ കുറിച്ചുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ നേരത്തെയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
6: അടുത്ത പ്രതികരണം നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അയച്ചതാണ്.
7: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ എടയന്നൂരിലെ +2 വിദ്യാർത്ഥി കൂടിയായ ശ്രീനിധി പ്രശാന്ത് പങ്കെടുത്ത ഓരോ ഗാനങ്ങളും ശക്തമായി. ആവണി പൊന്നുഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ എന്ന ഗാനത്തോടു കൂടി തുടങ്ങിയതും ഏറെ ശ്രദ്ധേയം. അടുത്ത സന്ദേശം TK രാഘവൻ, പ്രാന്തഞ്ചാൽ. എന്തിനാണ് മറ്റൊരു മരുന്ന്? ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ ഇത്തരം പരിപാടികൾ തന്നെ ധാരാളം. വ്യാഴാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതം വളരെ നന്നായിരുന്നു. രാമകൃഷ്ണൻ പഴശ്ശിക്കും റേഡിയോ മലബാറിനും എല്ലാവിധ ഭാവുകങ്ങളും. എനിക്ക് ഹാസ്യ പരിപാടികൾ വളരെയേറെ ഇഷ്ടമാണ്.
6: രാമേട്ടൻ അവതരിപ്പിച്ച മധുരഗീതങ്ങളെ കുറിച്ചാണ്. 28 സൈനിക സേവനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് റിട്ടയേർഡ് ഹവിൽദാർ ജനാർദ്ദനൻ തൂണേരി പങ്കെടുത്ത് സംസാരിച്ച ജയ് ജവാൻ പരിപാടിയിലെ ഓരോ വാക്കുകളും എത്ര മനോഹരം. ജയ് ജവാൻ നീണാൽ വാഴട്ടെ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്.
7: നഫീസ കുഞ്ഞിപ്പ തുടരുകയാണ്. രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച മധുരഗീതങ്ങൾ ശക്തമായി. ചന്ദനച്ചോലയിൽ നിന്നും തുടങ്ങിയ ഓരോ ഹാസ്യഗാനങ്ങളും ഏറെ മധുരതരമായ ഗാനങ്ങൾ തന്നെയായിരുന്നു.
6: മറ്റൊരു പ്രതികരണം കൂടിയുണ്ട്. സാഹിത്യം, സംഗീതം, സ്വരം എല്ലാം ഒത്തിണങ്ങി 14/9/26 പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ സൂര്യമാനസത്തിൽ നിന്നും തുടങ്ങിയത് ഏറെ ശ്രദ്ധേയമായി.
7: അടുത്ത സന്ദേശം
6: ബാബു ആണിക്കേരി അയച്ചതാണ്.
7: ഈ ആഴ്ചയിലെ ജനകീയത്തിൽ കൂടി പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യൻ TV രമേശുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് ദേശീയ ചാമ്പ്യനായ അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു. അതുപോലെ ചാരുകസേരിയിൽ കൂടി ചരിത്ര പുരുഷൻ കൂടിയായ തങ്ങളുപ്പാപ്പയെക്കുറിച്ച് മാഷും കുട്ടികളും ചേർന്ന് അവിസ്മരണീയമാക്കി. ഇടയ്ക്ക് സൂര്യയുടെ പാട്ടും കൂടിയായപ്പോൾ സംഗതി ജോർ. ശ്രീനിധി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങളും നല്ല നല്ല പാട്ടുകൾ കൊണ്ട് ഇഷ്ടമായി. ചിരിയും ചിന്തിയും ബസ്സിനുള്ളിലെ റീൽസിനെ കുറിച്ചുള്ള ആക്ഷേപഹാസ്യവും വളരെ ഇഷ്ടമായി.
6: എല്ലാ പരിപാടികളും ശ്രദ്ധയോടെയാണ് ബാബു ആണിക്കേരി കേട്ടിട്ട് പ്രതികരണം അയച്ചത്. സന്തോഷം ബാബു ആണിക്കേരി. തുടർന്നും പ്രതികരണം അറിയിക്കുക.
7: അടുത്ത കത്ത് വായിച്ചോളൂ.
6: നെല്ലിക്ക 2 നാടകത്തിന്റെ സമ്പൂർണ്ണ അധ്യായങ്ങളുടെ പുനഃപ്രക്ഷേപണത്തിന്റെ 2 ഭാഗവും കേട്ടു. നേരത്തെ കേട്ടതും കേൾക്കാൻ വിട്ടുപോയതോ മറവിയിലേക്ക് പോയതോ ആയ ഭാഗങ്ങളും കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം തോന്നി. ഫൈനൽ ഭാഗം കൂടി കേട്ടതിനു ശേഷം ഈ നല്ല നാടകത്തെക്കുറിച്ച് കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇഷ്ടങ്ങൾ ഇനങ്ങൾ ചിത്രപരിചയം, താരസ്വരം, ഗാനലയം, നാട്ടിലെ പാട്ട്, ഗാനതരംഗം, സർഗജാലകം, മധുരഗീതങ്ങൾ, ശാസ്ത്രവീതി, ജനസമക്ഷം എന്നുവേണ്ട മിക്കവാറും എല്ലാ പരിപാടികളും റേഡിയോ മലബാറിൽ പുനഃപ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഒരു വട്ടം കൂടി എന്ന പേരിൽ നാടകത്തിനും ചാരുകസേരിക്കും ഈ ഗണത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നുമുണ്ട്. എന്നാൽ ജനകീയ പരിപാടികളായ സന്ദേശഗാനങ്ങൾക്കും ഇഷ്ടഗാനങ്ങൾക്കും ഒരു പുനഃപ്രക്ഷേപണം ഇല്ലാത്തത് ഒരു കുറവായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും സന്ദേശങ്ങളും ഇഷ്ടഗാനങ്ങളും ഒരിക്കൽ മിസ്ഡ് ആയാൽ പുനഃപ്രക്ഷേപണം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കേൾക്കാൻ സാധിക്കാതെ പോകുന്നത് നഷ്ടബോധം ഉണ്ടാക്കാതെയില്ല. ഈ രണ്ട് പരിപാടികളുടെയും പുനഃപ്രക്ഷേപണം പരിഗണിക്കുമെന്ന് വിശ്വാസത്തോടെയും റേഡിയോ സ്റ്റേഷന് ഉത്തരോത്തരം പുരോഗതി ആശംസിച്ചുകൊണ്ടും പ്രതികരണം അയച്ചത് ചന്ദ്രഭാനു തില്ലങ്കേരി.
7: ചന്ദ്രഭാനുവായിട്ടും പറഞ്ഞതുപോലെ ഈ രണ്ട് പരിപാടികളുടെയും പുനഃപ്രക്ഷേപണം ഞങ്ങളുടെ പരിഗണനയിലുള്ള വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം.
6: അടുത്ത പ്രതികരണം ബിജേഷ് മുണ്ടേരി, മഹിത ബിജേഷ് എന്നിവർ ചേർന്ന് അയച്ചതാണ്. വായിക്കട്ടെ.
7: വായിച്ചോളൂ.
6: AIയുടെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ തലമുറയെ അടക്കം എന്തിനേറെ അച്ഛനെയും അമ്മയെയും വരെ AIയോട് ചോദിച്ചാൽ നമ്മുടെ മുൻപിലേക്ക് എത്തുകയായി. ഇതു ഞാൻ പറയുവാൻ കാരണം റേഡിയോ മലബാറിലെ സർഗജാലകത്തെക്കുറിച്ച് പറയുവാനാണ്. സർഗജാലകം എന്ന് പറഞ്ഞാൽ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ. സ്വന്തം കവിതകളെ, കഥകളെ സ്വന്തമായി അവതരിപ്പിക്കുക എന്നതാണ് അതിലേറ്റവും മികച്ചത്. എന്നാൽ മറ്റൊരാളുടെ കവിത അല്ലെങ്കിൽ കഥ മറ്റൊരാൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് കൊണ്ടും വലിയ തെറ്റുകൾ തോന്നിയിട്ടില്ല. എന്നാൽ ഒന്ന് രണ്ട് സർഗജാലകത്തിൽ കൂടി AI പാടി സംഗീതം നൽകിയിട്ടുള്ള പാട്ടുകൾ കേൾപ്പിച്ചത് അരോചകമായി തോന്നി. പാട്ടുപോലും വിഷയം കൊടുത്താൽ ഇന്ന് AI ആ പാട്ട് തരുന്ന കാലഘട്ടമാണ്. AI സംഗീതം ചെയ്ത് പാടിത്തരികയും ചെയ്യും. അത്തരത്തിലുള്ള പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കണമോ എന്ന് റേഡിയോ മലബാർ ആത്മാർത്ഥമായി ചിന്തിക്കുമല്ലോ.
7: തീർച്ചയായും ബിജേഷ്, മഹിത ബിജേഷ് മുണ്ടേരി പറഞ്ഞതുപോലെ തന്നെ സർഗജാലകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്വന്തം കവിതകളെയും കഥകളെയും അവതരിപ്പിക്കുക എന്ന നിലപാടിൽ തന്നെയാണ് നമ്മൾ ഇതുവരെയും പരിപാടികൾ അവതരിപ്പിച്ചത്. മഹിത ബിജേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് AIയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള AI സൃഷ്ടികൾ അയക്കുന്ന ശ്രോതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുകയാണ്.
6: അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയിൽ നിന്നും അയച്ചതാണ്.
7: ശ്രീനിധി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഇഷ്ടമായി. സാധാരണ ചലച്ചിത്ര പ്രേമികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളായിരുന്നു എല്ലാം. മലയാള ചലച്ചിത്രങ്ങളിൽ പല നിലയിലും തികച്ചും വേറിട്ടു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു യവനിക. ആ ചിത്രത്തെ മികച്ച രീതിയിൽ ശബ്ദവ്യാഖ്യാനം നടത്തി അവതരിപ്പിച്ച ബൈജുവേട്ടന് അഭിനന്ദനങ്ങൾ. ഗാനങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഭരതമുനി ഒരു കളം വരച്ചു എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഗാനം എടുത്തു പറയാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയില്ല. താരസ്വരത്തിൽ ക്യാപ്റ്റൻ രാജുവിനെ അവതരിപ്പിച്ച പരിപാടിയും ഏറെ മികച്ചതായി. മായാവി എന്ന ചിത്രങ്ങളിലെ ഗാനങ്ങളെ വിലയിരുത്തി ഡോക്ടർ ജയരാജും ലീന ജയരാജും അവതരിപ്പിച്ച പാട്ടും പൊരുളും ആസ്വാദ്യകരമായി. ഗാന്ധിലയത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയ്ക്ക് പുറമെ ഗാന്ധി ഗീതവും ഐത്യത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ വാക്കുകൾ ഉൾപ്പെടുത്തുന്നതും നന്നാവുന്നുണ്ട്.
6: പതിവ് പോലെ ദിലീപ് വി മുഹമ്മദ് മിക്ക പരിപാടികളും കേട്ടിട്ട് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. തുടർന്നും പ്രതികരണം അറിയിക്കുക.
7: ഒരു കത്ത് കൂടിയുണ്ട്. സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയാണ് ഈ സന്ദേശം അയച്ചത്. വായിച്ചോളൂ.
6: ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേട്ടു. എല്ലാം നല്ല ഗാനങ്ങൾ. ശ്രീനിധി പ്രശാന്തന് അഭിനന്ദനങ്ങൾ. സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി രചിച്ച തണൽമരങ്ങൾ എന്ന കഥ വളരെ നന്നായിരുന്നു. അവതരണം മികച്ചതായി. മേഘാരാജീവൻ രചിച്ച ഗാനം ഇഷ്ടപ്പെട്ടു. രേഖാ ബിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം ഉഷാ പ്രദീപ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കുപ്പിവളകൾക്ക് പറയാനുള്ളത് എന്ന കവിത ശ്രീജ AO നല്ല രീതിയിൽ ആലപിച്ചു. ശനിയാഴ്ചത്തെ ഗാനലയം പരിപാടി സൂപ്പർ.
7: ഇന്നത്തെ പ്രതികരണത്തിൽ ഇത്രയും സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനിയും റേഡിയോ മലബാറിന്റെ പരിപാടികൾ കേട്ട് കൂടുതൽ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക.
6: അയക്കേണ്ട വിലാസം പ്രതികരണം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ റേഡിയോ മലബാർ IELUR.
7: ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇതാണ്. 9037008960.
0: പ്രതികരണം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറി വന്നെന്റെ പാട്ടാണല്ലേ, നല്ല അപത്തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നത്.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള റേഡിയോയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവർ വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയിൽ വന്നത്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലേ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ?
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
4: 8078-502-836.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
7: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
7: ഫോൺ 9496420880-8111-933-600. സിഎം വിസ്താര,
6: സിഎം വിസ്താര നെല്ലൂന്നി.
8: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മനസ്സു നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ ചലഞ്ച് 2026 വിമാനയാത്രയ്ക്ക് അർഹത നേടിയ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദികൃഷ്ണ, നസല ഫാത്തിമ ടി പി, വിമാനയാത്രയിൽ പങ്കെടുത്ത ലൈബ്രറി കൗൺസിൽ അംഗം അബ്ദുൾ സലാം എന്നിവർ സംസാരിക്കുന്നു. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 3-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, ഹർഷിത. രാത്രി 10:00 മധുരഗീതങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാതചിന്ത. ദൈവശതകത്തിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. അവതരണം പ്രീത രമേശ്, തളിപ്പറമ്പ. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ONV കുറുപ്പിൻ്റെ നദി എന്ന കവിത കേൾക്കാം. ആലാപനം ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 3-ാം അധ്യായം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യസൗരഭം, നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ ചാരുകസേരയിൽ ആരോമൽ ചേകവരെ കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല, ഇതിൽ ജിനേഷ് കേളോത്തിൻ്റെ മേഘരൂപങ്ങൾ പുസ്തക അവലോകനം. അവതരണം നന്ദാത്മജൻ കൊതേരി. തുടർന്ന് മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ഏകാന്തതയുടെ കവാടങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് സൂര്യ ഇടവന. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അമ്മേ അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
1: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
0: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
1: വിഷ? നീ എന്ത് നീ പറയുന്നേ?
0: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
1: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-4000, 7225-900-18.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: लक्षाधिकैः जनैः अस्य गगन प्रदर्शनस्य आयोजनं कृतम्। सामाजिक माध्यमे स्वकीय लेखने मन्त्रिणा संजय सेठेन एषः कार्यक्रमः अनुशासनस्य, परिशुद्धेः, सामूहिक समन्वयस्य, व्यावसायिकतायाश्च संगमः तथा भारतीय वायुसेनायाः गौरवमयी क्षमतायाः प्रत्यक्षं प्रामाण्यम् इति अभिहितम्। मन्त्रिणा अस्य दलस्य शौर्यं समर्पणं च भूरिशः प्रशंसितम्, येन स्वकीयायां 30-वर्षीयायाम् आनुपूर्विकयात्रायां भारते विदेशेषु च 800-अधिकेषु गगनप्रदर्शनीषु कौशलं दर्शितमस्ति। जोधपुरे वायु सुरक्षां संवर्धयन्ति भारतीय वायुसेना जापानदेशेन सह वीर गार्डन्स अभ्यासं संचालयति। मंगलवासरे समाप्यमाणे अस्मिन् अभ्यासे तेजस राइफल प्रभृतीनि विमानानि नभसि कौशलं दर्शयन्ति। महिला क्रिकेट क्रीडायां भारतम् एशिया क्रीडानां निर्णायक चक्रे प्रविष्टम्। जापानदेशे अद्य क्रीड्यमाने द्वितीय उपान्त्य चक्रे भारतेन बांग्लादेश दलं 14-100 धावनांकैः पराजितम्। मंगलवासरे सुवर्ण पदकाय आयोजिते निर्णायक चक्रे भारतीय दलं श्रीलंका दलं सम्मुखी करिष्यतः। इति वार्ताः।
1: आकाशवाणी അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: അയ്യോ അതെന്താ,
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
3: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ല?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSPD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
4: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSPD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathamikta hai.
5: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തി.

0: ഉണ്ടെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്തു നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശന അനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഈ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ, കോട്ടയം ജില്ലയിൽ നത്താശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരമൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരമന് വെള്ളി മെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. 2-ാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിളിക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യ കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 4-ാം സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിതമായതാണ് ഇങ്ങനൊരു വലിയ സന്തോഷം പങ്കുവെക്കാൻ. പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ വാക്കുകൾ.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒന്നര മാസം മുൻപാണ് ഉത്തരവിട്ടത്.
0: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: മലയാള വാർത്തകൾക്ക് ശേഷം സർഗജാലകം കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നു ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ ദ്രൗപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 26 അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ രീതികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഭീഷണിയായി മാറിയതായും ജൈവവൈവിധ്യനാശം, ജലക്ഷാമം എന്നിവ ഇതിന്റെ അടയാളമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
2: സ്വയം ഓർ സ്വനിർഭർ ഇക്കോ സിസ്റ്റം കോ ഫിർ സെ സ്ഥാപിത കാരണ ഡെവലപ്മെന്റ് കോ അഡ്വർട്ടൈസൻ കാ എക് രൂപ മാനാ ഭീ മഹത്വപൂർണ സ്ട്രാറ്റജിക് പ്രിൻസിപ്പൽ വികാസ് കെ ലിയെ മജബൂത് ഹെൽത്ത് സിസ്റ്റം ഓർ ക്ലൈമറ്റ് റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകത ഹൈ എ കൃഷി ഉത്പാദകത ബഢാനെ ഓർ അഫോർഡബിൾ തഥാ വിശ്വസനീയ ഊർജ കി ഉപലബ്ധത സെ ഭീ ജുഡ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മറ്റന്നാൾ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 23 വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഇന്ത്യ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഈ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംരംഭമാണ് വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ. മറ്റ് വളങ്ങൾക്കൊപ്പം വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ ഉപയോഗിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സഹായമാകുന്നു. സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റുന്ന സൌരോർജ്ജ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ പദ്ധതി. പദ്ധതി ഗുണഭോക്താവായ കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
3: എന്റെ പേര് സുരേഷ് കുമാർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം നല്ല കറണ്ട് ബില്ല് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: UN പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 അദ്ദേഹം UN ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈദരാബാദിൽ ഇന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. രാജ്യസഭാ MP കെ ലക്ഷ്മൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. BJP പഞ്ചാബ് ഘടകത്തിന്റെ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ 3 ഘട്ടം ഇന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ ഓതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. വ്യവസ്ഥ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമൂസ് കടലിലേക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. ഒരേസമയം സൈനികരെയും നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിച്ച് പോരാട്ടവും ചർച്ചകളും തുടരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള അമേരിക്കൻ ഉപരോധം മാറ്റുക എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വച്ചത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും മറ്റ് മേഖലകളെയും ലക്ഷ്യമിട്ട് യുക്രൈന്റെ വൻ ഡ്രോൺ ആക്രമണം. ഇന്നലെ രാത്രി 1000-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും പാർപ്പിട സമുച്ചയത്തിനും ഇടിപാട് സംഭവിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി, ഷൂട്ടിംഗിലാണ് 2 മെഡലും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇളവേനിൽ വാളറിവൻ, സോനം മസ്കർ, മലയാളി താരം വിദർശ വിനോദ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ സ്വന്തമാക്കി. ഇന്ന് നടന്ന മറ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
5: വനിതാ T20 ക്രിക്കറ്റിലെ 2nd സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. 49 പന്തിൽ ഷഫാലി വർമ്മ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഷഫാലിയുടെ അന്താരാഷ്ട്ര T20 കരിയറിലെ ആദ്യ സെഞ്ചുറിയാണിത്. ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സെഞ്ചുറി എന്ന നേട്ടവും ഷഫാലി സ്വന്തമാക്കി. 19 പന്തിൽ 37 റൺസ് നേടിയ സ്മൃതി മന്ധാന അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറി. ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. വനിതാ ഹോക്കിയിൽ പൂൾ ബിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ എതിരില്ലാത്ത 19 ഗോളിന് തോൽപ്പിച്ചു. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 13-1 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി സുജിക തരിയൽ ചരിത്ര നേട്ടം കുറിച്ചു. വനിതകളുടെ പരമ്പരാഗത 60 കിലോ വിഭാഗത്തിൽ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് ഈ ഇനത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ഉറപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി സുജിക മാറിയത്. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിൽ പ്രവേശിച്ചു. അതേസമയം ടെക് ബോളിലും ഉഷുവിലും ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്രപരമായി ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് കായിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. മലപ്പുറത്ത് ശക്തമായ മഴയിൽ 1 മരണം. കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി

ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ പുരോഗമിക്കുന്നു. അഭ്യാസ പ്രകടനം ചൊവ്വാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 26-ന് അഭിസംബോധന ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഉന്നം തെറ്റാതെ ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ കഥ ചായക്കാരൻ. അവതരിപ്പിക്കും.

0: ഓക്കെ, ഞാൻ കാണിച്ചുതരാം. പിന്നെ നിങ്ങൾ കാണിക്കും. ഞാൻ വാട്സാപ്പിലൂടെ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, ഇവിടെ പറന്നെത്തും എനിക്കുള്ള ഒരു. പിന്നെ പറയണ്ടല്ലോ, പിന്നെ നിന്റെ വാട്സാപ്പ് ആംഗ്ലമാർ എന്നെ ഞൊട്ടും. ഒന്ന് പൂടി, കുത്തിക്കോടലി ഞാൻ പുറത്തിടും, ഓർത്തോ. പരസ്പരമുള്ള ഈ വെല്ലുവിളികൾക്കിടയിൽ എന്തൊക്കെയോ തട്ടിത്തെറിപ്പിക്കുന്നതിന്റെയും പൊട്ടിത്തകരുന്നതിന്റെയും മനോഹര ശബ്ദങ്ങൾ ഒരു പശ്ചാത്തല സംഗീതം പോലെ ഒഴുകി വരുന്നുണ്ട്. തൊട്ടടുത്ത വീടാണ്, അറിഞ്ഞിടത്തോളം മാതൃകാ ദമ്പതികളുമാണ്. അവിടെ ആരോ എന്തോ ഒരു പ്രശ്നത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട്. അല്ലെങ്കിലും പ്രശ്നത്തിന്റെ മുള പൊട്ടാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണത്. നമ്മുടെ മനസ്സിന്റെ വിചാരം പോലെയായിരിക്കും അങ്ങോട്ട് വീഴണോ ഇങ്ങോട്ട് വീഴണോ എന്നത്. എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം. അയൽവാസി എന്ന നിലയിൽ അത് തന്റെ കടമയാണെന്ന് ഒരു പരോപകാരി കൂടിയായ ലോലിതൻ വിശ്വസിക്കുന്നു. സാധിക്കുമെങ്കിൽ ഈ മുള്ളിനെ മുളയിലേ നുള്ളിക്കളയണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ ഭാര്യ ചിരവ കൊണ്ടടിച്ചു കൊന്നു. ടൂറിന് കൊണ്ടുപോയി ഭാര്യയെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു. അങ്ങനെ എന്തൊക്കെ നമ്മള് ദിനംപ്രതി കേൾക്കുന്നു. ലോലിതൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പഴയ ആരോഗ്യവും ആവേശവും ഒന്നും ഇപ്പോൾ ശരീരത്തിനില്ല. ആണായാലും പെണ്ണായാലും അടിപിടി കൂടുമ്പോൾ പത്തടി പിന്നിൽ നിന്ന് നോക്കി മാന്യനാകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധി. പ്രത്യേകിച്ച് അടി ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ. അതല്ല, മാരകായുധങ്ങൾ കയ്യിലുള്ള അവരുടെ പിച്ചലും മാന്തലും തലോടലും തടയാൻ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരാരോഗ്യമുള്ള മനസ്സും ശരീരവും സ്വന്തമായി ഉണ്ടാവണം. കൂടാതെ വടക്കൻ പൂഴിക്കടകിനിൽ കുറച്ച് അവഗാഹവും കൂടിയുണ്ടെങ്കിൽ സ്വയം രക്ഷയ്ക്ക് നന്നാവും. പണ്ട് ഒരു ചായക്കാരൻ പിടിക്കാൻ പോയതിന്റെ അടയാളം ഇപ്പോഴും മുഖത്തുണ്ട്. ലോലിതൻ തന്റെ മുഖമൊന്ന് തടവി. മുമ്പാറത്തെ എണ്ണം പറഞ്ഞ മൂന്ന് പല്ലുകളാണ് അന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് രക്തസാക്ഷിയാകേണ്ടി വന്നത്. തല്ലുകൂടിയവർ പിന്നീട് ചായക്കാരൻ പറഞ്ഞ് ലോഹ്യമാവുകയും ചെയ്തു. പക്ഷെ ഇന്നിപ്പോൾ ആ പല്ലുകളുടെ വിടവ് വാക്കുകൾക്ക് പൂർണ്ണത കൊടുക്കുന്നില്ല എന്നൊരാശങ്ക ലോലിതന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു അയൽവാസി എന്ന അധികാരത്തോടെ ലോലിതൻ ചെന്നപാടെ ചോദിച്ചു, എന്താടോ പ്രശ്നം? ഇത് കേട്ടതും ആ സ്ത്രീ ലോലിതന്റെ നേർക്കൊന്ന് ചീറി. ശത്രുവിന്റെ നേർക്ക് തൊടുത്തുവിടാവുന്ന ഏറ്റവും വലിയ ആയുധം വാളും ബോംബുമൊന്നുമല്ല, അത് ചീറലാണ്. ലോലിതൻ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ അവിടെ സ്തംഭിച്ചു നിന്നു. എന്താടിയെന്നോ എടീ പോടിയെന്നൊക്കെ സ്വന്തം വീട്ടിൽ ചെന്ന് സ്വന്തം പെണ്ണുങ്ങളെ വിളിക്ക്. ഇത് കേട്ടതും ലോലിതന്റെ ചങ്കിൽ കിടന്ന് ബാക്കി പറയാൻ വെച്ച വാക്കുകൾ ഒന്നിച്ച് ചിതറിത്തെറിച്ചു. ശവത്തിൽ കുത്തുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പൊ നടന്നത്. ജീവിതം പകുതി മുക്കാലും പിന്നിട്ട ലോലിതൻ അതിൽ പകുതിയും പെണ്ണന്വേഷിച്ച് പരാജയപ്പെട്ട് തളർന്ന് ഒടുവിൽ ആശകളും സ്വപ്നങ്ങളും അവസാനിപ്പിച്ച് വെറുമൊരു മരമായിരിക്കുന്ന ആ വൃണിത ഹൃദയത്തിലേക്കാണ് ഈ സ്ത്രീ ക്രൂരം പെയ്തതെന്ന് ഓർക്കണം. വീട്ടിൽ പോയി കെട്ടിയോളെ എടിയെന്ന് വിളിക്കാൻ ലോലിതന് ഒന്ന് നെഞ്ചത്തടിച്ച് കരയണമെന്ന് തോന്നി. ഞാൻ ലോലിതൻ വാക്കുകൾക്കായി വിക്കി.
1: താനിനി കൂടുതലൊന്നും തള്ളണ്ട, നീ ആരാടാ എന്റെ ഭാര്യ എടിയെന്ന് വിളിക്കാൻ?
0: സകല വൈരാഗ്യങ്ങളും മാറ്റിവെച്ച് അടിതടവുകൾ മറികടന്ന് ഭാര്യയ്ക്ക് ഐക്യദാർഢ്യവുമായി കെട്ടിയോനും പുറത്തു ചാടിയതോടെ താൻ നിൽക്കുന്ന ഭൂമി രണ്ടായി പിളർന്ന് അതിൽ അപ്രത്യക്ഷമാവാൻ ആത്മാർത്ഥമായി ലോലി

0: ആഗ്രഹിച്ചു. നേരത്തെ രക്തസാക്ഷികളായ പല്ലുകളുടെ വിടവ് തന്നെ ചതിച്ചോ, അതോ അവർ തന്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചതാണോ? എന്തായാലും കാര്യം കയ്യിന്ന് പോയിരിക്കുന്നു. രംഗം പന്തിയല്ലെന്ന ഉൾവിളിയിൽ അയാൾ കാലുകൾക്ക് റിവേഴ്സ് ഗിയറിട്ടു. ആ ഭാര്യയും ഭർത്താവും തന്റെ പേരിനൊപ്പം വേറെയും എന്തൊക്കെയോ പൊൻതൂവലുകൾ കൂട്ടിച്ചേർത്ത് വായക്കൊണ്ട് അലക്കിക്കുടയുന്നുണ്ട്. ഇപ്പോൾ ലോലിതന് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, അവർ തമ്മിലുള്ള വഴക്ക് ഇതിനകം തീർന്നിരിക്കുന്നു.
1: ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ ചായക്കാരൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി സുവർണ നാരായണൻ എഴുതിയ കവിത കേൾക്കാം, ചിതലരിക്കാത്ത ഓർമ്മകൾ. ആലപിക്കുന്നത് അശ്വതി.

0: സുവർണ നാരായണൻ എഴുതിയ ചിതലരിക്കാത്ത ഓർമ്മകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അശ്വതി. സർഗജാലകത്തിൽ ഇനി ബാബുരാജ് അയ്യല്ലൂർ എഴുതിയ കഥ ആളിക്കത്തുന്ന ചൂട്ടുപോലെയൊരാൾ, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: പകർച്ചപ്പനിക്ക് ശേഷമാണ് കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായത്. ഒരു നിശ്ചയമില്ല ഒന്നിനും ഏതിനും. തടിക്കൊരു പൊതം കുറഞ്ഞതുപോലെ, ബുദ്ധിക്കൊരു മരവിപ്പ്, കണ്ണിനെ ഇതിനകം തന്നെ പിടികൂടിയ വലച്ചിൽ അതിൻ്റെ നീരാളിക്കൈ നീട്ടിപ്പിടിക്കുകയാണോ? ചിലന്തി വലയിൽപ്പെട്ടവനെ പോലെ ഒരു ബദ്ധപ്പാട്. മാറാല തൂത്തുകളയാനെന്നോണം ഇടയ്ക്കിടെ കണ്ണ് ചിമ്മി നോക്കും. അല്പസമയത്തെ ആശ്വാസമുണ്ടാകുമെങ്കിലും പിന്നീടെല്ലാം പഴയപടി തന്നെ. കൺപീള കൈകൊണ്ട് തോണ്ടിയെടുത്ത് മുറ്റത്തെ ടാപ്പിൽ നിന്ന് മുഖം കഴുകിയ ശേഷം പ്ലാസ്റ്റിക് വയറുകൊണ്ട് മെടഞ്ഞ് വട്ടക്കസേരയിലിരുന്ന് അയാൾ ദീർഘനിശ്വാസം വിട്ടു. അച്ഛാ, ചായ എടുക്കട്ടെ? മകൻ്റെ ഭാര്യയാണ്. എന്നാ എടുക്കപ്പാ, കുടിച്ചു കളയാം. അല്ലാണ്ട് എന്തു ചെയ്യാനാ, കുടിച്ചിരിക്കുകയെന്നല്ലാണ്ട്? വിയർക്കുന്ന കൈകളാൽ ചായ വാങ്ങി മരുമകളുടെ മുഖത്ത് നോക്കി പതുക്കെ ചിരിച്ച് അയാൾ ചോദിച്ചു, അല്ല ഇന്ന് കടിയൊന്നുമില്ലേ? പിള്ളേർക്ക് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഉണ്ട്, അതെടുക്കട്ടെ അച്ഛാ? വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. ചൂട് ചായ കുടിച്ചിറക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിത്യവും കാണുന്നയാളെ തന്നെ കണ്ടാ തിരിയുന്നില്ല, എന്താ ചെയ്യുക? ഇങ്ങനെ കുത്തിരിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് മനുഷ്യനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വെളുത്ത മുണ്ടും മുറിക്കയ്യൻ കുപ്പായവുമാണ് പതിവ് വേഷം. ലോകത്തെന്തു മാറ്റമുണ്ടായാലും ഇതിലിനി മാറ്റമില്ല, വിട്ടുവീഴ്ചയുമില്ല. ക്ഷയിച്ചു തുടങ്ങിയ ആരോഗ്യം കണ്ണുകളെ കൂടാതെ തൊലിപ്പുറത്തും സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. അതിലൊന്നും അയാൾക്കൊരു വിഷമവുമില്ല. പക്ഷേ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല, സ്വന്തം മക്കളെപ്പോലും. ഇങ്ങനെയായാൽ ഇനി എന്തു ചെയ്യും? വീടിനു മുന്നിലെ തൻ്റെ ചെറിയ കടയിൽ ഇന്ന് ആരും കയറാതായി. ചെറുപ്രായത്തിലേ തുടങ്ങിയതാണ് ഈ കച്ചവടം. പറമ്പിലെ വരുമാനവും കടയിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട് തന്നെയാണ് മക്കളെയെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയത്. കടയിൽ അധികം സാധനങ്ങളൊന്നുമില്ല. മിഠായി, തീപ്പെട്ടി, ബീഡി, മുറുക്ക്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ. ദന്തനിരയിൽ നിന്ന് കൊഴിഞ്ഞുപോയ പല്ലുകൾ പോലെ രണ്ട് നിരപ്പലകകൾ മാത്രം അയാൾ തുറന്നു വയ്ക്കും. ആരും അതിക്രമിച്ച് കടക്കുന്നത് അയാൾക്കിഷ്ടമല്ല. പ്രദർശിപ്പിക്കാനാണെങ്കിൽ അധികം സാധനങ്ങളുമില്ല, പിന്നെന്തിന് സാഹസപ്പെട്ട് എല്ലാം തുറന്നു വെക്കണം? കുട്ടികളും പ്രായമായവരും മാത്രമാണ് അവിടെ വരിക. ഇപ്പോഴാണെങ്കിൽ തീരെ വയ്യാതായി. സാധനങ്ങൾ കൊടുത്ത് പണം ബാക്കി കൊടുക്കാൻ കഴിയുന്നില്ല, ഏറിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ അതിനെ ചൊല്ലിയുള്ള കശവിശ. ഒരിക്കൽ ബാക്കി കൊടുത്ത പണത്തെക്കുറിച്ച് ബഹളമായപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഇളയ മകന് ഓടി വരേണ്ടി വന്നു. പക്ഷേ എന്തൊക്കെയായാലും കച്ചവടം ചെയ്തേ പറ്റൂ. മക്കളൊക്കെ വലിയ നിലയിലായി, പുതിയ വീട് വെച്ച് താമസവും തുടങ്ങി. അച്ഛൻ ഇതൊക്കെ നിർത്തി വീട്ടിലടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ? ആ പറച്ചിൽ തന്നെയാണ് ഒരു ചൂട്ടുപോലെ അയാളുടെ ഉള്ളിൽ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കച്ചവടമില്ലെങ്കിലും എനിക്ക് പീടിക തുറന്നിരിക്കാണ്ടിരിക്കാൻ പറ്റൂല. ഒന്നുമില്ലെങ്കിൽ നാലാളോട് കിസ പറഞ്ഞൂടെ? റോഡുമിലൂടെ പോകുന്നവരെ കണ്ടൂടെ? അയാൾ മനസ്സ് തുറന്നു. അതൊന്നും ഇനി നടക്കൂലച്ചാ, വയസ്സായില്ലേ, മകൻ പറഞ്ഞു. അതെന്താ നടക്കാണ്ട്? മോനെ, നീയെങ്കിലും ആ കടലാസ് ഒന്ന് ശരിയാക്കി തരണം, അതുമാത്രം മതി. ഇപ്പൊ തന്നെ ലൈസൻസ് ഉണ്ടല്ലോ, അടുത്ത കൊല്ലം ഇനി പുതുക്കണ്ടു. മുനിസിപ്പാലിറ്റിയിൽ പണവും കെട്ടി ലൈസൻസ് പുതുക്കിയിട്ട് എന്താ കാര്യം? ഞാനും കൂടി കുത്തിരിക്കേണ്ടി വരില്ലേ കച്ചവടം ചെയ്യുമ്പോൾ? മകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും വേണ്ട, നീ ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നാൽ മതി. ഞാൻ ടൗണിൽ പോയാലുള്ള കഥയറിയാലോ. അതൊന്നും ശരിയാവൂലച്ചാ, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. മകൻ അല്പം ഗൗരവത്തിലായി. പിന്നെന്താ മോനെ ഞാൻ ചെയ്യുക? അകത്ത് കിടക്കാനാണെങ്കിൽ പിന്നെന്തിനാ മനുഷ്യനെ കൊള്ളുക? അയാളുടെ ഉള്ളിലൂറിയ കരച്ചിലിൻ്റെ നനവ് വാക്കുകളായി പുറത്തു വന്നു. അച്ഛൻ്റെ മനോവേദനയുടെ നീറ്റൽ നീറ്റുകക്കയിലെന്നവണ്ണം മകനെ പൊള്ളിച്ചു. പക്ഷേ അയാൾ നിസ്സഹായനാണ്. വയസ്സായ അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. എണ്ണയും കുഴമ്പും തൈലവും മരുന്നും. തൻ്റെ പുതിയ വീടിൻ്റെ പടി നടക്കുമ്പോഴും പഴയ വീട്ടിൽ ഒരു ബാത്ത് അറ്റാച്ചഡ് ടോയ്ലറ്റ് പണി കഴിപ്പിച്ചത് തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമായിരുന്നു. വീട് പണിയെക്കുറിച്ചും അതിൻ്റെ നൂലാമാലകളെക്കുറിച്ചും സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ അയാൾ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അയാൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെ ഇടയ്ക്ക് കയറി അയാൾ പറഞ്ഞു, അല്ല നിങ്ങൾ കാര്യമായിട്ട് പറയുന്നതല്ലെങ്കിൽ എനിക്ക് കേട്ടുകൂടാത്തതൊന്നും ഉണ്ടാവൂലെന്നറിയാം. എന്നാലും മോനെ, നീ അതൊന്ന് ശരിയാക്കി തരണം. മനുഷ്യനായി ജീവിക്കണ്ടേ? ബുദ്ധിയില്ലാണ്ടിങ്ങനെ. അയാൾ കരച്ചിലടക്കി ചിരിച്ചുകൊണ്ട് പതുക്കെ നടന്നു. തന്നെ വീഴ്ത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന കാവി പൂശിയ സിമെന്റ് തറയിൽ കാലുറപ്പിച്ചു വെച്ച് അയാൾ നടക്കുകയാണ്. പുതം കുറഞ്ഞ ആ മനുഷ്യൻ പതുക്കെ കൈവീശി നടക്കുമ്പോൾ ചാരം മൂടിയ കനലുകളിൽ വിശറിക്കാറ്റിൻ്റെ തീയുണർന്ന് ആളിക്കത്തുന്ന ഒരു ചൂട്ട് അയാളുടെ ഉള്ളിൽ കത്തിക്കയറുകയായിരുന്നു. ആ ജ്വാലയിൽ വെന്തരിയാൻ അയാൾ മാത്രം. മകന് ഒരു ഭാരമായി പഴന്തുണിക്കെട്ടുപോലെ അകത്ത് കട്ടിലിൽ മച്ചുനോക്കി മലർന്നു കിടക്കുന്ന നിശ്ചേഷ്ടനായ മനുഷ്യനെ കാർക്കിച്ചു തുപ്പിക്കളയാൻ അയാൾ ആവത് ശ്രമിച്ചുകൊണ്ടിരുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റിനരികിലായി കട്ടിലിന് താഴെ വച്ചിട്ടുള്ള തുപ്പൽ കോളാമ്പി തറയിലൂടെ നിരങ്ങി നീങ്ങുന്ന ശബ്ദം, ഇരുമ്പ് കമ്പി കയറ്റിയ ലോറി താറിട്ട റോഡിലൂടെ ഉരഞ്ഞു പോകുമ്പോഴുള്ള അലോസരമായി അയാളുടെ കാതിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ പൊതം കുറഞ്ഞ അയാൾക്ക് കക്കൂസിൽ പോകുമ്പോൾ കയ്യാളാവാൻ വിധിക്കപ്പെട്ട വാർപ്പിൻ്റെ കൊളുത്തിൽ തൂക്കിയിട്ട അറ്റം കെട്ടിയിട്ട കയർ തൻ്റെ യജമാനനെ കാത്തിരിക്കുകയായിരുന്നു.
0: ബാബുരാജ് അയ്യല്ലൂർ എഴുതിയ ആളിക്കത്തുന്ന ചൂട്ടുപോലെയൊരാൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്, പത്മിനി ടീച്ചർ എഴുതിയ അനുഭൂതികൾ. ആലപിക്കുന്നത് സിനി രഘുനാഥ്.

0: പത്മിനി ടീച്ചർ എഴുതിയ അനുഭൂതികൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സിനി രഘുനാഥ്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
3: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം.
4: അത് ഞാൻ ഉറപ്പിച്ചു.
3: ഇതിനുമുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
5: നരസിംഹമ്മ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണ്.
2: മറവയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
1: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
6: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
7: അതെ.
6: എന്താ പേര്?
7: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
7: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക.
8: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
9: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
10: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
10: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
9: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
10: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
10: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
8: ആ പിന്നെന്നാ?
11: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കല്ലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030 9496 9741.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം. ഇനി ദോസ്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചലഞ്ചിൽ ജേതാക്കളായി വിമാനയാത്രയിൽ പങ്കെടുത്ത മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദികൃഷ്ണയും നെസ്ല ഫാത്തിമയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എന്നോടൊപ്പം ഇന്ന് ഒരു മത്സരത്തിൽ വിൻ ചെയ്ത് വലിയൊരു നേട്ടം കൈവരിച്ച രണ്ട് പ്രതിഭകളുണ്ട്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആദികൃഷ്ണ, പത്താം തരം വിദ്യാർത്ഥിനി നസ്ല ഫാത്തിമ. റേഡിയോ മലബാറിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ആദികൃഷ്ണയാണ് ആദ്യം സംസാരിക്കുന്നത്. ആദികൃഷ്ണ, ഒരു നേട്ടം നേടിയിട്ടുള്ള ഹാപ്പിയിലാണുള്ളത്, എന്താണ്?
2: വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ട് വിമാനത്തിൽ പറക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല.
1: അപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ, പുസ്തകങ്ങൾ വായിച്ച് നേടിയ ഒരു വിജയമാണ്, അതിനവർക്ക് കിട്ടിയ സമ്മാനം വിമാനയാത്രയാണ്. ആ അനുഭവങ്ങളും ഇതിലേക്ക് എങ്ങനെ അവരെ നയിച്ചു എന്നുള്ള വിശേഷങ്ങളാണ് നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം.
2: തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായിട്ട് വായനാ ചലഞ്ച് നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലുള്ള അക്ഷയരാജ് ലൈബ്രറി പോയിട്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ലൈബ്രറി സെക്രട്ടറി നമ്മളെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വായനാ ചലഞ്ച് ഉണ്ട്, അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് വിമാനത്തിൽ പറക്കാം എന്നുള്ള ഒരു ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല കിട്ടുമെന്നൊന്നു. അങ്ങനെ വായിച്ച് വായിച്ച് 4800 കുട്ടികൾ വായിച്ചതിൽ 64 ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായി
1: താലൂക്ക് തലത്തിലാണ് നടന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ പങ്കെടുത്തതിൽ നിന്നാണ് 64 പേരിൽ ഒരാളായത് അല്ലേ?
2: അതുകൊണ്ട് സന്തോഷമുണ്ട്.
1: വിജയിച്ചപ്പോൾ എന്താണ് ആദ്യ പ്രതികരണം?
2: വിജയിച്ചപ്പോൾ പിന്നെ എല്ലാവരും ഈ ഒരു വായനാ ചലഞ്ച് നടത്തിയ തലശ്ശേരി താലൂക്ക് ലൈബ്രറിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്.
1: വായനയോട് ഇത്രയധികം മോക്ക് ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം?
2: അത് ഞാൻ പണ്ട് കുഞ്ഞു പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് പിന്നെ എൻ്റെ മനസ്സിലിത് ഇങ്ങനെ കുറേ കഥകൾ അറിയാനും ഓരോരാളുടെ യാത്രയുടെ വിവരണങ്ങളൊക്കെ അറിയാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ
1: അങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം
2: മെർക്കുറി ഐലൻഡ്.
1: എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇപ്പോഴും?
2: ലൈബ്രറിയിലെ ഒട്ടുമിക്ക പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എല്ലാ പുസ്തകങ്ങളും വായിക്കാറുണ്ട്.
1: ഓക്കെ, ഈ ഒരു നേട്ടം കൈവരിച്ചതിന് പിന്നിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ആരൊക്കെയാണ്? നമുക്ക് ഈ ഒരു അവസരത്തിൽ അവരെ ഓർക്കാം.
2: പിന്നെ തലശ്ശേരി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ഉണ്ട്, പിന്നെ നമ്മളെ പ്രദീപൻ സാറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പേരുണ്ട്. പിന്നെ നമ്മളെ ലൈബ്രറീൻ്റെ കുറേ ലൈബ്രറിയൻ, പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി സലാം ക, അവരെല്ലാം ഒരുപാട് നന്ദി പറയുന്നു.
1: ആദ്യ വിമാനയാത്രയാണോ നടത്തിയത്?
2: അതെ, ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് പോകുമ്പം.
1: എങ്ങനെയുണ്ടായിരുന്നു, ആ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ?
2: നമ്മൾ വിമാനത്തിൽ രാവിലെ 5 മണിക്ക് പോയിട്ടുണ്ടായിരുന്നു, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനം മുതൽ തിരുവനന്തപുരം. അവിടെ നിന്ന് നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ കാണാനും പറ്റിയിട്ടുണ്ട്, പിന്നെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്.
1: ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് ചെയ്യുന്നവരിൽ അതെങ്ങനെയാണൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക?
2: ഞാനും നെസ്ലയും ഒരുമിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിൻഡോ സീറ്റിൽ അങ്ങോട്ട് നമ്മൾ മാറി മാറി ഇരുന്ന് വിമാനം പറക്കാൻ തുടങ്ങുമ്പോൾ വിമാനം പറന്ന് കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന ആ ഒരു ഇതാണ് അടിപൊളിയായിരുന്നു ഉണ്ടായിരുന്നത്. കുലുക്കോ അതെല്ലാം നമ്മൾ ആദ്യമായിട്ട് അനുഭവപ്പെടുമ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു.
1: പേടിയുണ്ടായിരുന്നു?
2: പേടിയല്ല, വിമാനത്തിൻ്റെ ആ കുലുക്കൊക്കെ കണ്ടിരുത്തി കുറച്ചൊരു ഇതുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു പോയത്.
1: അതുപോലെ ഈ യാത്ര പോകുന്നതിന് മുന്നേ നമ്മളെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുമല്ലോ, അത് തന്നെ ആയിരുന്നോ ആ യാത്രയിലൂടെ?
2: ഞാൻ വിമാനത്തിൽ പോകുന്നതിന് മുന്നേ സുഹൃത്തുക്കൾ പോയവരുണ്ട്, അപ്പോൾ അവരോടെല്ലാം ചോദിച്ചെല്ലാം പറഞ്ഞ് വിമാനം എങ്ങനെ നിന്നെടുത്താൽ ഉണ്ടാവുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ആ 1 മണിക്കൂർ പോയത് എങ്ങനെയാന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, അത്രക്കും അടിപൊളിയായിരുന്നു.
1: ഇനിയും യാത്രകൾ ചെയ്യാനാവട്ടെ, അതിന് മുന്നേ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമാണ് ഏതാണ് പോകാൻ വേണ്ടിയിട്ട്?
2: കാശ്മീർ.
1: വായന തുടർന്ന് കൊണ്ടുപോകുന്നതിൽ ടീച്ചർമാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്?
2: നമ്മളെ സ്കൂളിലെ മാനേജർ, ബാക്കിയുള്ള ടീച്ചേഴ്സ്, HM, പിന്നെ പ്രിൻസിപ്പൾ എല്ലാവരും ഈ ഒരു വായനയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരും ഇങ്ങനെ സ്കൂളിലെ ലൈബ്രറി ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടും പുസ്തകങ്ങൾ എടുക്കാൻ സഹായിക്കാറുണ്ട്.
1: മോള് 8 മുതൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അതിനു മുന്നേ എവിടെയാ പഠിച്ചത്?
2: അവിടെയും ഇങ്ങനെ തന്നെ വായനയും പിന്നെ ശാസ്ത്രമേളകൾ, കലോത്സവം, അതിനെല്ലാം കുട്ടികളെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: കുട്ടികളായാലും രക്ഷിതാക്കളായാലും ആരും എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ ലോകത്തിലേക്ക് മോളെത്തപ്പെട്ടത്?
2: 19 മെയ് 30 വരെയായിരുന്നു പിന്നെ ഈ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ കുട്ടികളും മൊബൈൽ ഫോണിലാണ് പിന്നെ സമയം ചെലവഴിക്കല്. അപ്പോൾ ഈ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ ഒരു ചാലഞ്ച് വന്നതോടുകൂടി പിന്നെ പുസ്തകത്തിൽ തന്നെ നമുക്കത് വായിക്കാനുള്ള ഒരു പ്രേരണയുണ്ടായി. ഫോണൊന്നും ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല, വായിക്കുക തന്നെയായിരുന്നു ചെയ്തത്. അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, അതെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു.
1: ഇതിന് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ടോ? എഴുത്ത് അതുപോലെ വായനക്ക് വേണ്ടിയിട്ടൊക്കെ ഫോൺ ഉപയോഗിക്കാറുണ്ടോ?
2: ഇല്ല, അടുത്ത് തന്നെ ലൈബ്രറി ഉള്ളത് കൊണ്ട് പുസ്തകങ്ങളെല്ലാം അവിടെ പോയിട്ട് തന്നെ എടുക്കല്.
1: നമ്മുടെ മറ്റ് കുട്ടികളോട്, കുറേ പേരുണ്ടല്ലോ നമ്മൾ സ്കൂളിലാണെങ്കിലും പുറത്തും, നമ്മളെ റേഡിയോ തന്നെ ഒരുപാട് ശ്രോതാക്കളുണ്ട്, അവരോട് വായനയെക്കുറിച്ച് എന്താ പറയാൻ?
2: ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് തന്നെ, സുഹൃത്തുക്കളോട് ഇങ്ങനെ വായിച്ചിട്ടാണ് വിമാനത്തിൽ പോയതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു ഇതാണ്, പോവണം അങ്ങനെ വായിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെ നമുക്ക് പിന്നെ വായന നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റിലുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്.
1: എന്താവാനാണ് ആഗ്രഹം?
2: അക്കൗണ്ടന്റ്.
1: ഇതിലേക്ക് തിരിയാനുള്ള എന്താണ്?
2: എനിക്ക് പണ്ട് തൊട്ടിട്ട് ഇങ്ങനെ എഞ്ചിനീയർ അക്കൗണ്ടന്റ് അതിനോടാണ് താല്പര്യം, അതുകൊണ്ട്.
1: അപ്പോൾ ഇപ്പോഴും നമ്മൾ വിമാനത്തിലാണ് കയറിയത്, വായിച്ചു വായിച്ചിട്ടാണ് വിമാനത്തിൽ കയറിയത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. റേഡിയോ മലബാറിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്.
2: താങ്ക് യു.
1: അടുത്തതായിട്ട് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു നസ്ല ഫാത്തിമ, 10th സ്റ്റാൻഡേർഡ് അല്ലേ? ക്ലാസ് ടീച്ചർ പേരെന്തായിരുന്നു?
3: സുജ ടീച്ചർ.
1: നസ്ല, എങ്ങനെയാണ് ഈ ഒരു വായന ചലഞ്ചിന്റെ ഭാഗമായത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: ഞാൻ തലശ്ശേരി ലൈബ്രറി കൗൺസിലിൻ്റെ ആകെ ഈ നമ്മുടെ ലൈബ്രറിയിലെ സെക്രട്ടറി ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലിട്ട്, അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ ഈ ലൈബ്രറിയിലേക്ക് പോയത്. അങ്ങനെ വിളിച്ചാൽ ലൈബ്രറിയിലേക്ക് പോയി. അപ്പം ആ ടൈമിൽ പറയുന്ന ഇങ്ങനെ വായന ചലഞ്ച് ഉണ്ട്, പങ്കെടുക്കണം, വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സൗജന്യമായിട്ട് നമുക്ക്
1: ആദ്യം തന്നെ ഓഫർ പറഞ്ഞു ഇങ്ങനെയുണ്ട്.
3: ആ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിമാനത്തിൽ പോകാമെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഇതായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിച്ച് വാശിയോടെ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങി. അങ്ങനെയാണ് ഇതിൽ പങ്കാളിയായി കഴിഞ്ഞത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
1: ആരാണ് പുസ്തകമൊക്കെ എത്തിച്ചു തരാറ്?
3: നമ്മൾ തന്നെ പോയിട്ട് എടുക്കാറാണ്. അവിടെ പോയിട്ട് എടുക്കും, എന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ എടുത്തിട്ട് അങ്ങനെ വായിക്കാറാണ്.
1: എങ്ങനെയാണ് സെലക്റ്റീവ് ആയിട്ടാണോ എടുക്കാറ് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ? ഏത് രീതിയിലാണ് നസ്ല അതിന്?
3: അധികം നോവലുകളാണ് എടുക്കാറ്. പിന്നെ വായിക്കാൻ കുറച്ചും കൂടി കൗതുകം തോന്നി അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ അങ്ങനെ എടുത്ത് വായിക്കും.
1: ഇപ്പോൾ വായിച്ചാൽ ഈ വായന ചലഞ്ചിന് വേണ്ടി വായിച്ച പുസ്തകങ്ങളിൽ മനസ്സിൽ തട്ടിയ ഏതാണ്?
3: ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആ പുസ്തകം കുറച്ചും കൂടി ഭയങ്കര വെറൈറ്റി.
1: അതിന് ഷോർട്ടായിട്ടൊന്നും പറയാൻ പറ്റും അതിലെന്താണ് ഉള്ളടക്കം എന്ന് മാത്രം?
3: അതിൽ പ്രണയത്തെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഒരാൾ കണ്ടുകിട്ടുന്നത് സൗഹൃദം അങ്ങനെ ഇതായിട്ടാണ് പറയുന്നത്.
1: അതിനവസാനം ഒരു മെസ്സേജ് എന്തെങ്കിലും കൺവേ ചെയ്യുന്നുണ്ടോ?
3: ഉണ്ട്. സെൽഫ് ലവ് ആണ് അതിൽ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കൂടി സ്നേഹിക്കണം, പക്ഷേ നമ്മളെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ കുറച്ച്
1: ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്തുകൊണ്ട്
3: നമ്മളെ സ്നേഹിക്കുക എന്ന് അതിൽ പറയുന്നത്.
1: ഈ ഒരു ചലഞ്ചിൽ വിജയിയായപ്പോൾ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത എന്താ?
3: ഇതിൽ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. കാരണം എനിക്ക് വിമാനത്തിൽ കയറണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കയറാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫ്ലൈറ്റിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അത് ഭയങ്കര നല്ല രസമുണ്ട്.
1: നമുക്ക് ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
3: അത് ആദ്യം ആടെ എത്തി ഫ്ലൈറ്റ് എടുക്കുന്നതും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മളിതിൽ കയറാൻ പോവാണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അത് എടുക്കുമ്പോഴായാലും ഇറങ്ങുമ്പോഴായിരുന്നു കുറച്ച് ഭയങ്കരമായിട്ട് ഇതായിട്ട് നമുക്ക് തോന്നിയത്. ഒച്ചപ്പാടെല്ലായിട്ട് ഭയങ്കര പേടി പോലെ തോന്നിയത്. അല്ലാണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള എന്താ പറയുക, കുറച്ച് മെമ്മറീസും മേഘങ്ങളും അതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. താഴെ നോക്കുമ്പോഴുള്ള വ്യൂ എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു.
1: വീട്ടുകാർ ഒറ്റക്ക് പോകാൻ സമ്മതിച്ചു?
3: വീട്ടിൽ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും അവർക്കെല്ലാം വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വായിച്ചിട്ട് പോകാൻ പറ്റിയാലേ ഭയങ്കര സന്തോഷമുണ്ട്.
1: ഇപ്പോൾ പറഞ്ഞു വായനാ ചലഞ്ചിൽ നിങ്ങളെ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് വിമാനയാത്ര മാത്രമാണോ?
3: അല്ല, തലശ്ശേരി ലൈബ്രറി കൗൺസിലിൻ്റെ വകയാണ് ഇതുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവരും ഭയങ്കരമായിട്ട് നമ്മളെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിലെത്താൻ പറ്റിയിട്ടുള്ളത്.
1: ഈ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്?
3: അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആസ്വാദന കുറിപ്പെഴുതണം, പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ആസ്വാദന കുറിപ്പെഴുതണം, അതുപോലെ പത്രവാർത്ത എഴുതിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെല്ലാം ഓരോ പോയിന്റ്സ് വെച്ചിട്ടായിരുന്നു. അപ്പം അങ്ങനെ വായിച്ച് പുസ്തകങ്ങൾ എടുത്ത് ഇത്ര പേജ് വായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത്രയും നമുക്ക് കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ വായിച്ച് അതുപോലെ ആസ്വാദന കുറിപ്പ് എഴുതി കൊടുത്ത് അങ്ങനെ പത്രവാർത്തയിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മളിതിലേക്ക് പോയത്.
1: ഇതെങ്ങനെയാണ്, വീക്കിലി ആണോ അല്ലെ അവർ പറയുന്ന ഒരു ദിവസമാണോ സബ്മിറ്റ്?
3: അല്ല, നമ്മൾ ഇപ്പം ലൈബ്രറി തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം പോയിട്ട് കൊടുക്കുക. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ വായിച്ച പുസ്തകത്തിൻ്റെ ആസ്വാദന കുറിപ്പും കൊടുത്തിട്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് ആ പോയിന്റ് കിട്ടും. അങ്ങനെ പോയിന്റ് നമുക്ക് കൂട്ടി
1: അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ
3: എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഇതാക്കും.
1: ഇനിയും മത്സരങ്ങൾ ഇതുപോലെ എങ്ങനെയാണ് അത് പബ്ലിക്കിന് അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക, എങ്ങനെയാണ് അത് അതിൽ ഭാഗമാകേണ്ടത് എന്ന് കൂടി ഒന്ന് അറിയിച്ചാൽ നമുക്ക് ഇനിയും ഇതുപോലെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും.
3: അതിൽ ഇതുപോലത്തെ മത്സരങ്ങൾ വരുമ്പോൾ അതിലേക്ക് പോവുക, പിന്നോട്ടായിരിക്കും
1: ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വരും അല്ലേ? അതും മിക്കവും വായനശാല അങ്ങനെ കേന്ദ്രീകരിച്ചിട്ടാണോ ഈ ഒരു മെസ്സേജ് പോകുന്നത്?
3: അതെ,
1: വായനശാലയിൽ മെമ്പർ ആയിരിക്കണം അല്ലേ?
3: മെമ്പർ ആയിരിക്കണം. പിന്നെ അതുപോലെ അവർ പറയുന്ന മെസ്സേജ് ഒന്നും നമ്മൾ വിടാണ്ട് തന്നെ എല്ലാം നോയിക്കൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ഒരു ഇത് വിടാണ്ട് നമ്മൾ കാണാൻ പറ്റൂ. അങ്ങനെ
1: ഈ മത്സരത്തിനിടയിൽ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു വായന അനുഭവം ഉണ്ടാവും? ഇഷ്ടപ്പെട്ട പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു, വായന അനുഭവം എന്തെങ്കിലും ഉണ്ട്?
3: നമുക്ക് ചില പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ കുറേ അറിവുകൾ ഉണ്ടാവും, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുസ്തകം വായിക്കുന്നത്. ഇപ്പോൾ ഒരാളെ സഹായിക്കേണ്ടതായാലും അങ്ങനെ സ്നേഹിക്കേണ്ടതായാലും നമ്മളെ തന്നെ സ്നേഹിക്കും. ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നമ്മൾ സെൽഫ് ലവാണ് പറയുന്നത്. അതുപോലെ ഓരോ പുസ്തകങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ എന്ന് പറയുക എല്ലാവരും സഹായിക്കണം, പിന്നെ ആരും നമ്മൾ വെറുത്ത് കാണാൻ പാടില്ല, ആരും നമ്മളെല്ലാവരും സ്നേഹിക്കുക, അങ്ങനെയാണ് പുസ്തകങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്.
1: ഈ ഒരു വായനാ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം സെൽഫായിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങളുടെ ചിന്തകളിൽ, സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടോ?
3: സ്വയം ആദ്യമെല്ലാം പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ പിന്നെ എന്ന് പറയുക ഇത് വായിച്ച് വായിച്ച് കഴിഞ്ഞാലോ വീണ്ടും പുസ്തകം വായിക്കാനുള്ള കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു. അത് ത്വരയുണ്ടായിരുന്നു, കാരണം കുറച്ചും കൂടി പുസ്തകം വായിക്കാൻ ഫോണിനും കാട്ടും കുറച്ചും കൂടി നല്ലത് പുസ്തകങ്ങളായിരുന്നു എന്ന് വരെ ഈ വായന ചലഞ്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
1: മെയിനായിട്ട് ഫോണിൽ നിന്ന് ഒരുപാട് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു ഇത്
3: ഒരിതുണ്ട്, കാരണം അധികം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്ട് പുസ്തകങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി അറിവുകൾ നമുക്ക് കിട്ടും.
1: ആദികൃഷ്ണയോട് കൂടി ചോദിക്കാമല്ലോ നമുക്ക് ഈ ചോദ്യം. ആദികൃഷ്ണ, നെസ്ൽ പറഞ്ഞതുപോലെ ഈ ഒരു വായനാ ചലഞ്ചിന് ശേഷം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അല്ലേ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചു അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: നമുക്ക് ഗോൾഡൻ ചലഞ്ച് നേടിയതോടുകൂടി വിമാനയാത്രയിൽ വിമാനയാത്ര ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അക്ഷയരാജ് ലൈബ്രറിൻ്റെ വക നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തുനിന്നും സ്വീകരണവും തന്നിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കൾക്കും, അതുപോലെ തന്നെ എനക്കും ഒരുപാട് അഭിമാനമുണ്ട്.
1: മനസ്സിലായി, ഈ ഒരു വിജയത്തിന് പിന്നിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: അവരെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് നല്ല ഇതിൽ തന്നെയായിരുന്നു മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വായിക്കുന്നതിലും പറ്റി. അപ്പോൾ സ്കൂളിൽ നിന്നായാലും ഞാൻ പണ്ട് 6-ാം ക്ലാസ്സിനെല്ലാം നല്ല മത്സരമല്ലേ ഉണ്ടായിരുന്നു നമ്മൾ ഈ പുസ്തകം വായിക്കുന്നത്, അപ്പോൾ അതിലെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ടീച്ചേഴ്സും പേരൻസും നല്ല വായനച്ചലഞ്ച് ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു.
1: നിങ്ങൾ അതിനുശേഷം എക്സാമൊക്കെ എഴുതി അല്ലേ? അതിനുശേഷമല്ലേ എക്സാം വന്നത്? അപ്പം മലയാള എക്സാമിനൊക്കെ ഈ ഒരു വായന നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എഴുതാനൊക്കെ?
3: ഒരുപാട് നമുക്ക് കിട്ടാത്ത വേർഡ്സ് എല്ലാം, ഒരുപാട് വെറൈറ്റി വേർഡ്സ് എല്ലാം നമുക്ക് അതിൽ നിന്നോട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്.
1: വിമാനയാത്രയിൽ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്?
3: കുറേ സ്ഥലം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്, കാണണമെന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോയിട്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
1: ഓക്കെ, രണ്ടുപേരോടായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. വായനയും യാത്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
2: വായനയും യാത്രയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്, കാരണം നമ്മളിപ്പോൾ ഓരോരോ പിന്നെ കവിൻ്റെതും പിന്നെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ പോയ സ്ഥലത്ത് അതിനെ പരാമർശിക്കുന്നുണ്ട്, അവർ പോയ സ്ഥലം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം നമ്മളത് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വായിച്ച അനുഭവങ്ങളെല്ലാം നമ്മളെ മൈൻഡിലേക്ക് വരും.
1: അതുപോലെ പുസ്തകങ്ങളിലൂടെ അറിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ ഈ യാത്രയിൽ? നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്?
2: നമ്മൾ ബാലാവകാശ കമ്മീഷൻ്റെ ഓഫീസ് പോയിട്ടുണ്ട്, ലുലു മാള്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഓണസദ്യ നമ്മൾ കഴിക്കാൻ പറ്റി.
1: നെസ്ലൊക്കെ നിങ്ങൾ പറയാനുണ്ടോ ഇതിൽ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടോ?
3: അവിടെ പോയിട്ട് ബാലാവകാശ കമ്മീഷൻ നമുക്ക് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ അവരുടെ നിന്ന് കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിയമസഭ മന്ദിരം കാണുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയുള്ള സ്ഥലമെല്ലാം നമുക്ക് അവിടെ ഉള്ള ഒരാൾ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ടി വിയിൽ കാണുന്ന ഇതാണ് നമ്മളത് നേരിട്ട് പോയി കണ്ടത്. പിന്നെ ലുലു മാളിൽ പോയി, അങ്ങനെ ബീച്ചിലെല്ലാം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു.
1: ഒരു പുസ്തകം നിങ്ങൾക്കൊരു പുതിയ ലോകം തുറന്നു തന്നതുപോലെ ഈ വായനാ ചലഞ്ച് നിങ്ങൾക്കൊരു പുതിയ യാത്രയുടെ വാതിൽ തുറന്നു. ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു വാക്ക് പറയാമോ?
3: അഭിമാനം, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: ആദി
2: വായിച്ച് വിജയിക്കുക. അത് തന്നെ,
1: വായിച്ച് വിജയിച്ചു.
2: വിജയിച്ചു.
1: ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ രണ്ടുപേർക്കും അവസരമുണ്ട്. ഇനിയും ഈ ഒരു മേഖലയിലേക്ക് ആൾക്കാരെ, പുതിയതായിട്ട് കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളാണ് ഇപ്പം കൂടുതലായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ളത്, അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇതും നിങ്ങൾ സ്കൂളിൽ വേണ്ടി ചെയ്യണം. നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
2: ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. ഇപ്പോൾ ഇനിയും നമ്മളെപ്പോലെ ഇനിയും പിന്നെ നമ്മളെക്കാട്ടും കൂടുതൽ ഇനിയുള്ള പിന്നെ ജനറേഷൻസിന് കുറേ അവസരങ്ങൾ ഉണ്ടാവും, ഉണ്ടാവട്ടെ.
1: നസ്ലക്ക് എന്താ പറയാനുള്ളത്?
3: അധികം ഈ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കാതെ പുസ്തകങ്ങളിലേക്ക് മാറാതാകുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് അതിലൂടെ ലഭിക്കാൻ പറ്റും. അതുപോലെ എക്സാമിനായാലും നമുക്ക് എന്താ പറയുക, ഓരോ വാക്കെല്ലാം നമുക്ക് അതിലൂടെ തന്നെ പുസ്തകങ്ങളിലൂടെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പരമാവധി സോഷ്യൽ മീഡിയ എല്ലാവരോടും ഒഴിവാക്കുക, വായനയിലേക്ക് എല്ലാവരും എത്തുക, ഇതാണ് പറയാനുള്ളത്.
0: മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചലഞ്ചിൽ ജേതാക്കളായി വിമാനയാത്രയിൽ പങ്കെടുത്ത മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദികൃഷ്ണയുടെയും നെസ്ല ഫാത്തിമയുടെയും വിശേഷങ്ങളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്.
1: നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ മക്കളുടെ വിജയത്തിനൊപ്പം സഞ്ചരിച്ച ഈ ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് അംഗവും സലാമുക്കയുണ്ട്. സലാമുക്കയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
4: ആദ്യം തന്നെ നമ്മൾ മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഈ പരിപാടി നമ്മുടെ കിഴല്ലൂർ പഞ്ചായത്തും അതുപോലെ തലശ്ശേരി താലൂക്കും വൻ വിജയമായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തലശ്ശേരി താലൂക്കിൽ ഒരു ദിവസം നമ്മൾ 4000-ലധികം കുട്ടികളെ വായനശാലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ പരിപാടിക്ക് ഏറ്റവും വലിയ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ കിഴല്ലൂർ പഞ്ചായത്തു നിന്നാണ് കൂടുതൽ ലൈബ്രറികൾ പുസ്തക വായനയിലൂടെ ഗോൾഡൻ ചലഞ്ച് വിജയികളായിട്ട് വിമാനത്ത് പറന്നത്. ഏകദേശം 7 കുട്ടികളും ആണ് വിമാനത്ത് പറന്നത്. അതുപോലെ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഇത്തരം വേറിട്ട ഒരു പരിപാടികൾ ലോകശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വിമാനത്തിൽ പറക്കുമ്പോൾ തന്നെ MLA നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ നമ്മളെ യാത്രയാക്കാൻ, അതുപോലെ തിരിച്ചു വരുമ്പോൾ തലശ്ശേരി MLA കാരായി രാജൻ സാർ അവറുകളും നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അനക്കം ഒന്ന് വായിച്ച് വിമാനത്ത് പറക്കുക എന്ന് പറഞ്ഞ ഒരു ലോകത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ്. ആ സംഭവത്തിൽ നമ്മൾ ലൈബ്രറി കൗൺസിലിന് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ നമ്മൾ മക്കൾ നേടിത്തന്നിട്ടുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.
1: ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്?
4: അതെ, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഈ ഒരു പരിപാടിയോടെ അവസാനിക്കുന്നതല്ല, കാരണം അടുത്ത വർഷം ഇതേപോലെ ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഒരു വേറിട്ട ഒരു പരിപാടി ഉണ്ടാവുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത്തരം പരിപാടികളിലൂടെ നമുക്ക് കുട്ടികളുടെ വായനയിലേക്കും അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടികൾ ലഹരി പോലുള്ള ഈ സംഭവത്തിലേക്കും തിരിയുന്നത് ഒഴിവാക്കാൻ നമ്മുടെ വായനശാലയിലൂടെ എങ്ങനെ നമ്മളെ മക്കളെ സാധിക്കുമെന്ന് നമുക്ക് ഇതിലൂടെ കാണിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ലൈബ്രറി കൗൺസിൽ ആലോചിക്കുന്നത്.
1: ഇതിൽ കുട്ടികൾക്ക് നാട്ടുകാർ കൊടുത്ത സപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
4: നമ്മുടെ നാട്ടുകാർ എനിക്ക് ഒന്ന് നമ്മൾ ഈ ഒരു പരിപാടി പറയുമ്പോൾ തന്നെ ഓരോ വായനശാലയാണ് ഈ കുട്ടികളെ ഗോൾഡൻ ചലഞ്ച് വിജയികളായിട്ട് നമുക്ക് തരേണ്ടത് ലൈബ്രറി കൗൺസിലിൽ. അങ്ങനെ നമ്മുടെ നാട്ടുകാർ തന്നെ ഈ കുറച്ച് കുട്ടികളിൽ നിന്ന് ഗോൾഡൻ ചലഞ്ച് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വിജയിച്ച് അവരെ നമുക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ തന്നെ ലൈബ്രറി വായനശാല പ്രവർത്തകർക്കും നമ്മളെ ലൈബ്രറി കൗൺസിലിൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കുന്നു.
1: അപ്പോൾ സലാംക്ക, ഇനിയും ഒരുപാട് ഇതുപോലുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കാൻ നിങ്ങളുടെ ലൈബ്രറി കൗൺസിലിന് സാധിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും റേഡിയോ മലബാറിൻ്റെ വക അറിയിക്കുകയാണ്.
4: ഓക്കെ, താങ്ക് യു റേഡിയോ മലബാർ. താങ്ക് യു.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: നഗരം കാണാനിറങ്ങിയ ചക്രവർത്തി രസകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടി മണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു. അവയിൽ ചിലത് പൊട്ടിച്ച് വീണ്ടും മണ്ണ് ചേർത്ത് കുഴിക്കുന്നു. കാര്യമന്വേഷിച്ച് അദ്ദേഹത്തോട് അവൻ പറഞ്ഞു, ഞാൻ ഇവയോട് ചോദിക്കും, നീ എന്തെങ്കിലും ഈശ്വര മന്ത്രങ്ങൾ ഉരുവിടാറുണ്ടോ? മറുപടിയില്ലെങ്കിൽ പൊട്ടിച്ച് മണ്ണു ചേർത്ത് വീണ്ടും കുഴിക്കും. അവനോട് താല്പര്യം തോന്നിയ ചക്രവർത്തി കൊട്ടാരത്തിൽ താമസിക്കാൻ ക്ഷണിച്ചു. കുട്ടി മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് ഉണർന്നിരിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങ് വിശന്നിരിക്കണം. എനിക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂടെ നിൽക്കണം. ചക്രവർത്തി തൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ മാത്രം അന്വേഷിക്കുന്നത്. ആനന്ദത്തിൽ ഒപ്പമുണ്ടാകുക എന്നതിനേക്കാൾ പ്രധാനമാണ് അലമുറയിടുമ്പോൾ ഒപ്പമുണ്ടാകുക എന്നത്. ആദരിക്കപ്പെടുമ്പോൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ അപമാനിക്കപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. സുഖകരമായ സൗഹൃദാനുഭവങ്ങളിൽ എല്ലാവരും ഒപ്പമുണ്ടാകും. ഞാൻ കൂടെയുണ്ടാകും എന്നത് എല്ലാം ക്ഷേമകരമായിരിക്കുമ്പോഴുള്ള വാഗ്ദാനം മാത്രമാണ്. അതൃപ്തിജനകവും അരോചകവുമായ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുമ്പോഴറിയാം എത്ര പേർ ഒപ്പമുണ്ടാകുമെന്ന്. അകപ്പെട്ടു പോകുന്ന അവസ്ഥകളേക്കാൾ അകന്നു പോകുന്ന ആളുകളെ കണ്ടാണ് അധിക പേരും ആകുലപ്പെടുന്നത്. സ്വന്തം സന്തോഷാവസ്ഥയ്ക്ക് ഭംഗം വരുത്തി അപരന്റെ ഒറ്റപ്പെടലിനൊപ്പം ചേരാൻ എത്ര പേർ തയ്യാറാകും? കൂടെ ഉറങ്ങാനും ഉണരാനും പലരുമുണ്ടാകും. അത് സാമാന്യമായ അനുഭവമാണ്, എളുപ്പവുമാണ്. വിരുദ്ധ അനുഭവങ്ങളോടൊപ്പം ചേരാൻ അസാധാരണമായ അലിവും ആർദ്രതയും വേണം. ഉറങ്ങുന്നവന് വേണ്ടി ഉറക്കനഷ്ടവും ഊർജനഷ്ടവും വരുത്തി ഉണർന്നിരിക്കാൻ ലാഭേച്ഛയില്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലും വേണം. അപരന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് കാതോർക്കാൻ തയ്യാറാകുന്നവരിലൂടെയാണ് പുനരുജ്ജീവനവും പുനർജന്മവും സാധ്യമാകുന്നത്. അങ്ങനെ ഒരാൾ ഒപ്പമുള്ളവർക്ക് അവസ്ഥാന്തരങ്ങളെ ഭയക്കാതെ ജീവിക്കുവാനാകും.
0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: ഇന്നത്തെ റേഡിയോ എറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: 916 BIS HUID hallmarked gold, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: എടാ, നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവന്ന എന്റെ പാട്ടാണല്ലേ, നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നേ.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള റേഡിയോയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവർ വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയിൽ വന്ന്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞിട്ട്.
0: അല്ലപ്പ, പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ല വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ?
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
5: നാടകനേരം.

നാടക നേരത്തേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ ഹരിദ്വാറിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരാൾ മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് മല്ലിക തെറ്റിദ്ധരിക്കുന്നു. മദർ സുപ്പീരിയറിന് അസുഖമാണെന്ന് പറഞ്ഞ് കോഴിക്കോട്ട് താമസം

0: വസിക്കുന്ന ഗായത്രി രോഗബാധിതയായി മരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തുകാരെ പിടികൂടാനായി ഇൻസ്പെക്ടർ രാഘവ് കടൽ തീരത്ത് വേഷം മാറിയെത്തുകയാണ്. അവിടെ മുരുകൻ എന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. പുറംകടലിൽ ചെറിയ കപ്പലിൽ ചൂണ്ടയിട്ട് മീൻപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പണക്കാരനായാണ് രാഘവ് എത്തിയിരിക്കുന്നത്. തന്റെ ചെറു ബോട്ടിൽ ആഹാരമൊരുക്കാനായി എത്തിയിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് രാഘവന് സംശയമുണ്ടാവുന്നു.
1: എന്താ ഉനക്ക് പേളകിയ?
2: അമ്മ, ഒരു വിഷയോ? പ്രമാദമാണ് വിഷയോ?
1: മുതല്ല എന്ന് സൊല്ല, പ്രമാദമാനാ അല്ലയാ എന്ന് നാൻ സൊല്ലറ.
2: അതാവത് മുതലാളി ഇനി രണ്ട് ദിവസേ ഉള്ളു.
1: അതെനക്ക് തരയും.
2: ഞാൻ കാസിന് ചോദിച്ചു,
1: അതുക്കപ്പുറോ
2: കാസില്ലാന്ന് പറഞ്ഞു.
1: കാസില്ലയോ? ഏണ്ടാ നീ സൊല്ലറേ?
2: അമ്മ നിങ്ങൾ കേള്, കാസില്ല, അപ്പുറം ഉരുപ്പടി പോതുമോന്ന്.
1: ഉരുപ്പടിയാ? എന്നാ ഉരുപ്പടി?
2: പൊണ്ണ്, ഒരു പൊന്ന് ബിസ്ക്കറ്റ്.
1: പൊന്നാ? നീ സൊന്നത് ഉണ്മയാ?
2: ഇണ്ടിപ്പ ഉണ്മതാ.
1: ഇത് പ്രമാദമാന വിഷയന്ത.
2: എടുത്ത് കാസ, കള്ളക്കടത്ത ബിസിനസ് കൊറേ ഉരുപ്പടി ഉണ്ടാവൂ.
1: മുറുകാ,
2: അമ്മ
1: നാ സൊല്ല പോറ വിഷയത്തെ കേള്. സ്വന്നപടിയെ നീ പോയി പണ്ണ്.
2: സൊല്ലമ്മ.
1: ഉന്നുടെ മുതലാളി ഗൾഫുകാരനാ?
2: ആമാ.
1: രണ്ടു നാൾ കഴിഞ്ഞ് തിരുമ്പ് പോയിടും അല്ലേ?
2: ആമാ.
1: രണ്ടു നാൾക്ക് അപ്പുറോ?
2: അപ്പുറോ.
1: അന്ത മുതലാളിയുടെ വീട്
2: ആറുമേയല്ലേ?
1: പോയി സൊല്ലാതെടാ, ഉന്മയ സൊല്ല.
2: അതമ്മ, മുതലാളിയുടെ പൊണ്ടാട്ടി കൊളന്ത എല്ലാരും ഗൾഫിലേർക്ക്.
1: അതുണ്മയെ. അതുക്കപ്പുറോ സ്വർണ ബിസ്ക്കറ്റ്. അന്ത ബിസ്ക്കറ്റല്ലോ ഇങ്ങേ ഇരിക്കും.
2: അമ്മ
1: അത് വേണോ? എനക്ക് വേണം തമ്പി.
2: അത് എങ്ങനെ?
1: നാളേക്ക് ഉനക്ക് ടൗണിൽ പോവണമാ. അപ്പോ അന്ത മുതലാളിയുടെ ഊരിലോ പോയി വാടാ. തിരുമ്പി വരുമ്പോ ഊം കയ്യില് എപ്പടി?
2: സൂപ്പർ കാളിയമ്മ, സൂപ്പർ.
1: ടൗണിൽ പോകുമ്പോ ഉം കയ്യില് ഒരു ബാഗ് ഇരിക്കണം.
2: തെറിയമ്മ, എപ്പോഴും പോകുന്നതല്ലേ.
1: ഗലാട്ട പണ്ണ കൂടാതെ, തപ്പ് സൊല്ലക്കൂടാതെ, തപ്പ് പണ്ണ കൂടാതെ. തിരുമ്പി വരുമ്പോ ഉം കയ്യില് ബിസ്ക്കറ്റ് ഇരിക്കൂല്ലേ? അന്ത സ്വർണ ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
2: കിടക്കും, അമ്മ കവളപ്പെടാതെ കണ്ടിപ്പ കിടക്കും.
1: ഇരിക്കണം. ഇത് കാളിയമ്മാവുടെ ബിസിനസ്, പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ പെരിയ ബിസിനസ്. നീ പോ, ശീഘ്രം പോയി വാടാ.

0: സീത, CCTV ക്യാമറ ഇല്ല, പേടിക്കണ്ട. പറയൂ.
1: എന്തു പറയാൻ?
0: ഇന്നലെ ഒരു കസ്റ്റമറേ ഉള്ളൂ എന്നാ മുരുകൻ പറഞ്ഞത്. പക്ഷേ വേറൊരാളെ കണ്ടതുപോലെ.
1: ഞാൻ കണ്ടില്ല.
0: സീത, നിന്റെ പേര് സീതയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചൂണ്ടയിടാൻ വന്ന കസ്റ്റമർ അല്ല. സോ സത്യം പറയൂ, ആരാണ് ഇന്നലെ വന്നത്?
1: കരയിൽ നിന്നല്ല, കടലിൽ നിന്നാ. കടലിലേക്ക് തന്നെ പോയി.
0: ആര്?
1: അതറിയില്ല.
0: കരിയർ? സപ്ലയർ?
1: അറിയില്ല.
0: ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്?
1: ഞാൻ പോട്ടെ.
0: എവിടെ പോകാൻ? നീ മുരുകന്റെ ഭാര്യയാണ്. കാളിയമ്മയുടെ മകളാണ്. അല്ലെന്ന് എനിക്കറിയാം. റോജ എങ്ങനെ സീതയായി?
1: ഞാൻ പോകുന്നു.
0: നീ?
1: നാളെ അയാള് ടൗണിൽ പോകുന്നുണ്ട്.
0: നാളെ മുരുകന്റെ കൂടെ നീയും ടൗണിലേക്ക് വരും. തീർച്ചയായും വരും.
1: എന്തിന്?
0: രക്ഷപ്പെടാൻ.
1: അതൊന്നും വേണ്ട.
0: ഞാൻ ചില പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ബുദ്ധിപൂർവം പ്രവർത്തിക്കുക.
1: ഞാൻ
0: മിണ്ടരുത്. അനുസരിക്കുക. മറ്റന്നാൾ വരെ എന്റെ അടിമയാണ്. ഞാൻ വില കൊടുത്തു വാങ്ങിയ അടിമ. അതോർക്കുക. പോ.

0: മുതലാളി മുതലാളി,
1: എന്താ മുരുക?
0: കാളിയമ്മ സമ്മതിച്ചു. നാളെ ടൗണിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ മുതലാളിയുടെ ബംഗ്ലാവിലും വരാ.
1: ഞാനത് വിട്ടിരുന്നു. നീയല്ലേ പറഞ്ഞത് കാളിയമ്മ സമ്മതിക്കൂല എന്ന്?
0: നാ മറ്റേ കാര്യം പറഞ്ഞു.
1: ഏത് കാര്യം?
0: ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
1: ഓ, അത് ശരി. എന്നിട്ട് കാളിയമ്മ സമ്മതിച്ചോ?
0: പിന്നെ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവോ മുതലാളി?
1: ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ.
0: അതൊക്കെ അറിയാ മുതലാളി. മുതലാളി അടുത്ത തവണ ലീവിൽ വന്നാലേ ഉരുവില് ഫ്രീ ആക്ക. എന്താ?
1: ആ പിന്നെ കള്ളക്കടത്ത പോലീസ് പിടിക്കാതെ നോക്കണം.
0: അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
1: വേണമെങ്കിൽ പോലീസ് വണ്ടി തന്നെ വരും. അല്ലേ മുരുക?
0: ഏ
1: അല്ല, നാളെ ടൗണില് പോലീസ് ഓഫീസറുടെ വണ്ടിയിലല്ലേ പോകുന്നത്?
0: ആഫീസറെ വീട്ടിലാക്കണ, കുറച്ച് ലഗേജ് ഉണ്ട്, ഡ്രസ്സൊക്കെയാ.
1: അപ്പോ എന്റെ വണ്ടിയിൽ വരുന്നില്ല
0: മുതലാളി? അത്
1: അല്ല, നിങ്ങളെ വണ്ടിയില് എന്നെയും കൂട്ടോ?
0: അത് വേണ്ട മുതലാളി.
1: പിന്നെ മുരുക, നീ മറ്റേ കാര്യം ചോദിച്ച കാളിയമ്മയോട്?
0: ഏത് കാര്യോ?
1: സീതപ്പെണ്ണിനെ കൂടെ കൂട്ടാൻ.
0: അത് ചോദിച്ചില്ല, അത് സമ്മതിക്കൂല.
1: മുരുകന്റെ ഭാര്യയല്ലേ, രണ്ടാൾക്കും കൂടി ഒന്ന് ടൗണിൽ പോയി വന്നാലെന്താ?
0: അല്ല അത് പിന്നെ അത് ശരിയാവൂല മുതലാളി.
1: മുരുക, ഒരു സ്മാർട്ട് ഫോൺ, ഒരു ബിസ്ക്കറ്റ്, ഇത് മറ്റന്നാൾ വരെ സീതയെ വിട്ടു തന്നതിന്റെ വിലയല്ലേ? അതായത് മറ്റന്നാൾ വരെ സീത എന്റെ പെണ്ണ അല്ലേ
0: മുതലാളി?
1: മുരുക, ഒളിക്യാമറയെ പേടിച്ച് 4 ദിവസമായി എനിക്ക് നഷ്ടമായത്.
0: കാളിയമ്മേനോട് ചോദിക്കാതെ?
1: കാളിയമ്മ മുരുകനെ വിടാൻ തയ്യാറായത് എങ്ങനെയാ? ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ.
0: അതെ അതെ,
1: ഒരിക്കൽ മുരുകൻ തന്നെ പറഞ്ഞതല്ലേ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണില്ലാന്ന്. നീയൊന്ന് കേൾക്കിത്, 8 പവൻ സ്വർണമല, അത് നിന്റെ സീതപ്പെണ്ണിന്റെ കഴുത്തിലിട്ടാൽ എങ്ങനെയിരിക്കും?
0: 8 പവനാ?
1: ആ 8 പവൻ എന്ന് വെച്ചാ ഇന്നത്തെ 10 ലക്ഷം രൂപ.
0: മുതലാളി.
1: മുരുക, നീ എന്റെ കാര്യം ഒന്ന് നോക്ക്. ഒരു ഭാര്യയും ഒരു മകനും, കണക്കില്ലാത്ത സമ്പാദ്യങ്ങളും. മുരുകൻ അറിയോ, ബിസിനസിന്റെ ലാഭത്തിന്റെ 50% സംഭാവന നൽകുകയാ ഞാൻ.
0: മുതലാളി സത്യ?
1: ജീവിക്കാൻ വേണ്ടിയല്ലേ മുരുകനും സീതയും ഒക്കെ കഷ്ടപ്പെടുന്നത്.
0: അതെ,
1: ദൈവം സഹായിച്ച് നല്ല സാമ്പത്തിക നില എനിക്കിന്നുണ്ട്. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. 8 പവൻ.
0: ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: രാത്രി കഴിച്ചുകൂട്ടുന്നത് ഉരുവിലാണെന്ന് കരുതിയാൽ മതി. മുരുകനും സീതയും എന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി വിരുന്നുകാരായി. ഏ, വിരുന്നുകാർക്ക് വീട്ടുകാരനായി എന്റെ വിലയേറിയ സമ്മാനം 8 പവൻ സ്വർണമാല. രാവിലെ തിരിച്ചെത്തുകയും ചെയ്യാം.
0: മുതലാളി.

0: അപ്പോ ശ്യാം പതിവ് തെറ്റിച്ചില്ല, സീമ ഇല്ല അല്ലേ?
1: സീമ അവരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് പോയതാത്രേ.
0: ദാ ദിനേശനും ഗീതിയും എത്തി.

0: ജയ, ശ്യാം എത്തില്ലേ?
1: വിളിച്ചു, വണ്ടിയുമായി വരുന്നുണ്ട്, പക്ഷെ ഒറ്റക്കാ.
0: എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു.
2: ചേച്ചി, ലഗേജ് കുറച്ചേ ഉള്ളൂ, എന്തിനാ ഇത്ര അധികം? ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
0: നമ്മളും ഡ്രസ് മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ കുറച്ച് അധികമുണ്ട് അല്ലേ ഗീതേ?
2: അധികമൊന്നുമില്ല, രണ്ടു ദിവസത്തേക്ക് വേണ്ടതല്ലേ?
1: നമ്മുടെ വണ്ടിയല്ലേ, ആറാളേ ഉള്ളൂ, പിന്നെ ലഗേജ് അധികമായ പ്രശ്നമൊന്നുമില്ല.
0: ഡ്രൈവർ ഇല്ല?
1: അതെന്തിന്? എല്ലാവരും ഡ്രൈവർമാരല്ലേ, ഞാനൊഴിച്ച്.
2: നിങ്ങൾ ഡ്രൈവ് ചെയ്യില്ലേ? അറിയാം, പക്ഷേ വണ്ടി അങ്ങനെ എടുക്കാറില്ല.
0: അത്ര ദൂരല്ലേ ഉള്ളൂ, നമുക്കെടുക്കാം, അതാണല്ലേ.
1: ഓ, ശ്യാമത്തി.
2: അല്ല, നിങ്ങളൊന്ന് സുരേഷിനെ വിളിച്ചു നോക്ക്.
0: ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും.
3: എല്ലാരും നേരത്തെ റെഡിയായോ?
0: ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ.
1: മല്ലിക, നീ ആ വെള്ളം ഇങ്ങോട്ട് വണ്ടിയിൽ വെക്കാം.
3: ഓ, ഇതെപ്പാ നമ്മൾ കുടിച്ചു തീർക്കുക?
2: ഈ വെള്ളം മാത്രം കുടിച്ചാ മതി അല്ലേ ദിനേശേട്ടാ?
0: പിന്നെ അങ്ങനെ തന്നെ.
1: ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിന്നാവാം അല്ലേ?
3: അത് അങ്ങനെയല്ലേ തീരുമാനിക്കേണ്ടത്.
2: ദാ സുരേഷൻ വരുന്നുണ്ടല്ലോ.
1: സുരേഷ, വണ്ടി അങ്ങോട്ട് സൈഡിലേക്ക് കയറ്റി വെച്ചോളൂ.

0: ഞാൻ വൈകിയോ?
1: വൈകിയാലെന്ത്, അല്ലപ്പോ നേരത്തെ പുറപ്പെടാനാവോ?
2: ദിനേശേട്ടാ,
3: ഗീതേ ഒരു ടൂറല്ലേ, എൻജോയ് ചെയ്യണമെങ്കിൽ ദിനേശന്റെ തളല് തന്നെ വേണം.
0: എന്നാ വൈകണ്ട, ഇറങ്ങാം.
4: ശരി മല്ലികേ, വാതിലടക്ക്.
1: ശ്യാമേ വണ്ടി നീ തന്നെ എടുത്തോ കേട്ടാ.
3: ഓ ഉത്തരവ്.
2: ഗീതേ എന്നാ ഇറങ്ങാം.
5: ദിനേശേട്ടാ ഈ ബാഗ് എടുക്കറോ?
1: ആ കൊണ്ടാ.

0: പിന്നെ യാത്രാ കമ്മിറ്റി കൺവീനർക്ക് ഒരു കാര്യം പറയാനല്ലേ?
1: അതാരാ?
0: അത് ഞാൻ തന്നെ.
1: എന്നാ പറ കൺവീനറെ.
0: മറ്റൊന്നല്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ വ്യക്തിപരമായ ഒന്നും ആരും പറയരുത്, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഓക്കേ?
1: ഓക്കേ.
2: ശരി കൺവീനറെ.
3: സമ്മതം.

0: ഒരു മിനിറ്റ്. ഹലോ. ആ, ഒരു യാത്രയില്ല. എന്താ സാർ? വൺ സെക്കൻഡ്. ശ്യാമേ, ഒന്ന് വണ്ടി നിർത്ത്.
1: എന്താടാ?
0: നിർത്ത്, രാഘവൻ സാറാ. ആ സാറേ, പറയൂ. മംഗലാപുരം? അവിടെ പരിചയമുള്ളവരാരും? ആ, കോൺഫെഡറേഷൻ ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സ് കേരള. സാർ, അത് ഞങ്ങളൊരു ട്രിപ്പിലാണ്, എല്ലാവരും ഉണ്ട്. ജയദേവൻ, ദിനേശ്, ശ്യാം, പിന്നെ വയനാട്ടിലേക്കാ സാർ. ശരി സാർ.
1: എന്താ സുരേഷ?
0: ഷേ, അയാൾക്കൊരു വീട് വേണത്രേ, അത് മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക്. ഞാനിപ്പോ വരെ, നിങ്ങൾ വണ്ടിയിലിരിക്കെ. ഹലോ. ആ, ഫൈസലല്ലേ? ഫൈസല ഞാനാ. ഒരു വീട് വേണല്ലോ മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക് മതി.
2: അതെന്തിനാ രണ്ട് ദിവസം? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ.
3: സാറ് കുറച്ച് സ്ട്രോങ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്.
4: എന്ത് സ്ട്രോങ് ആയാലും എന്താ, പറ്റില്ലാന്ന് വിളിച്ചു പറയുക, അതന്നെ.
2: പിന്നല്ലാണ്ട് നമ്മളെന്താ അയാള് പറയാൻ പോലെ ചെയ്യാനാ?
4: അല്ല, അദ്ദേഹം ഇങ്ങനെ കടുപ്പിച്ച് പറയാൻ എന്താ കാരണം?
3: സാറ്, ലഹരി മാഫിയുടെ പിന്നാലെയാ, അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചതാവും.
2: അതിനൊക്കെ ഒരു മയമില്ലേ? ഇല്ലടോ ജയ, ഇത് നമ്മളൊരു ബാധ്യത പോലെ.
4: നമ്മള് നേരത്തെ തീരുമാനിച്ച യാത്രയല്ലേ, അത് മാറ്റാനൊന്നും പറ്റില്ലെന്ന് തുറന്നു പറയണോ?
1: ഈ സുരേഷിന്റെ ഒരു ഗതി, പരോപകാരം പാരയാകുന്നത് ഇതാ നേരിൽ കണ്ടോ.
4: നിങ്ങളിങ്ങനെ സുരേഷിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടെന്താ? യാത്ര മുടങ്ങിയെന്ന് വെച്ചാ അവനും വിഷമം ഉണ്ടാവില്ലേ?
2: യാത്ര മുടങ്ങൂല, ഒരു കാരണവശാലും മുടങ്ങൂല. നമ്മളെ യാത്ര തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാ, അല്ലാണ്ട് മഹാരാഷ്ട്ര പോലീസ് അല്ല.
4: അല്ലപ്പാ, അവർക്കെന്തിനാ മംഗലാപുരത്ത് വീട്? ലോഡ്ജോ റെസ്റ്റ് ഹൗസോ ഉണ്ടാവൂലേ?
2: ഓസിന് കിട്ടാനാ സുരേഷൻ ഏർപ്പാടായി കൊടുത്താല് കാശ് കൊടുക്കണ്ടല്ലോ.
4: ഏതായാലും സുരേഷും വരട്ടെ.
3: രാഘവൻ സാറിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുത്താല് പിന്നെ നമുക്ക് പോകാലോ.
1: അല്ല, അന്ന് ക്യാമ്പിൽ വന്നിട്ട് ആരെങ്കിലും കിട്ടിയാ?
3: അവരുടെ അന്വേഷണമൊക്കെ പ്രത്യേക തരത്തില്ല. അന്നത്തെ വീഡിയോഗ്രാഫർ അവർക്ക് വേണ്ടിയാ, മയക്കുമരുന്ന് വിതരണക്കാരെ പിടിച്ചു എന്നാ അറിഞ്ഞത്.
4: സുരേഷൻ വരുന്നുണ്ട്.
3: സുരേഷ, എന്തായി?
0: ആ, അത് ശരിയാക്കി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി സഹായിച്ചു.
4: സമാധാനായി. എന്നാ നമുക്കിനി പോയാലോ?
1: സുരേഷ, വണ്ടി വിടാല്ലേ?
0: അത് വയനാട്ടിലേക്ക്. അതിപ്പോ
3: എന്താ സുരേഷ, നീ ഇങ്ങനെ വല്ലാതെ എന്താ?
0: ഏ, ഒന്നുമില്ല. മല്ലിക, നീ ആ വെള്ളം ഒന്നും എടുക്കോ.
4: ആ, വെള്ളം ഇതാ.
2: സുരേഷ, എന്താടാ?
3: എന്താടോ
0: അത്?
3: എടാ, നീ പറ. എന്താ ഉണ്ടായത്?
0: ഒരു വലിയ രഹസ്യം എന്റെ തലയിൽ തീമലയായി കത്തുകയാ. അത് താങ്ങാനാകാതെ ഞാൻ മരിച്ചു പോടാ.
1: എടാ, എന്താന്ന്?
0: നമ്മളിപ്പം തൽക്കാലം വയനാട്ടിലേക്ക് പോകുന്നില്ല.
4: ഏ,
0: മംഗലാപുരം, മൂകാംബിക, ധർമ്മസ്ഥലം.
1: സുരേഷ്, നീ കാര്യം പറ. വയനാട്ട് പോകുന്നില്ല, വേണ്ട. എന്താ പ്രശ്നം?
4: ശ്യാം, നീ വണ്ടി എടുത്തോ, നേരെ കൊല്ലൂരേക്ക്. എന്താ?
3: അതെ സുരേഷ, നീ റിലാക്സ് ആവ്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം.
2: എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ?
0: ഏ, ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. നീ വണ്ടി വിട്.
1: ആ ശരി.

0: മല്ലികെ.
1: നീ കുറച്ചു നേരം കണ്ണടച്ച് കിടക്ക് സുരേഷ, ഇപ്പൊ ഒന്നും പറയണ്ട.
2: ഗായത്രിയെ കുറിച്ച് ഓർത്തിട്ടാവോ?
0: മല്ലിക.
1: എന്താ സുരേഷ?
0: മല്ലിക, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്.
3: സുരേഷ്, നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട.
0: ഓർക്കണം, ഓർക്കണം ജയ. കാരണം മല്ലിക അന്ന് കണ്ടത് നമ്മുടെ മോൾ റോജിയെ തന്നെയാ.
4: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
1: സുരേഷ
0: റോജിയെ തന്നെ.

0: 下面你把铃子递。你的啊，哪里的？我来哪里的？
1: 别个的哥。
2: 啊。你的。
3: ജയ നമ്മുടെ മോളെ അവള് പോയിട്ടില്ലടാ.
2: സുരേഷ, നീ നീ വെറുതെ ഓരോന്ന് പറയല്ലേ.
3: സത്യാണ് മന്നിക, നാളെ അല്ലെങ്കിലും മറ്റന്നാള് രാഘവൻ സാർ അവളെയും കൂട്ടി വരും മംഗലാപുരത്ത്.
4: സുരേഷ, എന്റെ മോള് അവള്.

0: വിശ്വസിക്കാനാവുന്നില്ല ചേച്ചി. ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടാ, ചേച്ചി പിടിക്കേ.
1: ഒന്ന് പിടിച്ചേ, പിടിക്കണം. ശ്യാമേ, നീ ആ വണ്ടി സൈഡാക്കി.
0: ചേച്ചി,
2: മല്ലിക
0: തണുത്ത വെള്ളം കൊണ്ട് മുഖം തുറക്ക്.
2: മല്ലിക,
0: ദിനേശ് ചേട്ടാ വേഗോ.

0: ഒരുപാട് ഈശ്വരന്മാർ, രാഘവൻ സാറ്, പിന്നെ പിന്നെ എന്റെ ഈ സുരേഷ്. സുരേഷ്, നീ
1: ചമേ വണ്ടി വിടടാ.

0: ഈശ്വരന്മാരുടെ സഹായം ഇനിയും വേണം. റോജ കടലിൽ ഒരു ഫിഷിംഗ് ബോട്ടിലാണ്, ചെറിയൊരു കപ്പൽ. മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്. അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്തു വെക്കാനും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
1: അതാരാ?
0: ഞാൻ തന്നെ. ജീവൻ മരണ പോരാട്ടമാ. ലഹരി മാഫിയ സ്ട്രോങ് ആണ്, തന്ത്രപൂർവം കീഴ്പ്പെടുത്താനാ പ്ലാൻ. പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ.
2: സുരേഷ, നീ
0: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
1: സുരേഷ്, ഞാൻ കൂടി
0: വേണ്ടടോ. റോജ നമ്മുടെ മോളല്ലേ, എനിക്കെന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കണം. അത് ഞാൻ ചെയ്തിരിക്കും.
1: അടുത്ത് തന്നെ വേണം ഒരു വിളിപ്പാടകൽ.
0: അതെ, വളരെ അടുത്ത് തന്നെ.
1: നീ ടെൻഷൻ അടിക്കല്ലേ, നമ്മള് റോജ മോളെയും കൊണ്ട് തിരിച്ചു വരും.
2: ദിനേശ, പിന്നെ അല്ലാതെ എന്താ സുരേഷ?
0: മല്ലിക, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്.
1: സുരേഷ്, നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട.
0: ഓർക്കണം, ഓർക്കണം ചെയ്യാ. കാരണം മല്ലിക അന്ന് കണ്ടത് നമ്മുടെ റോജയെ തന്നെയാ.
3: നീ എന്താ പറയുന്നേ
1: സുരേഷ? നീ
2: സുരേഷ
0: റോജെ തന്നെ.

0: അമ്മ കളിയമ്മ
1: യാരത് മുരുകനാ
0: മുരുകനല്ലമ്മ മുത്തുവാ
1: മുത്തുവാ ഏതൊക്കെ വന്ന് ഉനക്ക് ഇന്ന് വേലയില്ലയാ
0: വേല ഉണ്ട് കാളിയമ്മ
1: ബാഗ് കൊടുത്തില്ലടാ
0: ഓ കൊടുത്തു അതും കൊണ്ട് മുരുകൻ പോവുകയും ചെയ്തു
1: പിന്നെ എന്നതാ തിരുമ്പി പോവാ കൂടാതാ ഉനക്ക് തൂങ്ങണാ നൈറ്റ് വേല പണി തൂക്കം വരുതാ
0: അതല്ല കാളിയമ്മ
1: പിന്നെ എന്നാ വിഷയോ കവലപ്പെടാതെ സൊല്ലുങ്കോ തമ്പി
0: അമ്മ ഒരു മെസ്സേജ് കിട്ടിയിരിക്ക്
1: മെസ്സേജാ അതെന്നടാ യാര് മെസ്സേജ്
0: ബോസ്
1: ബോസാ എന്നതാ മെസ്സേജ്
0: അമ്മ ബോംബെന്ന് ഗോവയിലേക്കും മംഗലാപുരം കോഴിക്കോട് ഭാഗത്തേക്കും ചില പോലീസുകാർ പുറപ്പെട്ടിട്ടുണ്ട് പോലും
1: അരസിയല ആളിരിക്കൂലേ നമ്മ എതുക്ക് കവലപ്പെടണം തമ്പി പാതുകാപ്പ് നാൻ താ മുടിപ്പേൻ
0: അമ്മ പുതിയ കസ്റ്റമർ ആരെങ്കിലും വന്നാ ഒരുവില്
1: പുതുസാള പോയവാരം ഒരു ഗൾഫുകാരൻ വന്നാച്ച്
0: എന്താ അവന്റെ പേര്
1: പേര് മുരുക എപ്പളു മുതലാളി മുതലാളി കൂപ്പിടുവേ പേരെന്നതാ ഹൈമദാ മുഹമ്മദാ ഏതോ
0: ആള് എപ്പടി
1: റൊമ്പ കാസുകാരെ മീനപ്പെടുത്തോ അവനക്ക് ഹോബി
0: ഓ അയാൾ എന്നാ തന്നേ
1: എനക്കൊരു സേല തന്നു അപ്പറോ ഒരു ഫോണ് തന്നു
0: എന്നിട്ട് ആള് പോയാ
1: ഇല്ല രണ്ടുനാൾക്കുള്ള പോയിടോ
0: അമ്മ ഒന്ന് ശ്രദ്ധിക്കണം നമ്മ ബിസിനസ് അന്തമാതിരി റിസ്ക് അല്ലേ
1: കവലപ്പെടാതെ തമ്പി ഇതാൾ വേറെ പെരിയ തങ്കച്ചി കാളിയമ്മ
0: മുരുകനെ കണ്ടിട്ട് പോകാം
1: മുരുകനെ വെയിറ്റ് പണാതെ അവ റൊമ്പ ലേറ്റ് ആവും
0: അപ്പോ രാത്രിയില് ഉരുവിലാരാ മുരുകൻ എങ്ങോട്ടാ പോയേ
1: നാ സൊന്നില്ലേ പുതുസാ വന്ന പണക്കാരൻ അവൻ കൂടെ വീട് വരെ പോയിരിക്കെ
0: അതെന്തിനാ മുരുകന്റെ പെണ്ണ് സീത
1: സീത പൊണ്ണ് ഉരുവിലിരിക്ക്
0: അമ്മ ആ പുതിയ ആളുടെ ഫോട്ടോ ഉണ്ടാ
1: ഇല്ലടാ ഫോട്ടോ ഒന്നും പിടിച്ചില്ല
0: ഈ ഫോണിലൊന്ന് നോക്കിയേ ഇതില് കാണുന്ന ആളൊന്നുമല്ലോ
1: ഏയ് ഇതൊന്നല്ലേ ആള് റൊമ്പ വെളുത്തിട്ട് പിന്നെ നെറ്റിയില് ഒരു കല ഇരിക്ക് മുറിഞ്ച മാതിരി ഒരു കല
0: ഏത് കണ്ണിനാ
1: വലത് കണ്ണിനും മേലെ
0: അമ്മ
1: എന്നതടാ
0: അന്ത പുതുസ പണക്കാരെ ഗൾഫുകാരനല്ല നിജമ്മ അല്ല
1: മുത്തു
0: ഇയാളുടെ പുരുകൻ നോക്ക്
1: അമ്മ കാളി ഏവ ആര്
0: പോലീസ് ലഹരി മരുന്ന് പിടിക്കുന്ന സ്ക്വാഡാ
1: ഏ ഓനക്കത് എവിടുന്ന് കടിച്ചേ സൊല്ലടാ
0: അമ്മ നമ്മള് കാശ് കൊടുക്കുന്ന ആഫീസർമാർ കൊറേ ഉണ്ടല്ലോ അവര് തന്ന മെസ്സേജാ
1: മുത്തു സണ്ടാളെ നമ്മ ഏമാത്തുക വീട്ടമാട്ടെ
0: അമ്മ മുരുകൻ എന്തിനാ കൂടെ പോയത്
1: ബിസ്ക്കറ്റ് വാങ്ങറതുക്ക് പൊന്ന് ബിസ്ക്കറ്റ്
0: ആ സീത പെണ്ണ് അവൾക്ക് വിഷയം തരയുമാ
1: ഇല്ലേ അന്താൾക്ക് പൊടിയല്ല പുകയാ പിടിച്ചത് അപ്പുറം പോന്നു
0: അമ്മ ഇനി എന്നാ പണുവേ
1: എന്നതാടാ
0: മുരുകനക്ക് ബിസ്ക്കറ്റ് അല്ല കൊടുക്കുവേ കാവൽ തുറ
1: മുത്തു
0: മുരുകൻ തിരുമ്പി വരാതമ്മ
1: വായ് മൂടടാ അപ്പുറം അവനക്ക് ഫോൺ പണ്ണു
0: ശരി റിങ് ചെയ്യുന്നുണ്ട്
1: ഇങ്ങെത്താ മുരുക ഞാൻ പേശരുത് കേള് വണ്ടിയിലാ ഊൻ കൂടെ അന്ത ഗൾഫുകാരനിരിക്ക ശരി ശരി ബദൽ സൊല്ല വേണ്ട നീ കേള് ഭയപ്പെട വേണ്ട ഊൻ കൂടെ ഇരിക്കരുത് പുതുസാ പണക്കാരനല്ല ഗൾഫുകാരനുമല്ല അന്ത ആള് പോലീസ് കവലപ്പെടാതടാ നാ സൊല്ലറത് കേള് അന്ത മുതലാളിക്കപ്പോ നീ ഒന്നുമേ തെരിയാത മാതിരി നില്ല് അപ്പറോ ഉനക്കൊരു ചാൻസ് കിടക്കും കിടച്ച സുട്ടിടണം കവല கவலைப்படாத. துப்பாக்கி இருக்குல்ல, அது தாண்டா நான் சொன்னேன். சான்ஸ் வருவேன், பாக்கி நான் பாத்துக்கிறேன். இது சொல்லறது காளி அம்மா, பெரிய தங்கச்சி காளி அம்மா. நம்மகிட்ட வேலை பண்றதுக்கு வந்தவன், அவனுக்கு நமக்கு வேலை கொடுக்கணும். கொலை பண்ணடா, அதுதான் காளியம்மக்கு பரிசோ, ரொம்ப பரிசோ.
0: அம்மா, முருகன்ட பேக்.
1: அடடா முத்துப்பாயலே, அந்த மாதிரி ஒன்னு சொல்லாத. கடவுளே, எதுக்கு ஆசை வந்திருக்கு? பிஸ்கட், போன். இது என்னோட போனு? ஹலோ, யார் அது?
2: முருகா, பேசடா.
1: முத்து இருக்கு? டா முத்து, இங்க வாடா, உனக்கு போன்.
0: ஆ முருகா, நீ மாறி நின்னல்லே விளிக்கிறது. ஆ சரி சரி, கோவா கேம்பில் நின்னா மெசேஜ் கிட்டியது. மும்பையில் நின்று 10-12 ஆபீசர்மார் சவுத்த் இந்தியிலேக்கு வந்து. ஆ, அவர் பல வேஷத்திலும் வரும். அல்ல, நின்ற ஸ்டெஃப் கைமாறியா? அப்போ நீ போயது ஆபீசரோட கூட ஆயிருந்தே. என்னட்டு வண்டி தகராறாயா? எட முருகா, என்னால் அதொரு பணியா, ட்ராப். ஆபீசர்க்கு காரியம் மனசிலாயிட்டுண்டாவும். கோவா கேம்பில் விழிச்சு பண்ணது அயாளாகும். പിന്നെ ഇല്ലാതെ വാങ്ങുന്ന കാശിന് കൂറു കാണിക്കാതിരിക്കുവോ? അല്ല, നീ ഇപ്പൊ എവിടെയാ? ആ, അയാൾ ഒറ്റക്കാണോ? പണിക്കാരൻ കിളവനാ? ആ, അത് നന്നായി. പിന്നെ കാളിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? കാച്ചിയേക്കടാ, പേടിക്കണ്ട, ഒരു കേസും ഉണ്ടാവില്ല. ആ, അത് ബോസിനോട് പറയാം. ആ ശരി ശരി. എന്നടാ? ഇല്ല, കാളിയമ്മ കേൾക്കൂല. നീ പറ. ഏ സീതയാ? ഛേ, അതെന്തിനാ? ആ ശരി, എത്രയും പെട്ടെന്ന് കാര്യം നടത്ത്. ആ, നീ ലൊക്കേഷൻ അയക്ക്. ഇതിലല്ല, എന്റെ ഫോണിൽ. രാത്രി ഞാൻ എത്താം. ശരി ശരി. അമ്മ, ദാ ഫോൺ.
1: എന്നതാടാ മുരുകൻ പേശരുത്?
0: അമ്മയുടെ പുതുസാ പണക്കാരൻ ക്ലോസ്. ഇന്ന് രാത്രി കണ്ടിപ്പാ കൊന്നിടുവേൻ.
1: ആ മുത്തു, മുരുകനക്ക് ഹെൽപ്പ് പണറതുക്ക് നീ കൂടെ പോണോ?
0: നിജമാ വേണം. അമ്മ കവലപ്പെടാതെ, നാളേക്ക് നൈറ്റില് ഞങ്ങള് തിരുമ്പി വന്നിടും.
1: ശരി, പോയി വാടാ.

0: തോമച്ച ഗേറ്റ് അടച്ചേക്ക്. വണ്ടിയിൽ ലഗേജൊക്കെ ഉണ്ട്. അതും മുകളിലത്തെ ബെഡ്റൂമില്. പിന്നെ ആ നീല ചെറിയ ബാഗ് എന്റേതാ, അതെന്റെ റൂമില്.
1: ശരി മുതലാളി.
0: വാ മുരുക. ആ പിന്നെ തോമച്ചാ,

0: ഫ്രിഡ്ജിലേ ജ്യൂസ് ഉണ്ടാകും, മൂന്ന് ഗ്ലാസ് എടുക്ക്. ഡൈനിങ്ങിലല്ല, സിറ്റ് ഔട്ടില്.
1: ശരി,
0: വരൂ മുരുക.
2: ഇയാള് മുതലാളിയുടെ വേളക്കാരനാ?
0: ആ, ഞാൻ നാട്ടിലില്ലാത്തപ്പോ ഇടക്കൊക്കെ വന്ന് വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കും. ആള് പാവാ. പിന്നെ മുരുക.

0: സർ, ജ്യൂസ്.
1: ആ, അവിടെ വെച്ചേക്ക്. ആ മുരുക, രാത്രി ഫുഡ് എന്താ വേണ്ടത്? ചപ്പാത്തിയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം, മറ്റെന്തെങ്കിലും വേണമെങ്കിൽ പുറത്തു പോണം.
2: എന്തായാലും കുഴപ്പമില്ല.
1: ഓക്കെ തോമച്ച, ഒരു കാര്യം ചെയ്, ടൗണിൽ നിന്ന്

0: തോമാച്ചന് വീട്ടിൽ പോണെങ്കിൽ പോയിക്കോ, പിന്നെ കാലത്ത് വന്നേക്കണേ.
1: ശരി മുതലാളി.
0: എന്നാ ചെല്ല്. ആ മുരുക, മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട്. ഓക്കെ, ഞാൻ താഴെ ബെഡ്റൂമിൽ.
2: ശരി മുതലാളി.
0: സീത ചെല്ലി, പേടിക്കണ്ട, സ്വന്തം വീടാന്ന് കരുതിക്കോളൂ. ആ മുരുക ഒരു മിനിറ്റെ, ദാ നോക്ക്, മുറിയിൽ ചെന്ന് സീതപ്പെടുന്നൊരു സമ്മാനം കൊടുക്ക്. ദാ ഈ മാല, 8 പവൻ സ്വർണമാല. വച്ചോളൂ
2: മുതലാളി.
0: സംശയിക്കണ്ട, ബിസ്ക്കറ്റ് നാളെ. ഓക്കെ, ഫുഡ് വന്നാൽ വിളിക്കാം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. ഞാൻ കുറച്ച് ടി വി കാണട്ടെ.

0: സുരേഷ്, അവർക്ക് നിങ്ങളെ മനസ്സിലായോ?
1: സാധ്യതയില്ല സാർ. ഇനി
0: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന, ചൂണ്ടയിടാൻ വരുന്ന ഓഫീസേഴ്സിന്റെ വണ്ടിയിലാ സുരക്ഷിതമായി കടത്ത്. ഇന്നൊരു പോലീസ് DYSP അദ്ദേഹത്തിന്റെ കാറിലാണ് ഇത് കടത്തിയത്.
1: അപ്പോ അയാൾ
0: വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനായില്ല. പിന്നെ ഫുഡ് കഴിഞ്ഞാൽ മുരുകൻ മുകളിലെ റൂമിൽ, സീത അവളെന്റെ കൂടെ എന്റെ റൂമിൽ, അതാ കരാറ്. അപ്പോൾ സുരേഷിനെ സംസാരിക്കാം.
1: അപ്പോ പുറത്തേക്ക് പോണ്ടേ?
0: വേണം, കുറച്ച് കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങുക. ആരും കാണാതെ പിറകിലൂടെ തിരികെ കയറുക. ഈ റൂമിൽ ഇരുന്നാൽ മതി.
1: സാർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
0: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
1: ഓ,
0: അതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ കാര്യം. കടലിൽ ഉരുവെന്ന് പറയുന്ന ചെറിയ കപ്പലുകളിൽ ചൂണ്ടയിടൽ ഹോബിയാക്കിയ കുറേ പണച്ചാക്കുകൾ എല്ലാവിടെയും ഉണ്ട്. രാത്രി വൈകും വരിക ഫിഷിംഗ്. മത്സ്യം പിടിച്ച് ഉപജീവനത്തിനൊന്നുമല്ല, ഹോബി.
1: സാർ റോജ,
0: അതൊരു ബോണസ്. ഗോവ, ബോംബെ, മംഗലാപുരം, കോഴിക്കോട്, ഈ 4 പോർട്ടുകളിലാണ് ഞങ്ങളുടെ സെർച്ച്. എക്സിഡന്റലിയാണ് റോജയെ കണ്ടത്.
1: യു മീൻ സെക്സ് റാക്കറ്റ്?
0: മേ ബി. സമ്പത്ത് അസ്ഥിക്ക് പിടിച്ച കുറെ ആളുകൾ, അതിൽ വലിയ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, അഡ്വക്കേറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, പ്രവാസീസ്, അവരെയൊക്കെ സുഖിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യും.
1: എന്തൊരു ലോകം.
0: മിസ്റ്റർ സുരേഷ്, നേരത്തെ പറഞ്ഞ ചൂണ്ട ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സീനിയേഴ്സ് പോലുമുണ്ട്. ആ തോർക്കുമ്പോഴാ ലജ്ജ.
1: ഇവർക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവില്ലേ?
0: യെസ് ബോസ്. പിന്നെ ഇടനിലക്കാർ. ഇവർക്കതൊരു സ്ത്രീയാ.
1: സ്ത്രീ?
0: ആ, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
1: സാർ, റോജ എങ്ങനെ ഇവരുടെ കൂടെ?
0: റോജയുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് അന്ന് വിജയിച്ചിരുന്നില്ല, എങ്ങനെയോ മുരുകന്റെ അരികിലെത്തി. പിന്നെ കാളിയമ്മയുടെയും. ഉരുവിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുവിടും. പിന്നെ ആവശ്യക്കാർക്ക്, മറ്റു പലതിനും.
1: ഓഹ്, ഈ കുട്ടി. സാർ, മുരുകൻ?
0: മുരുകന്റെ ഭാര്യയെന്നാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം.
1: സാർ, ഇത് 2 തവണയാണ്.
0: ലഹരി വേട്ടക്കിടയിൽ അപ്രതീക്ഷിതമായി കിട്ടിയതാ. അല്ല, നിങ്ങളുടെ ടീം, ജയദേവൻ, അവരൊക്കെ
1: ഇവിടെ തന്നെയുണ്ട്.
0: ഓ ഗുഡ്, അപ്പോൾ നമുക്ക് തുടങ്ങാം ഓപ്പറേഷൻ.

0: ആ തോമാച്ചനാ, ഫുഡ് കിട്ടിയോ?
1: ആ ഉവ്വ സർ, ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെക്കണോ?
0: ആ അവിടെ വെച്ചേക്ക്, ഫുഡ് ഡൈനിങ് ടേബിളില്. എന്നാ തോമാച്ചൻ പോയിക്കോ, കാലത്ത് വരണേ, ആ ഗേറ്റ് ഒന്ന് അടക്കണേ.

0: സീത,
1: എട്ട് പവൻ നോക്ക്, 10 ലക്ഷം രൂപ. ദാ നിന്റെ കഴുത്തിലിട്ടോ, ഇവിടുന്ന് ഇറങ്ങിയാലേ അത് എന്റെ കഴുത്തില്.
0: സീത, നിനക്ക് സന്തോഷായില്ലേ? നാളെ പോകാൻ നേരത്ത് ബിസ്ക്കറ്റ്,
1: പൊന്നു ബിസ്ക്കറ്റ്.
0: നിനക്ക് ബിസ്ക്കറ്റ് വേണ്ടേ? നാളെ രാവിലെ നമുക്ക് പോണ്ടേ? പോണ്ടേ, അല്ലെങ്കിൽ രാത്രി തന്നെ പോയാലോ? സീത, നമ്മൾ രാത്രി തന്നെ പോവും. താഴെ ആ തോമാച്ച നെയ്ച്ചോറും കോഴിക്കറിയും മീൻകറിയും എല്ലാം കൊണ്ടുവന്ന് അയാൾ പോവും ചെയ്ത്, നമുക്ക് കഴിച്ചാലോ? വിളമ്പിക്കൊടുക്കാൻ തോമാച്ചനില്ലല്ലോ. നീ വിളമ്പൂലേ? എനക്ക് മുതലാളിക്കൂ. അവസാനത്തെ ശാപ്പാട്. ഇതപ്പൊണ്ണേ, ഇത് അവസാനത്തെ സാപ്പാടാ മുതലാളിയുടെ. ഗുരുവിലെ ചൂണ്ട കൊളുത്തി വലിച്ചിരുന്ന മീനിനെ കണ്ടിട്ടില്ലേ നീ? പഠിച്ച് പഠിച്ച് ചാവുന്നത് കണ്ടിട്ടില്ലേ? എന്നാല് ഇവിടെ ഒരു വലിയ മീന് ചൂണ്ടയില് കെട്ടി വെച്ചിട്ടുണ്ട്. അത് പടഞ്ഞും പടഞ്ഞുമായിരിക്കുന്നത് കാണണ്ടേ നിനക്ക്?
2: ആരാ?
0: മുതലാളി, ഗൾഫ് മുതലാളി.
2: മുതലാളി?
0: ആഫീസറാ, പോലീസ് ആഫീസർ. ഈ മുരുകനെ അങ്ങനെ പറ്റിക്കാന്ന് കരുതി. എന്തൊരു സ്നേഹം, എന്തൊരു അഭിനയം. സീത, അയാള് നമ്മളെ പിടിക്കാൻ വന്ന പോലീസാ. നീ പേടിക്കണ്ട, ശാപ്പാട് കളിച്ച് നമ്മൾ ഇവിടെ വരും. താഴെ മുതലാളി നിന്നെയും കാത്തു ഒറ്റക്കിരിക്കും, പക്ഷേ താഴെ നീ പോവില്ല. പള്ളേലൊന്ന് കേറ്റി ഒരു തിരി മുതലാളി ക്ലോസ്.
2: അയ്യോ, പോലീസ് വരൂലേ?
0: പോലീസ്? ഈ വന്ന മുതല് മുതലാളി, അവനും പോലീസാണ്. ഗോവയിലെ ബോസിനോട് പറഞ്ഞതും പോലീസാ. തീർത്ത് വരാനാ കാളിയമ്മ പറഞ്ഞത്.
2: നമ്മൾ എങ്ങനെ പോകും?
0: വരും, വന്നിട്ടുണ്ടാവും. പുറത്തോ അകത്തോ വണ്ടിയുമായി അവൻ എത്തും.
3: മുരുക, വാ ഭക്ഷണം കഴിക്കാം. സീതയെയും വിളിച്ചോ.
4: ആ ശരി മുതലാളി.

0: സാർ, ഫുഡ് കഴിച്ച് പോയോ?
1: പോയി. കുറച്ചു കഴിഞ്ഞ് റോജ വരും. അപ്പോൾ മുരുകന്റെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യണം.
0: സാർ,
1: എന്താ?
0: പുറത്തൊരു ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്.
1: ജീപ്പോ?
0: അതെ, അതിനകത്ത് ഒരാൾ ഉണ്ടോ എന്ന് സംശയം.
1: ഏ, ആരാണത്?
0: സാർ,
1: സംതിങ് റോങ്. മുരുകന്റെ മുഖഭാവം ഇറ്റ്സ് ചേഞ്ച്ഡ്.
0: സാർ, അയാൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ?
1: വെയിറ്റ്, ഞാനത് നോക്കട്ടെ.

0: യെസ് ഇറ്റ്സ് കറക്റ്റ്.
1: എന്താ സാർ?
0: സുരേഷ്, ഞാൻ ആരാണെന്ന് മുരുകന് മനസ്സിലായി കഴിഞ്ഞു.
1: സാറിന് ഇതെങ്ങനെ?
0: ഞാനൊരു ഫോൺ സമ്മാനമായി കൊടുത്തിരുന്നു കാളിയമ്മയ്ക്ക്. ഇറ്റ്സ് നോട്ട് എ ഫോൺ ഓൺലി, എവറിത്തിങ് ഈസ് റെക്കോർഡഡ് ആൻഡ് ഐ ക്യാൻ റിട്രീറ്റ് ഫ്രം ഹിയർ.
1: എന്താ സംസാരം?
0: മുരുകൻ വിളിച്ചതാ. അതിനു മുമ്പ് മുരുകനെ ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് മുത്തു. സംസാരത്തിൽ ആ പേരും കേട്ടു.
1: ഒരുപക്ഷേ ജീപ്പ് മുത്തുവിൻ്റെതായിരിക്കും.
0: ചാൻസ് ഉണ്ട്.
1: ഇനിയിപ്പോ എന്താ ചെയ്യാ?
0: മിസ്റ്റർ സുരേഷ്, യുവർ ഫ്രണ്ട്സ്
1: ഔട്ട് ഹൗസിലാണ്.
0: അവരുടെ ഹെൽപ്പ് വേണ്ടിവരും.
1: ഓക്കെ സാർ.
0: രണ്ടുപേര് അവർ പുറത്തു നിൽക്കട്ടെ, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം.
1: ഞാൻ പറയാം. ഇനി ജീപ്പിൽ മറ്റാരെങ്കിലും?
0: നോ ചാൻസ്. മുരുകനെയും സീതയെയും കൂട്ടിക്കൊണ്ടു പോവാനാണ് മുത്തു വന്നത്.
1: എന്തായിരിക്കും അവരുടെ പ്ലാൻ?
0: ടു ഫിനിഷ്.
1: എന്നെ കൊല്ലാൻ സാർ.
0: സൂക്ഷിക്കുക, ഒരു എൻകൗണ്ടറിന് തയ്യാറാവുക.
1: അയ്യോ, കരണ്ട് പോയി.
0: പോയതല്ല, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു.
1: സുരേഷ്, മെസ്സേജ് ടു യുവർ ഫ്രണ്ട്സ്, വേഗം.
0: അവൻ ആ മെയിൻ സ്വിച്ചിനരികെ തന്നെയുണ്ട്.
1: ദാ, സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. സീത അല്ല, റോജ. ഓക്കെ, ഗെറ്റ് റെഡി.
0: വരും സീത, വരും. ഓ, ഈ കരണ്ട്. ആ ഇൻവെർട്ടർ കേടാൻ തോന്നി. നന്നാക്കാൻ പറഞ്ഞിട്ട് ആ തോമാച്ചൻ ഇതുവരെ ചെയ്തില്ല. വരൂ, ഞാൻ എമർജൻസി ലാമ്പ് എടുക്കട്ടെ.
2: വെളിച്ചം വേണ്ട സാറേ.
0: മുരുകൻ.
2: അതെ അതെ മുതലാളി. അല്ല സാറേ.
0: മുരുക, നീ
2: വേഷന്മാര് വന്നാളെന്നും നമ്മളെ പറ്റിക്കാനാവൂല. ഇത് കണ്ട, സൂചി കത്തി എന്ന് പറയൂ. സൂചി കുത്തി ഇറക്കും പോലെ എളുപ്പ കണ്ണ.
0: മുരുക.
2: ആ മുരുകൻ തന്നെ. ആപ്പീസറെ വണ്ടിക്കാടാ എന്ന് പറഞ്ഞ ഇറക്കി വിട്ടില്ലേ, അപ്പത്തന്നെ അപകടം മണത്തു നമ്മക്ക്.
0: മുരുക, നിനക്കൊന്നും ചെയ്യാനാവില്ല.
2: ഞാൻ ഒറ്റക്കല്ല സാറേ, വേറെ ആളുണ്ട്. പണി കഴിഞ്ഞു പോണം, സീതയും കൂട്ടി പോണം. പുറത്ത് മുത്തു കാത്തു നിൽക്കുക, അപ്പൊ സമയമില്ല. പിടിച്ച മുത്തു, ഇയാളെ പിടിച്ചു മാറ്റി.
3: മുത്തു വല്ലട മുരുക, ഇത് സാറിന്റെ ആളാ.
4: കൈപ്പിറകിലേക്ക് കെട്ടിയിട്.
2: വേണ്ട, എടാ മുത്തു പുറത്തുണ്ട്. അവൻ നിന്നെ
5: പുറത്തല്ല മുരുക, അകത്ത് തന്നെ.
0: ചെറുതായൊന്ന് പെരുമാറിയിട്ടുണ്ട് സാർ, അത് കുഴപ്പമില്ല.
4: അടങ്ങി നിൽക്കടാ.
0: രണ്ടാളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് നോക്ക്, വേഗം.
4: അടങ്ങി
2: നിക്കടാ,
5: അടങ്ങി നിക്കടാ. ഓ, ഇത് അത്രയാ? ഈ രണ്ട് ഫോൺ
1: ദിനേശ. ജയൻ എവിടെ?
0: റൂമിലാ. വിളിക്കാല്ലോ സാറേ. വിളിക്കേ, മുകളിൽ റോജിയുണ്ട്.
5: ഓക്കെ സർ.
2: സാറേ,
6: നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. ഗോവയിലെ ബോസ് ആളിറക്കിട്ടുണ്ട്.
2: കാളിയമ്മ കളിത്തുള്ളി വന്നാല് സാറിന്റെ ഈ സഹായങ്ങളൊക്കെ വരച്ച് വീഴും.
0: എടാ, നിന്റെ കാളിയമ്മ ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. പിന്നെ നിന്റെ ആഡംബര ബോട്ടുണ്ടല്ലോ, മംഗലാപുരത്ത് നിന്നും ഗോവയിൽ നിന്നും മറ്റുമായി ആറെണ്ണം പിടിച്ചു കഴിഞ്ഞു നമ്മൾ. ഗോവയിലെ ഒരു ബോട്ടിനെ തീപിടിച്ചെന്നാന്ന് കേട്ടത്.
2: സാറേ, സാറിന് ഞങ്ങളുടെ ശക്തി അറിയാനിട്ടാ.
0: ആ, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. തൽക്കാലം എനിക്കറിയേണ്ടത് മറ്റു ചില കാര്യങ്ങളാ.
6: സാറെ, ചോദിക്ക്, മറുപടി കിട്ടില്ല.
0: നോക്കാം. പുറം കടലിൽ നിന്ന് നിങ്ങൾക്ക് മരുന്നെത്തിക്കുന്നത് ആരാണ്? അതെവിടെയാണ് വിതരണം ചെയ്യുന്നത്?
2: പറയില്ല സാറേ.
0: അത് പറയിപ്പിക്കാനുള്ള സൂത്രങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് മുരുക. തൽക്കാലം മറ്റൊരു കാര്യം, ആരാണ് സീത? അവളെ നിനക്ക് എങ്ങനെയാണ് കിട്ടിയത്?
4: പറയടാ, പറയാൻ. നിനക്ക് അവളെ എവിടെ നിന്ന് കിട്ടി?
5: പറ മോനെ, ഞങ്ങൾക്ക് വരെ പണിയാക്കല്ലേ.
6: ഒന്ന് കൊടുക്കട്ടെ സാറേ.
0: വേണ്ട വേണ്ട വേണ്ട, ഇപ്പോൾ വേണ്ട ഇപ്പോൾ. മുരുകൻ പറയും. പറ മുരുക, എവിടെ നിന്ന് കിട്ടി?
2: പറയാം. ജയിലിൽ.
4: ജയില?
2: അതെ, മരുന്ന് പിടിച്ച കേസിൽ രണ്ടാഴ്ച റിമാൻഡ് തടവില് ഞാൻ കടന്നു. ആളെ കൊന്ന കുറ്റത്തിന് ഇവൾ ജീവപര്യന്തം.
6: അവൾ ആരെ കൊന്നുന്ന?
7: ഇല്ല, അവൾക്ക് അങ്ങനെ ആരെയും കൊല്ലാനൊന്നും പറ്റില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ വെറുതെ പറയുന്നതാ ഇതൊക്കെ.
0: എല്ലാവരും ശാന്തരായിരിക്കുക. ഞങ്ങളുടെ ഇന്ററോഗേഷൻ പിന്നീട് നടത്താം. ഇപ്പോൾ റോജയെ കുറിച്ച് പറയുന്നത് കേൾക്കാം. യെസ്, സ്റ്റാർട്ട് മുരുക. മുരുകൻ പറഞ്ഞോളൂ.
2: ഇനി എന്ത് പറയാനാ? ജയിലിൽ നിന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്തു. അടിക്കല്ലേ സാറേ.
0: നിന്റെ ഭാര്യയാണോടാ ഒരുവിലെ ആളുകൾക്ക് നോണ പറയുന്നു?
2: അടിക്കല്ല അടിക്കല്ല, അവൾ എന്റെ ഭാര്യ തന്നെയാ. മൂന്നാമത്തെ ഭാര്യ. ഒരു ബോംബെക്കാരൻ പയ്യനെയാ അവൾ കുത്തി മലത്തിയത്.
0: ശരി, നിന്റെ കാളിയമ്മ വന്നിട്ടുണ്ട്. ചെല്ലെ, പുറത്ത് വണ്ടിയിലുണ്ട്.
8: അമ്മ വന്താച്ചി, ഇനി എന്നാ നടക്കുവാന്ന് നോക്കാം. മുരുക, പെരിയ തങ്കച്ചി കാളിയമ്മ വന്താച്ചി, ഭയപ്പെട വേണ്ട.
2: അമ്മ വന്താച്ചി.
0: നിന്റെ ജീപ്പിലല്ല, വേറൊരു വണ്ടിയിലെ, പോലീസ് വാനിലെ. ഓഫീസേഴ്സ്, ടേക്ക് ദം ടു പോലീസ് സ്റ്റേഷൻ. ഐ വിൽ റീച്ച് ദർ സൂൺ.
6: സർ, മോള്.
0: മിസ്റ്റർ സുരേഷ്.
4: സർ, ദിനശവ.
0: ജയദേവൻ മരിച്ചുപോയെന്ന് കരുതിയ മകളാ തിരിച്ചു വന്നത്. ഡോണ്ട് ബി പാനിക് ആൻഡ് ഇമോഷണൽ
7: സർ.
0: അറിയാം, നിങ്ങളുടെ മാനസികാവസ്ഥ അറിയാം. പക്ഷി, അവൾ കുറെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമയോടെ നിങ്ങൾ നിൽക്കുക. ഓക്കെ?
6: ഓക്കെ സർ.
4: സർ, അവര് വരുന്നുണ്ട്.
0: ജയദേവനും മല്ലികയും അടുത്ത റൂമിലേക്ക് പോയിക്കോളൂ. വിളിച്ചാൽ മാത്രം വന്നാൽ മതി.
6: ശരി സർ.
0: ദിനേശ് വന്നോളൂ. ഗീത, കുറച്ചു നേരം അടുത്ത മുറിയിലിരിക്കെ.
9: ശരി സർ.
0: വരൂ, ഇരിക്കൂ. റോജ, കാര്യങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായി. ഇനി കുറച്ച് മിസ്സിംഗ് ലീഡ്സ്. യു ഹാവ് ടു ഫിൽ ഇറ്റ്. ഓക്കെ? റോജയെ ജയിലിൽ വെച്ചാണ് മുരുകൻ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു, ശരിയാണോ? ജയിലിൽ ജീവപര്യന്തം ശിക്ഷയാണെന്നും കേട്ടു.
7: ശരിയാണ്.
0: ഏതൊരു ബോംബെ പയ്യനെ?
7: അതെ, ഞാനാണ് കൊന്നത്.
0: ആരാണ് അയാൾ? എന്തിന്? എങ്ങനെ കൊന്നു?
7: അയാൾക്ക് പല പേരുകളുണ്ട്. ചിലപ്പോൾ ജോണിയാകും, ചിലപ്പോൾ നാസറാകും. അയാളെ എന്റെ ലൈഫ് തകർത്തത്, അമ്മ നഷ്ടമാകാൻ കാരണമായത്, അച്ഛനെ വെറുക്കാൻ ഇടയാക്കിയത്.
0: യുവർ ഫോമർ ലവർ.
4: അയാളെ ശിക്ഷിച്ചിരുന്നില്ലേ സാർ?
0: യെസ്, ശിക്ഷിച്ചു. അധികം താമസിയാതെ ശിക്ഷയിൽ ഇളവം കിട്ടി പുറത്തു വന്നു. സഹായിക്കാൻ വൻ ശക്തികൾ പുറത്തുണ്ടല്ലോ.
4: ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടു അവൻ?
0: യെസ്, പഴയ തൊഴിൽ തന്നെ, നാർക്കോട്ടിക് ബിസിനസ്. പറയൂ റോജ, അയാൾ എവിടുന്ന് കണ്ടു?
7: ബീച്ചിൽ, ബോട്ടിൽ.
0: വിത്ത് സ്റ്റഫ്?
7: ചൂണ്ടയിടാൻ ആളെ കൂട്ടി പോകുന്ന ബോട്ടുകളിൽ മരുന്ന് വിൽപ്പനയ്ക്ക് ആളുകൾ വരാറുണ്ട്.
0: ജയിലിൽ അധികം നാൾ കഴിഞ്ഞോ?
7: ഇല്ല, കേസ് തള്ളിപ്പോയി. മരണം വരെ കിടക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്.
4: റോജ
0: സാർ, ഇറ്റ്സ് യൂഷ്വൽ. കൊല്ലപ്പെട്ടത് ഒരു ക്രിമിനൽ. ഏറ്റുമുട്ടലുകൾ പതിവാ, കൊലപാതകമെന്ന് തെളിയിക്കാനുമാവില്ല.
5: അത് നന്നായി.
6: സാർ, ഒരു കാര്യം കൂടി.
0: അതെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. റോജ, ആ ചോദ്യവും അതിനുള്ള ഉത്തരവും അത് കേൾക്കാൻ ചിലർ കൂടി വേണം ഇവിടെ. ഞാൻ വിളിക്കട്ടെ.
1: അവർ ആരൊക്കെയാണെന്നറിയോ?
5: ഇവിടെ തന്നെ ഉണ്ട്.
0: ശരി, അവരെ വിളിച്ചോളൂ.
7: അമ്മ, അച്ഛാ.

0: മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജയദേവൻ. ലെറ്റ് മീ ടു ആസ്ക് റോജ, ചോദ്യം നീ പ്രതീക്ഷിക്കുന്നത് തന്നെ. ആത്മഹത്യ സന്ദേശമയച്ച് കടലിലേക്ക് ഇറങ്ങിയ നിനക്ക് പിന്നീട് എന്ത് സംഭവിച്ചു?
1: പറഞ്ഞോളൂ
2: സർ. അവൾ പറയണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട, പ്ലീസ്.
0: സോറി മിസ്റ്റർ ജയദേവൻ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒരച്ഛന്റെ വികാര. പക്ഷെ ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്, ചില ഫോർമാലിറ്റീസ് അതൊക്കെയുണ്ട്.
1: സർ അത് പിന്നീട് പോരെ.
0: സുരേഷ്, മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ജയദേവൻ നൽകിയ ഒരു പരാതി ലോക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ ഫയൽ ക്ലോസ് ചെയ്യണം. അതിനെ റോജ മറുപടി പറഞ്ഞേ പറ്റൂ.
3: പറയാം. അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. ശരീരവും മനസ്സും അശുദ്ധമായ എനിക്ക് അവരോടൊപ്പം ജീവിക്കാൻ ഒരർഹതയും ഇല്ലെന്ന് തോന്നി.
4: മോളെ, നീ എന്തൊക്കെ കേൾക്കുന്നേ?
3: ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാ പോയത്. മെസ്സേജ് അയച്ച ഉടനെ കടലിലേക്ക് ചാടി. പിന്നെ എപ്പോഴോ ഒരു ബോട്ടിൽ കിടക്കുകയായിരുന്നു ഞാൻ. മുരുകൻ അരികിലുണ്ടായിരുന്നു.
0: യുവർ ഹസ്ബൻഡ്?
3: അങ്ങനെയാണ് പറഞ്ഞത്.
1: എന്നുവച്ചാ?
3: കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
0: പിന്നെ
3: കാളിയമ്മയുടെ വീട്ടിലാക്കി. രാത്രി കടലിലേക്ക് ചൂണ്ടക്കാരെ കൊണ്ടുപോകുന്ന ഒരുവിൽ ഭക്ഷണം പാചകം ചെയ്യാൻ എന്നെ പറഞ്ഞയച്ചു.
0: ഓക്കെ. അവിടെ വെച്ച് നിങ്ങളുടെ ആ പഴയ ലവറിയും കണ്ടു അല്ലേ?
2: മോളെ, മോൾ എന്തിനാ അയാളെ?
0: ഇറ്റ്സ് ക്ലിയർ മിസ്റ്റർ ജയദേവൻ.
1: സർ, ഞങ്ങൾക്ക് റോജയെ കൊണ്ടുപോയിക്കൂടെ?
0: നോ
2: സർ.
0: ഞാൻ പറഞ്ഞല്ലോ ഫോർമാലിറ്റീസ്. നാളെ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ വരണം. അവരുടെ പ്രസൻസിൽ യു ക്യാൻ ടേക്ക് ഹെർ.
2: സർ, അങ്ങ് വീണ്ടും ഞങ്ങളെ.
0: ആ, അതവിടെ നിൽക്കട്ടെ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മിസ്റ്റർ സുരേഷ്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഓക്കെ
1: സർ. റോജയെ ഈ രാത്രിയിൽ
0: പോലീസ് കസ്റ്റഡിയിലാണ് വേണ്ടത്, ബട്ട് വിത്ത് മൈ ഓൺ റിസ്ക്. നിങ്ങളെല്ലാവരും ഇന്നിവിടെ കഴിയും. നാളെ ഷാർപ്പ് 10 AM പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജയദേവനും മല്ലികയും നിർബന്ധമായും ഉണ്ടാവണം.
1: ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും സർ.
0: ഓക്കെ. ആ റോജ, ഐ തിങ്ക് യു ആർ ഓൾ റൈറ്റ്. ഞങ്ങൾ ആന്റി ഡ്രഗ്സ് സ്ക്വാഡിന് വലിയ ഹെൽപ്പാണ് നിങ്ങൾ ചെയ്തത്. സോ ഹാപ്പി ആയി കഴിയുക, റിലാക്സ് ആയി കഴിയുക. ഓക്കെ.
3: ശരി സർ.
0: സോ നിങ്ങൾ ഇനി സംസാരിക്കുക, കുറെ പറയാനുണ്ടാവുമല്ലോ. ഓക്കെ.
2: ഓക്കെ സർ.
5: റോജ, മോളെ നന്നായി ഒന്ന് കുളിക്ക്, എന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ ഉടുക്ക്. ഏ
3: അമ്മേ, നാളെ മോൾക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിത്തരുമോ?
4: മോളെ, അമ്മ വാങ്ങിച്ചരാൻ ഡ്രസ്സ് പോരെ.
5: ദിനേശേട്ടാ, രാവിലെ തന്നെ പോയിട്ട് നല്ലൊരു ഡ്രസ് വാങ്ങിക്കൊണ്ടിരണം. പൈസ ചേച്ചി തരൂ.
2: പിന്നെന്താ, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോവാ. സുരേഷ, എടാ എടാ, നീ പറഞ്ഞ പോലെ മോള് നമ്മുടെ കൂടെ.
6: എന്താ സുരേഷ, നിന്റെ കണ്ണ് നിറഞ്ഞ?
1: കണ്ണല്ലടാ, മനസ്സ്. മനസ്സാ നിറഞ്ഞത്.
3: എല്ലാർക്കും കൊറേ സങ്കടായി. എന്ത് ചെയ്യാനാ? ഈശ്വരന്മാർക്ക് പോലും വേണ്ടാത്ത ജന്മമായിപ്പോയി.
2: അങ്ങനെയല്ല മോളെ, ഈശ്വരന്മാർക്ക് വേണ്ടാഞ്ഞിട്ടല്ല, ഞങ്ങളിലേക്ക് നിന്നെ തിരിച്ചേൽപ്പിക്കാനാ എല്ലാ ഈശ്വരന്മാരും ശ്രമിച്ചത്, അല്ലേ മല്ലികെ?
4: എന്റെ മോള് ഒരു കടലാളത്തിലും വീഴാതെ എന്റെ അരികിലില്ലേ? ആരോടൊക്കെയാ ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നത്? സുരേഷ, നീ, രാഘവൻ സാറ്, പിന്നെ നമ്മുടെ നെല്ലിക്ക. എന്താ ഞാൻ പറയേണ്ടത്?
2: ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുക, കടപ്പാട് അറിയിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, അതാണ് ജീവിതം.
6: അങ്ങനെയല്ല ജയ, ഒരു നിർവചനത്തിലും ഒതുക്കാവുന്നതല്ല ജീവിതം. അനിശ്ചിതാവസ്ഥകൾ, അത്ഭുതങ്ങൾ, അവിശ്വസനീയമായ കാര്യങ്ങൾ, അതല്ലേ നമുക്ക് അനുഭവം.
3: ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയതാ. കടലിലും പിന്നെ തടവറയിലും പോകുമ്പോൾ നിരാശയായിരുന്നു. ഒരു വധശിക്ഷയെങ്കിലും പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. പിന്നെ കാളിയമ്മയുടെയും മുരുകന്റെയും തടവിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചതാ. പക്ഷേ അത് ജീവിതത്തിലേക്കല്ല, മരണത്തിലേക്ക്.
4: ആ, നീ അത് തീരുമാനിച്ചാ മതി.

0: സ്നേഹം ഞങ്ങൾക്ക് വേണം. അതിന് അരികിൽ തന്നെ വേണം മോളെ. അമ്മയെന്നും അച്ഛന്നുള്ള വിളി കേൾക്കാനാ. അത് കേൾക്കാനുള്ള കൊതി കൊണ്ട എന്റെ മോള്.
1: അമ്മ, മോളുണ്ടാകും അമ്മയുടെ കൂടെ, എന്റെ അച്ഛന്റെ കൂടെ മോളുണ്ടാകും.
2: സുരേഷ, ഈ നെല്ലിക്കയായി ബന്ധപ്പെട്ട ഒരു ചൊല്ലില്ലേ?
3: ദിനേശേട്ടാ,
4: ആ നെല്ലിക്കയായി ബന്ധപ്പെട്ടതാകിയതേ.
5: ആദ്യം ചവർക്കും
3: പിന്നെ മധുരിക്കും, അതാർക്കറിയാത്തത്?
4: അതെ, ദിനേശൻ അതെന്തിന് ഇപ്പൊ പറയുന്നത്?
2: നിങ്ങളെന്താണ്, സഹൃദയത്വമില്ലാതെ മധുരമല്ലേ ഇപ്പോ? നല്ല മധുരം.
5: ശരിയാ
3: ദിനേശേട്ടാ.
2: അത് സുരേശന് മനസ്സിലായി. നീ ശരിക്കങ്ങ് പറഞ്ഞുകൊടുക്ക് സുരേശ.
5: അതായത് നഷ്ടങ്ങളും വേർപാടുകളും നമ്മളെല്ലാവരും ഇത്രയും നാൾ സഹിച്ചില്ലേ?
4: യെസ്, അതൊക്കെയാണ് ചവർപ്പ് അഥവാ കയ്പ്പ്.
3: നെല്ലിക്ക തിന്നുമ്പോ ആദ്യം തോന്നുന്നത്
2: ഇതേ നീ.
6: അതെ, ശരിയാണ്. കുറെ ചവർപ്പും കയ്പ്പും രുചിക്കേണ്ടി വന്ന് നമുക്ക് ഒടുവിൽ മധുരം ലഭിച്ചു.
5: ആ മധുരമാണ്
2: നെല്ലിക്ക.
3: ദിനേശേട്ടാ,
5: റോജ.
2: അത് തന്നെ, നെല്ലിക്ക അഥവാ റോജക്ക.
3: അതെ അതെ.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അവസാന അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴസി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന

മധുര ഗീതങ്ങൾ റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയുമായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളോടൊപ്പം ചേർന്നത്. ഇത്തവണയും അതിന് മാറ്റം വരുത്തുന്നില്ല. നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേൾക്കാം. നമ്മുടെ ജീവിതം പഴയകാലത്തെ പോലെയല്ല, ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെട്ടോട്ടമാണ്. രാവിലെ ഉണർന്നതു മുതൽ തുടങ്ങും തിരക്കുകൾ. പലർക്കും രാവിലെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ കാണും, ജോലിസ്ഥലത്തെ തിരക്കുകൾ കാണും, തിരിച്ചു വന്ന് വീണ്ടും തിരക്കുകൾ, ഉറങ്ങാൻ കിടക്കുന്നത് വരെ തിരക്കോട് തിരക്ക്. അതിനിടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പിന്തിരിഞ്ഞാലോചിച്ചാൽ പലർക്കും പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും തോന്നുകയില്ല. എന്നാലും ഓട്ടം തന്നെയാണ് ജീവിതം. ശരിക്കും ഒരോട്ട പ്രദക്ഷിണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടങ്ങൾ, ബാധ്യതകൾ, പ്രശ്നങ്ങൾ, അതിനിടയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത്തിരി നേരം ആ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെക്കാം. കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാം. ഈ പാട്ട് കേൾക്കുന്നതിനിടയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുടക്കണ്ട, അതിൻ്റെ പഴി ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് അവസരം ഒരുക്കണ്ട, നമുക്ക് പാട്ട് കേൾക്കാം, പണി തുടർന്നോളൂ. ഇപ്പം മുതൽ നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. ആദ്യം പാചകത്തിൽ തുടങ്ങാമല്ലേ. നല്ല കറി വെച്ചാലോ? പച്ചക്കറികളൊക്കെ അരിഞ്ഞു ചേർത്ത് നല്ല സ്വയംഭൻ കറികൾ. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ, അതിനനുസരിച്ച് ഞാനൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. നമുക്ക് കേൾക്കാം അതിനോടൊപ്പം ഒരു പാട്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഇലന്തൂർ വിജയകുമാറാണ്. സംഗീതം കണ്ണൂർ രാജൻ. ആലാപനം യേശുദാസ് പട്ടംസദൻ ചിത്ര. ചിത്രം ഭീകരരാത്രി. പേടിക്കണ്ട, ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. പാട്ട് കേട്ടോളൂ.

അപ്പോൾ പാചകവും സദ്യയൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് സ്വർഗത്ത് പോയി വരാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ അവിടെ എന്തൊക്കെയാ ചെയ്യുക? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമാണെന്നറിയാം, കാരണം ഇതുവരെ അങ്ങനെ പോയി വന്നവരാരുമില്ല. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം, പക്ഷേ ഒരവസരം കിട്ടിയെന്ന് നിങ്ങൾ ഭാവനയിൽ കരുതുക. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരാൾ എന്തൊക്കെ കാണിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് ഉഷ്ണഭൂമി എന്ന് പറയുന്ന സിനിമയിൽ നിന്നുള്ളതാണ്. പി കെ കൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ 4 ഗാനങ്ങളാണുള്ളത്. ഇതിൽ പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, ശ്യാം ഈണം നൽകി, സീറോ ബാബു പാടിയ ഈ ഗാനം ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്വർഗത്തിലേക്ക് ഫ്രീയായി NOC കിട്ടിയ സ്വർണത്താൽ ജാനുവിന് കൊട്ടാരം പണിയും പോലും. ഓഹ്, ജാനുവിൻ്റെ ഒരു ഭാഗ്യം. വേണുനാഗവള്ളി, നെടുമുടി വേണു, ശ്രീനിവാസൻ, കുതിരവട്ടം പപ്പു, മേനക തുടങ്ങിയവരെല്ലാമാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കേതായാലും ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം.

നിബടല്ല പകയർക്കെന്നോസി കൊടുക്കും അബിഡൊരു ലോഡ്ജ് കണ്ടീഷനാക്കും ഇബടല്ല പകയർക്കെന്നോസി കൊടുക്കും ഓലക്ക സ്വർഗത്തിൽ വന്ന് കുടുങ്ങുമ്പം മൂദേവി ആലിൻ്റെ ലൈനൊന്നു മാറും ഓലക്ക സ്വർഗത്തിൽ വന്ന് കുടുങ്ങുമ്പം മൂദേവി ആലിൻ്റെ

0: அவ்வாண சொர்க்கம் குடிச்சோராக்கும்.
1: അപ്പോൾ സംഗതി മൊത്തം കൂട്ടിച്ചോറായ കാര്യം നിങ്ങളെല്ലാവരും കേട്ടു. സ്വർഗത്തിലായാലും നാട്ടിലായാലും നരകത്തിലായാലും ചിലരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരേ കഥാപാത്രം, ഒരേ ശൈലി, ഒരേ ശീലം. ഇങ്ങനെയൊക്കെ പോയി വരുമ്പോഴത്തേക്ക് വേറൊരു രൂപത്തിലേക്ക് വരുന്ന ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ. അതാരാണെന്ന് കൂടി നമുക്ക് നോക്കാം. 1987 പുറത്തിറങ്ങിയ വിസ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം ജലജ, ശാന്തികൃഷ്ണ, ബഹദൂർ, ബാലൻ കെ നായർ, സത്താർ തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ഇതിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജിതിൻ ശ്യാം ഈണം നൽകി സീറോ ബാബു പാടിയതാണ് ഈ ഗാനം. സംഗതി കുഴഞ്ഞല്ലോ, തലയൊക്കെ കറങ്ങണ് പടച്ചോനെ. ബാക്കി ഇനി എന്താവൂന്ന് നിങ്ങൾ കേട്ടോളൂ.
2: സംഗതി കുഴഞ്ഞല്ലോ, തലയൊക്കെ

0: സംഗതി കുഴഞ്ഞല്ല തലയൊക്കെ കറങ്ങുന്നു പടച്ചോനേ.
1: അപ്പൊ സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞ് തലയൊക്കെ പെരുകണമെന്നും പറഞ്ഞ് വന്നു കയറുമ്പോ ദേവി ഇത് ഷൗട്ടിയ നിൽക്കരുത്, കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഷൗട്ടിയുന്ന സ്വഭാവം എന്തായാലും നല്ലതല്ല, അതിപ്പോ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും. ഒരു കാരണവശാലും ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക്. ചിന്റു, ഫാബി എന്നിവർ ചേർന്ന് പാടിയതാണ് ഈ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് രവീന്ദ്രൻ. ചിത്രം ദി പ്രസിഡന്റ്. ഈ പേര് കേൾക്കുമ്പോൾ ഉടനെ ചാടിക്കേറി ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഇത് റിലീസായിട്ടില്ല.
2: What a nonsense.
3: Mummy, my dear mummy, mommy, please.
4: Onnu

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ ഹാസ്യപ്രധാനമായ ഏതാനും ഗാനങ്ങൾ ഓരോ വ്യാഴാഴ്ചയിലും മധുരഗീതങ്ങളിലൂടെ കേൾപ്പിക്കാറുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. ഇത് പൊങ്ങച്ചവും തന്നിഷ്ടവും ആയി കഴിയുന്ന ആളുകളെക്കുറിച്ചുള്ള ഗാനമാണ്. ഇത് വെറുതെ ഒരു പൊങ്ങച്ചം പറയുന്നതല്ല, സത്യമാണോന്നറിയാൻ നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. 1998 പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് അടുത്തത്. ഇതിൽ എസ് രമേശൻ നായർ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി, യേശുദാസ്, ദലീമ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഒരു തുള്ളി പലതുള്ളി.
1: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

ചിലരിങ്ങനെ തന്നിഷ്ടപ്രകാരം ചെയ്യുകയും പൊങ്ങച്ചം പറയുകയൊക്കെ ചെയ്യും. വീമ്പ് പറച്ചിലാണെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിരിക്കും. ഞാൻ വലിയ പുലിയാണെന്നൊക്കെ പറയും, പക്ഷെ ചില സ്ഥലത്ത് പൂച്ച പോലും ആയിരിക്കില്ല. പട്ടാഭിഷേകം എന്ന സിനിമയിൽ പൂച്ച പൂച്ച പൂച്ച പെണ്ണെ പുലിയാണ് ഞാൻ എന്ന് തുടങ്ങുന്ന വരികൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാറും സംഘവും.

0: മധുര ഗീതങ്ങൾ
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കുരുത്തക്കേട് കളിച്ചവരാ നമ്മളൊക്കെ. അതിന്റെ പേരിൽ നല്ലോണം തല്ലുവാങ്ങിയിട്ടും ഉണ്ടാവും. കുറച്ച് കുരുത്തക്കേടുകളൊക്കെ മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു പാട്ട്. മരത്തിൽ കയറാനും കുളത്തിൽ ചാടാനും തലകുത്തി മറയാനും അങ്ങനെ ഒരുപാട് കളികളുണ്ട് നമുക്ക് അല്ലെ. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുരുത്തം കെട്ടവൻ എന്ന സൽപ്പേര് സമ്പാദിച്ചുകൊണ്ട് വളർന്നു വന്നവരാ നമ്മളിൽ പലരും. അങ്ങനെ ഒരു ഓർമ്മയിലേക്കൊന്ന് പോയാലോ? വീണ്ടും അങ്ങനെ ഒരു കുരുത്തക്കേട് കളിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഓർമ്മിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യം കേട്ട് വെറുതെ അത് ആവർത്തിക്കാൻ ശ്രമിച്ച് നടുവൊടിഞ്ഞ് കിടന്ന ഞാൻ ഉത്തരവാദിയല്ല. നമുക്ക് പാട്ട് കേൾക്കാം. ഷാഫിയുടെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കല്യാണരാമൻ. അതിൽ കൈതപ്രം വരികളെഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് ആ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ദിലീപ്, ലാല്, ലാലു അലക്സ്, ഇന്നസെന്റ്, കൊച്ചുപ്രേമൻ, സലീം കുമാർ, നാരായണൻകുട്ടി, അങ്ങനെ ഒരുപാട് ആളുകൾ പാടിയിട്ടുള്ള ഒരു ഗാനം. ഇതാ കേട്ടോളൂ.
2: ഒന്നാം മല കേറി പോകേണ്ടേ, അവിടുന്ന് തലകുത്തി ചാടേണ്ടേ. രണ്ടാം തണ്ടി

നമ്മൾ ഒരേ കാര്യം കേരളത്തിലെ പല ജില്ലകളിലുള്ളവർ സംസാരിക്കുമ്പോൾ പല രീതിയിലാണ് ഉണ്ടാവും അല്ലേ? ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തതയുള്ള ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കയ്യിൽ കുറച്ച് പൈസയൊക്കെ വന്നപ്പോൾ സുഹൃത്തുക്കൾ ഒരു ആനയെ വാങ്ങാൻ പോയി. ആ ആനയെക്കുറിച്ച് ഓരോ നാട്ടുകാർ ഓരോ രീതിയിലാണ് വിവരിക്കുന്നത്. അത് നമ്മളെ നാട്ടുകാരെങ്ങനെയാണ് പറയുക, തൃശ്ശൂരുകാരെങ്ങനെയാണ് പറയുന്നൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. 1984 പുറത്തിറങ്ങിയ സാജൻ സംവിധാനം ചെയ്ത ചക്കരയുമ്മ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണിത്. നാല് കാശ് കയ്യിൽ വെച്ച് നാല് ദിക്കും കടന്ന് എന്ന് തുടങ്ങുന്ന ഈ ഗാനം പൂവച്ചൽ ഖാദറാണ് എഴുതിയത്. ശ്യാം ഈണം നൽകി. പാടിയത് കൃഷ്ണചന്ദ്രൻ, ജഗദീഷ് ശ്രീകുമാർ, ബേബി ശാലിനി എന്നിവരാണ്.

പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിൽ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി കെ പി ബ്രഹ്മാനന്ദൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. കെട്ടിയോനെ പറ്റിച്ചു വരുമെന്ന് പറഞ്ഞ് കാശു വാങ്ങി പറ്റിച്ചല്ലോ, ഏലിയാമ്മ പറ്റിച്ചല്ലോ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്രേം നസീർ, എം ജി സോമൻ, ശ്രീവിദ്യ, റാണി പത്മിനി തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിലെ ഗാനരംഗത്തിനു വേണ്ടി സംഗീതം പകർന്നത് എ ടി ഉമ്മറാണ്. വരികൾ എഴുതിയത് പി എ ഖാദർ, കൂർക്കഞ്ചേരി സുഗതൻ എന്നിവർ ചേർന്നു.

0: دونن تحليله تحليله
1: أتشاينا اللي وراح تحليه ده صار بالله.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കൂടി കേൾക്കാം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. ചിത്രം ആധിപത്യം. പ്രേംനസീർ, മധു, മോഹൻലാൽ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. പാടിയത് പി ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ.

പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് തുടരാം. അടുത്തതായി കണ്ണനി ഭൂമിയിൽ ഭുജാതനായത് കംസനെ കാച്ചുവാനായിരുന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം 1985 ഗിരീഷ് സംവിധാനം ചെയ്ത അക്കരെ നിന്നൊരു മാരൻ. പ്രിയദർശന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകി. പാടിയത് KP ബ്രഹ്മാനന്ദൻ, സതീഷ് ബാബു.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങളിലൂടെ അടുത്തതായി 1990 പുറത്തിറങ്ങിയ സാന്ദ്രം എന്ന സിനിമയിലെ കണ്ടല്ലോ പൊൻകുരിശുള്ളൊരു തിരുമലയാറ്റൂർ പള്ളി എന്ന ഗാനം കേൾക്കാം. ഇന്നസെന്റ് ആണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.
1: മധുരഗീതങ്ങൾ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം. ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം MG ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 5, ഹിജറവർഷം 1948, റബിയുൽ ആഖിർ 9, ശകവർഷം 1948, ഭാദ്രം 30, 2026 സെപ്റ്റംബർ 21, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.